0: ഫലന്തി വൃക്ഷാ പരോപകാരായ വഹന്തി നദ്യാ പരോപകാരായ ദുഹന്തി ഗാവാ പരോപകാരാർത്ഥമിതം ശരീരം. പരോപകാരായ ഫലന്തി വൃക്ഷ, വൃക്ഷങ്ങൾ ഫലം നൽകുന്നത് പരോപകാരത്തിന് വേണ്ടിയിട്ടാണ്. അതായത് ഒരു മാവ് അല്ലേ, ഒരു മാവ് കായ്ക്കുന്നത് അല്ലേ, മാവിൽ ധാരാളം മാങ്ങയുണ്ട്, ആ മാവ് ഒരിക്കലും ആ മാങ്ങ കഴിക്കാറില്ല, ആ മാങ്ങ മറ്റുള്ള ജന്തുജീവജാലങ്ങളാണ് ഭക്ഷിക്കാറുള്ളത്. അപ്പോൾ അതിന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഒരു വൃക്ഷം അതിൻ്റെ ഫലങ്ങൾ മൊത്തം നൽകുന്നത്. അതേപോലെ പരോപകാരായ വഹന്തി നദ്യ, നദ്യ എന്ന് പറഞ്ഞാൽ നദി, വഹന്തി ഒഴുകുക, ഒരു നദി ഒഴുകുന്നത് അതിന് വേണ്ടിയിട്ടല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അല്ലേ, ധാരാളം ജന്തു ജീവജാലങ്ങൾ ആ നദിയെ ആശ്രയിച്ച് ജീവിക്കുകയാണ്, അത്രയും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുകയാണ് ഒരു നദി. അതേപോലെ പരോപകാരായ ദുഹന്തി ഗാവ, ഒരു പശു അല്ലേ, അതിൻ്റെ പൽ ചുരത്തുന്നത് അതിന് കുടിക്കാൻ വേണ്ടിയിട്ടാണോ? ഒരിക്കലുമില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ പശു അതിൻ്റെ പാൽ ചുരത്തുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, പരോപകാരായ ഇതം ശരീരം അല്ലേ, ഈ വൃക്ഷങ്ങളും നദിയും ഈ പശുവെല്ലാം പരോപകാരത്തിന് വേണ്ടി ജീവിക്കുകയാണ്. അതേപോലെ എൻ്റെ ഈ ശരീരം, എൻ്റെ ശരീരം മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരത്തിന് വേണം, ഉപകരിക്കപ്പെടണം എന്നാണ് ഈ സുഭാഷിതത്തിൻ്റെ അർത്ഥം. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ അല്ലേ, സ്വാർത്ഥ താല്പര്യത്തിൽ വേണ്ടി മാത്രം ഒതുങ്ങിപ്പോവുകയാണ് നമ്മൾ. എൻ്റേത് എൻ്റേത് എൻ്റേത് എൻ്റേത് അല്ലേ, എൻ്റേതെന്ന് മാത്രം അല്ലേ. അതേപോലെ ഇന്നത്തെ തലമുറ ആ കുട്ടികളെയും കൂടി എൻ്റേത് എൻ്റേത് എൻ്റേതെന്ന് പഠിപ്പിക്കണം. അപ്പുറത്ത് അല്ലേ, അപ്പുറത്തെ കുട്ടിയോട് മിണ്ടരുത്, അപ്പുറത്തെ കുട്ടിയോട് വാങ്ങരുത്, അത് കൊടുക്കരുത്, ആ ചിന്താഗതിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ശ്ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സുഭാഷിതത്തിൻ്റെ അർത്ഥം ഇത്ര വ്യാപ്തിയുണ്ട്. പരോപകരാർത്ഥം ഇതം ശരീരം അല്ലേ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ ഈ ശരീരം ഉപകരിക്കപ്പെടണം അല്ലേ. ചെറിയ മനസ്സുകളിൽ, കുഞ്ഞു മനസ്സുകളിൽ നാം ഈ കാര്യം പഠിപ്പിക്കണം നമ്മുടെ മക്കളെ, നമ്മുടെ കുട്ടികളെ അല്ലേ. ഇത്രയും അല്ലെ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ അല്ലേ ഈ കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു, വൃക്ഷങ്ങളും നദികളും ഇതൊക്കെ ചെയ്യുന്ന ഈ ഒരു ഉപകാരം. അതേപോലെ തന്നെ നമുക്കും അല്ലെ നമ്മുടെ പ്രദേശത്തും ഒക്കെ ചുറ്റുപാടൊക്കെ ഒരുപാട് അല്ലേ പല രീതിയിലും ജീവിത യാതനകൾ അനുഭവിക്കുന്ന ആളുകളുണ്ടാവും, അവരെ സഹായിക്കാൻ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ. നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയണമെന്നില്ല അല്ലേ, നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നാം തയ്യാറാകണം. അങ്ങനെ ഒരു ചിന്ത ചെറുപ്പം മുതലേ നമ്മുടെ കുട്ടികൾ വളർത്തിയെടുക്കാൻ ഉള്ള പരിശ്രമം നടത്തണം. അതിനാണ് നമ്മുടെ ഋഷീശ്വരന്മാർ ഇങ്ങനെയുള്ള സുഭാഷിതങ്ങളൊക്കെ എഴുതി വെച്ചത് അല്ലേ. പഠിച്ചു പാടിയപ്പോഴാ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് കാണിക്കുക കൂടെ നമ്മൾ ചെയ്യണം. പരോപകാരായ ഫലന്തി വൃക്ഷ പരോപകാരായ വഹന്തി നദ്യ പരോപകാരായ ദുഹന്തി ഗാവ പരോപകാരാർത്ഥമിതം ശരീരം. ഈ വൃക്ഷങ്ങളും നദികളും ഈ പശുവെല്ലാം പരോപകാരത്തിന് ജീവിക്കുമ്പോൾ ഞാനും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉപകാരം മറ്റ് ജീവജാലങ്ങൾക്ക് ചെയ്യും എന്നുള്ള ഒരു തീരുമാനം കൂടി നമുക്ക് എടുക്കാൻ സാധിക്കണം. എല്ലാവർക്കും നന്ദി, നമസ്തേ.
1: ഷിനോജു മാസ്റ്റർ തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
2: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ ചങ്ങമ്പുഴയുടെ കവിത സ്പന്ദിക്കുന്ന അസ്ഥിമാടം. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ചുവെൽ ബൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ടോപ്കോ ജ്വല്ലറി വിശുദ്ധിയുടെ തീർത്ഥാടനം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എറ്റ് സ്കൂൾ. 8:00 മധുര ഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 9:15 നാടകനേരം, നാടകം അസുരഗോത്രം, രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. തുടർന്ന് നാടകഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1:00 പ്രിയരാഗം. 2:00 ഒരുവട്ടം കൂടി ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ ഗുളികൻ ദൈവത്തെക്കുറിച്ച് കേൾക്കാം. വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ടോപ്കോ ജ്വല്ലറി വിശുദ്ധിയുടെ തീർത്ഥാടനം. 5:45 നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വായനശാല. 9:30 സംഗീത നിശ. 10:00 മധുര ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. സ്പന്ദിക്കുന്ന അസ്ഥിമാടം എന്ന ചങ്ങമ്പുഴയുടെ കവിതയാണ് ഇന്ന് കാവ്യധാരയിൽ.

0: മാത്രം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചങ്ങമ്പുഴയുടെ കവിത സ്പന്ദിക്കുന്ന അസ്ഥിമാടം. ഇതോടുകൂടി ഇന്നത്തെ കവിധാര ഇവിടെ പൂർണ്ണമാകുന്നു.
2: വചനാമൃതം.
3: നിങ്ങളുടെ സ്വഭാവത്തിനനുസൃതമായിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ മതം. വിശ്വാസം വേണ്ടത് നിങ്ങളിൽ തന്നെയാണ്. സ്വാമി വിവേകാനന്ദൻ.
4: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.
1: ഇന്ന് മെയ് 11. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം മെയ് 11 വർഷത്തിലെ 131 ദിനമാണ്. ദേശീയ സാങ്കേതിക ദിനമായി ആചരിക്കുന്നത് മെയ് 11. മെയ് 11 നടന്ന ചരിത്ര സംഭവങ്ങൾ. 1857 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി സമരഭടന്മാർ ബ്രിട്ടീഷുകാരിൽ നിന്നും ദില്ലി പിടിച്ചെടുത്തു. 1924 ഗോട്ട്ലീബ് ഡൈമറും കാൾ ബെൻസും ചേർന്ന് മെഴ്സിഡസ് ബെൻസ് കമ്പനി സ്ഥാപിച്ചു. 1949 സയാം അതിന്റെ നാമം ഔദ്യോഗികമായി തായ്ലൻഡ് എന്നാക്കി. 1949 ഇസ്രയേൽ ഐക്യരാഷ്ട്രസഭയിൽ അംഗമായി. 1960 ഗർഭനിരോധന ഗുളികകൾ വിപണിയിൽ ആദ്യമായി ലഭ്യമായി. 1987 ആദ്യത്തെ ഹൃദയ ശ്വാസകോശ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അമേരിക്കയിലെ ബാൾട്ടിമോറിൽ നടന്നു. സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഡോക്ടർ ബ്രൂസ് റെയ്ഡ്സ് ആണ് ഈ ശസ്ത്രക്രിയ നടത്തിയത്. 1997 IBM ഡീപ് ബ്ലൂ സൂപ്പർ കമ്പ്യൂട്ടർ ഗാരി കാസ്പറോവിനെ ചെസ് മത്സരത്തിൽ തോൽപ്പിച്ച് ഒരു ലോക ചാമ്പ്യനായ ചെസ് കളിക്കാരനെ തോൽപ്പിച്ച ആദ്യ കമ്പ്യൂട്ടറായി. 1998 ഇന്ത്യ പൊഖ്രാനിൽ 3 അണുപരീക്ഷണങ്ങൾ നടത്തി. ഇംഗ്ലീഷ് കവിയും നിരൂപകനും സാഹിത്യ ഗവേഷകനുമായിരുന്ന ഐസക് ഡി ഇസ്രയേലി ഭാരതത്തിലെ ശാസ്ത്രീയ നൃത്തങ്ങളെ ലോക ജനതയ്ക്ക് മുമ്പിലെത്തിച്ച് അവയുടെ മഹത്വത്തെ മനസ്സിലാക്കിക്കൊടുത്ത പ്രതിഭ മൃണാളിനി സാരാഭായ് ജീവിതയാഥാർത്ഥ്യങ്ങളെ പച്ചയായി ചിത്രീകരിക്കുന്ന കവിതകൾ എഴുതി ശ്രദ്ധേയനായ മലയാള സാഹിത്യകാരൻ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, മലയാള സാഹിത്യകാരനും നാടകരചയിതാവും ചലച്ചിത്ര തിരക്കഥാകൃത്തുമായ കാലടി ഗോപി തുടങ്ങിയവരുടെ ജന്മദിനവും, നക്ഷത്ര വർണ്ണരാജികളെപ്പറ്റി ആദ്യകാല പഠനങ്ങൾ നടത്തിയ US ജ്യോതിശാസ്ത്രജ്ഞൻ വാൾട്ടർ സിഡ്നി ആഡംസ്, പ്രശസ്തനായ മലയാള സാഹിത്യകാരനും തിരക്കഥാകൃത്തും അഭിനേതാവുമായ മാടമ്പ് കുഞ്ഞുക്കുട്ടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മാടമ്പ് ശങ്കരൻ നമ്പൂതിരി, കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിലെ വനിതാ മന്ത്രി KR ഗൗരിയമ്മ തുടങ്ങിയവരുടെ ചരമദിനവും മെയ് 11.
4: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: കൊല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും ഈ മാസം 17-ാം തീയതി വരെ സമുചിതമായി നടത്തപ്പെടുന്നു. എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 12-ന് ഭദ്രകാളി പ്രാദുർഭാവ വർണ്ണന, 13-ന് നരസിംഹാവതാര വർണ്ണന, 14-ന് ശ്രീകൃഷ്ണാവതാര വർണ്ണന, 15-ന് ഗോവർദ്ധന പൂജ ഗോവിന്ദാഭിഷേകം, രുക്മിണി സ്വയംവരം, 16-ാം തീയതി കുചേലോപാഖ്യാനം, ശ്രീകൃഷ്ണ കുചേല സതീർത്ഥി സംഗമം, സർവൈശ്വര്യ പൂജ, 17-ന് യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
0: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
3: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. തമിഴ്നാട്ടിൽ സംശുദ്ധ ഭരണത്തിന്റെ പുതുയുഗ പ്രതീക്ഷ നൽകി തമിഴക വെട്ടറി കഴകം ടി വി കെ നേതാവ് സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. അവിശ്വസനീയമായ ഒരു സിനിമാ കഥയെ അനുസ്മരിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് വിജയത്തിനും ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനും ശേഷം ഇന്നലെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്തു. നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ പുതിയ മുഖ്യമന്ത്രിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നോക്കി വായിക്കുന്നതിനു പകരം മനഃപാഠമാക്കിയാണ് സത്യവാചകം വിജയ് ഏറ്റുചൊല്ലിയത്. പുതിയ സർക്കാരിന്റെ ആദ്യ 3 ഉത്തരവുകളിൽ സത്യപ്രതിജ്ഞാവേദിയിൽ വെച്ച് തന്നെ വിജയ് ഒപ്പുവെച്ചു. 200 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമാക്കി, സ്ത്രീ സുരക്ഷയ്ക്കായി സിംഗപ്പെൺ ദൗത്യസേന, മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിന് സംസ്ഥാന വ്യാപകമായി ദൗത്യസംഘങ്ങളെ നിയോഗിച്ചു, സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച് ധവളപത്രമിറക്കും. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള കോൺഗ്രസിന്റെ ഡൽഹിയിലെ തുടർ ചർച്ചകൾ ഇന്നലെ നടന്നില്ല. തമിഴ്നാട്ടിലെ സത്യപ്രതിജ്ഞയ്ക്ക് രാഹുൽഗാന്ധി തമിഴ്നാട്ടിലേക്കും കോൺഗ്രസ് നേതാവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടകയിലേക്കും പോയതാണ് കാരണം. രാഹുൽ കേരളത്തിലെ ഘടകകക്ഷി നേതാക്കളുമായി സംസാരിച്ച് സമവായമുണ്ടാക്കിയാൽ ഇന്ന് തന്നെ പ്രഖ്യാപനമുണ്ടാകും. കുട്ടമ്പുഴ വടാട്ടുപാറ ഇടമലയാർ പുഴയിൽ പലവൻപടിക്കടവിൽ കുളിക്കാനിറങ്ങിയ 3 ഡെന്റൽ കോളേജ് വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. തിരുവനന്തപുരം പൂവാർപൊട്ടയിൽ വിഷ്ണുഭവനിൽ വി ബി ഹരീഷ്, കോട്ടയം കൊടുങ്ങൂർ ചാമമ്പതാൽ പുതുപ്പറമ്പിൽ അതുൽരാജ്, ചങ്ങനാശ്ശേരി മടുക്കുമോട് പ്ലാമോട്ടിൽ ബിയോൺ ബിജു എന്നിവരാണ് മരിച്ചത്. കോതമംഗലം തങ്കളം മാർ ബസേലിയസ് ഡെന്റൽ കോളേജ് 3-ാം വർഷ വിദ്യാർത്ഥികളാണ്. സംസ്ഥാന സർക്കാരിന്റെ ചില നയ തീരുമാനങ്ങൾ അടിസ്ഥാന വിഭാഗങ്ങളെ അകറ്റിയെന്ന് CPI. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ആക്കം കൂട്ടിയതിന് ഇതൊരു കാരണമാണെന്ന് പാർട്ടി ദേശീയ കൗൺസിൽ വിലയിരുത്തി. ആശാവർക്കർമാരുടെ സമരത്തോട് മുഖം തിരിച്ചതും കള്ളുചെത്ത് പോലുള്ള പരമ്പരാഗത വ്യവസായ മേഖലകളെ അവഗണിച്ചതുമെല്ലാം ഇടതു നയത്തിന് ചേർന്നതല്ലെന്നാണ് CPIയുടെ വിമർശനം. റോഡ് അപകടങ്ങളിൽ പരിക്കേറ്റ ആശുപത്രിയിൽ എത്തുന്നവർക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 1.5 ലക്ഷം രൂപയുടെ സൗജന്യ സഹായ പദ്ധതി PM രാഹത്ത് കേരളത്തിൽ നടപ്പായില്ല. റോഡ് അപകടങ്ങളിൽപ്പെട്ട് ആശുപത്രികളിൽ എത്തുന്നവർക്ക് പണമില്ലെങ്കിൽ ചികിത്സ നിഷേധിക്കരുതെന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു പദ്ധതി പ്രഖ്യാപിച്ചത്. 1.5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം അപര്യാപ്തമാണെന്നും 3 ലക്ഷം രൂപയെങ്കിലും വേണമെന്നുമാണ് സംസ്ഥാന സർക്കാർ നിലപാട്. തുക വർദ്ധിപ്പിക്കുമെന്ന കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിന് കാത്തിരിക്കുകയാണെന്നും അതിനാലാണ് പദ്ധതി വൈകുന്നതെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചു. കിൻഫ്ര വ്യവസായ പാർക്ക് നിർമ്മാണത്തിന് സ്ഥലം ഏറ്റെടുത്തതിൽ ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. ഇതുവരെ എന്തൊക്കെ നടപടികൾ എടുത്തുവെന്ന റിപ്പോർട്ടും നൽകണം. ചാലട് സ്വദേശി മുണ്ടയാടൻ വിജയൻ അഡ്വക്കേറ്റ് സി കെ മോഹൻ മുഖേന നൽകിയ പരാതിയിലാണ് ഉത്തരവ്. അന്തരിച്ച മട്ടന്നൂർ നഗരസഭാ കൌൺസിലറും സി പി എം കരറ്റ് വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറിയുമായ കെ കെ അഭിമന്യുവിന് നാടിന്റെ അന്ത്യാഞ്ജലി. ഉരുവച്ചൽ ടാക്സി സ്റ്റാൻഡിലും വീട്ടിലും നഗരസഭ ഓഫീസിലും പൊതുദർശനത്തിന് വെച്ചു. ആദരാഞ്ജലികൾ അർപ്പിക്കാൻ നൂറുകണക്കിന് പേരാണ് എത്തിച്ചേർന്നത്. ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ പുതിയ എൻ ഡി എ സർക്കാർ അസമിൽ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. രണ്ടാം തവണയാണ് ഹിമന്ത മുഖ്യമന്ത്രിയാകുന്നത്. തുടർച്ചയായി മൂന്നാം തവണയാണ് എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, പാർട്ടി അധ്യക്ഷൻ നിതിൻ നബീൻ എന്നിവരുൾപ്പെടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയിട്ടും കോൺഗ്രസ് എന്തുകൊണ്ടാണ് കേരളത്തിൽ സർക്കാർ രൂപവത്കരിക്കാത്തതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ എൻ ഡി എക്ക് ഭൂരിപക്ഷം ലഭിച്ച് സർക്കാർ ഉണ്ടാക്കുന്ന കാലം വിദൂരമല്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആർട്ട് ഓഫ് ലിവിംഗ് പ്രസ്ഥാനം 4.5 പതിറ്റാണ്ട് പിന്നിടുന്നതിൻ്റെയും സ്ഥാപകൻ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കറിന്റെ 70-ാം ജന്മദിന ആഘോഷങ്ങൾക്കും തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിലെ ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ നൂറുകണക്കിന് പ്രവർത്തകരും ആരാധകരും ഒത്തുചേർന്ന സമ്മേളനത്തിൽ പ്രസ്ഥാനം നടത്തിവരുന്ന സേവനങ്ങളെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. ഈ ശ്രമങ്ങൾ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും വികസന യാത്രയിൽ ഗണ്യമായ സംഭാവനകളാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ വൈകുന്നതിനെ പരിഹസിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടിയുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഡൽഹിയിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ 50 ദിവസം എടുത്ത കാര്യമൊന്നും നരേന്ദ്രമോദി മറക്കരുതെന്നും ചെന്നിത്തല പറഞ്ഞു. ആഴമേറിയ വാക്കുകളുടെ സാഗരഗർജനം മലയാളികൾക്ക് അനുഭവവേദ്യമാക്കിയ സുകുമാർ അഴീക്കോടിൻ്റെ 1 വർഷം നീണ്ട ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് നാളെ സമാപനമാകും. കോട്ടയം സുകുമാർ അഴീക്കോട് ട്രസ്റ്റ്, സുകുമാർ അഴീക്കോട് സാംസ്കാരിക കേന്ദ്രം കണ്ണൂർ എന്നിവയുടെ നേതൃത്വത്തിലാണ് സമാപന ചടങ്ങ്. ജന്മശതാബ്ദി ആഘോഷ സമാപനം നാളെ കണ്ണൂർ ചേംബർ ഹാളിൽ നടക്കും. രാവിലെ 10 മണിക്ക് സ്നേഹസംഗമം എം എൻ കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുത്ത ദേശീയപാതയിൽ വിള്ളൽ. പീലിക്കോട് മട്ടലായി ശിവക്ഷേത്രത്തിന് സമീപത്തായി 50 മീറ്റർ നീളത്തിലാണ് വിള്ളൽ വന്നത്. ശനിയാഴ്ച രാത്രി ഉണ്ടായ മഴയെ തുടർന്നാണ് പലയിടങ്ങളിലായി വിള്ളലുണ്ടായത്. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിലെ മുഖ്യപ്രതി പോലീസ് പിടിയിലായി. കുന്നത്തുനാട് പെരിങ്ങലായിൽ വാടകയ്ക്ക് താമസിക്കുന്ന കാസർഗോഡ് കളനാട് അൽ നിഹാമത്ത് മനസ്സിലിൽ മുഹമ്മദ് നജീബാണ് പിടിയിലായത്. പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാൻ US മുന്നോട്ട് വെച്ച ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളോടുള്ള പ്രതികരണം മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാൻ വഴി ഇറാൻ അറിയിച്ചു. ഗൾഫ് മേഖലയിൽ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് US നിന്ന് തിരിച്ചടി ഉണ്ടായേക്കുമെന്ന ആശങ്ക നിലനിൽക്കെയാണ് ഈ വാർത്തയെത്തിയത്. എല്ലാ മുന്നണികളിലും പ്രത്യേകിച്ച് ലെബനനിൽ നടക്കുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ഊന്നൽ നൽകിയുള്ളതാണ് ഇറാന്റെ പ്രതികരണം. അതിനൊപ്പം ഹോർമസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതുമാണ് അതെന്ന് ഇറാന്റെ ദേശീയ മാധ്യമമായ ഇറിബ് അറിയിച്ചു. പശ്ചിമേഷ്യ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നിയന്ത്രിച്ച് ഉപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിട്ട് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ആവശ്യാനുസരണം മാത്രമേ ഉപയോഗിക്കാവൂ. ഇത് വിദേശ നാണ്യം ലാഭിക്കുക മാത്രമല്ല യുദ്ധത്തിന്റെ ആഘാതം കുറയ്ക്കുകയും ചെയ്യും. ചരക്ക് നീക്കത്തിനായി റെയിൽവേക്ക് മുൻഗണന നൽകണം. വൈദ്യുതി വാഹനങ്ങളുടെ ഉപയോഗം കൂട്ടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രാർത്ഥിക്കുന്ന മനസ്സിനെ ഒഴുകുന്ന നദിയോടാണ് നാം ഉപമിക്കാറുള്ളതെന്നും മനസ്സിലെ മാലിന്യം ഒഴുക്കിക്കളയാൻ പ്രാർത്ഥന കൊണ്ടാകുമെന്നും ധർമ്മസംഘം ട്രസ്റ്റ് ചെയർമാൻ ശുഭാംഗാനന്ദ സ്വാമി പറഞ്ഞു. മാഹി ഈ വത്സരാജ് സിൽവർ ജൂബിലി ഹാളിൽ ഗുരുധർമ്മ പ്രചരണ സഭ നടത്തിയ ശാരദാ പ്രതിഷ്ഠാ വാർഷികവും ശ്രീനാരായണ ധർമ്മമീമാംസ പരിഷത്തും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മഴ പെയ്തതോടെ മലയോര മേഖലയിൽ ഓട്ടുറുമ ശല്യം വർദ്ധിച്ചു. വീടുകളിലെയും കെട്ടിടങ്ങളിലെയും ചുമരിലും ഓടുകൾക്കിടയിലും പറ്റിപ്പിടിച്ചു നിൽക്കുന്ന പ്രാണികളാണ് ഓട്ടുറുമ. പുതുമഴ തുടങ്ങിയതിൽ പിന്നെ ഈ പ്രാണികളുടെ ശല്യത്തിൽ ദുരിതം പേറുകയാണ് മലയോര മേഖലയിലെ വീട്ടുകാർ. ഉറുദു ഭാഷ ദേശീയ ഐക്യത്തിനും വിപ്ലവത്തിനും നേതൃത്വം നൽകിയ ഭാഷയാണെന്ന് ഡോക്ടർ വി ശിവദാസൻ MP. കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ദ്വിദിന ലീഡേഴ്സ് ക്യാമ്പ് പർവാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട് പരാതി പറയാനെത്തിയ ആൾ പോലീസ് ജീപ്പ് മോഷ്ടിച്ച് കടന്ന സംഭവത്തിൽ 2 തലത്തിൽ അന്വേഷണം തുടങ്ങി. പോലീസിന്റെ വീഴ്ചയെക്കുറിച്ച് വകുപ്പ് തല അന്വേഷണവും ജീപ്പ് മോഷണത്തെക്കുറിച്ച് മറ്റൊരു അന്വേഷണവുമാണ് നടക്കുന്നത്. കായിക വാർത്തകൾ. പാതിരയാട് കോട്ടയം രാജാസ് ഹൈസ്കൂൾ മൈതാനത്ത് നടന്ന ജില്ലാ ജൂനിയർ ബോയ്സ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ തലശ്ശേരി യു ടി എസ് സി ഹോക്കി അക്കാദമി ചാമ്പ്യന്മാരായി. ആതിഥേയരായ പാതിരയുടെ ഹോക്കി അക്കാദമിയെ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് പരാജയപ്പെടുത്തിയത്. അലാമിപ്പള്ളി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന ബാസ്ക്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ആൺകുട്ടികളുടെ ഫൈനൽ മത്സരം ആവേശകരമായി. തുടക്കം മുതൽ മുന്നിലായിരുന്ന തിരുവനന്തപുരത്തെ ഫോട്ടോ ഫിനിഷിംഗിൽ പരാജയപ്പെടുത്തിയാണ് തൃശൂരിന്റെ വിജയം. ഐ എസ് എൽ ഫുട്ബോളിൽ തുടർച്ചയായ മൂന്നാം ജയത്തോടെ 12 കളികളിൽ 14 പോയിന്റായ കേരള ബ്ലാസ്റ്റേഴ്സ് പട്ടികയിൽ 8-ാം സ്ഥാനത്ത്. 11-ാം കളിയിലും വിജയമില്ലാത്ത മുഹമ്മദൻസ് ഐ എസ് എല്ലിൽ നിന്ന് തരം താഴ്ത്തപ്പെടുമെന്ന് ഉറപ്പ്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്നലെ ചെന്നൈയുടെ വൺ ഡൗൺ ബാറ്റർ ഉറുവിൽ 13 പന്തിൽ 50 റൺസ് തികച്ച് റെക്കോർഡിനൊപ്പം എത്തിയപ്പോൾ ലക്നൌവിന്റെ കൂറ്റൻ ടോട്ടൽ അപ്രസക്തമായി. മത്സരത്തിൽ ചെന്നൈ 5 വിക്കറ്റിന് ജയിച്ചു. അവസാന പന്തിൽ മുംബൈയെ 2 വിക്കറ്റിന് തോൽപ്പിച്ച് ബംഗളൂരു. 50th ലോകകപ്പിലെ വനിതാ റിക്കർവ് ടീം ഇനത്തിൽ ഇന്ത്യക്ക് സ്വർണം. ദീപിക കുമാരി, അങ്കിത ഭഗത്, കുംകും മെഹോദ് എന്നിവരുൾപ്പെട്ട ടീം ഫൈനലിലെ ഷൂട്ടോഫിൽ ആതിഥേയരായ ചൈനയെ കീഴടക്കി. സംസ്ഥാന യൂത്ത് ബാസ്ക്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തൃശൂരും ജേതാക്കളായി. ഇരു ജില്ലകളും കഴിഞ്ഞ വർഷവും സമാന വിഭാഗങ്ങളിൽ ചാമ്പ്യന്മാരായിരുന്നു. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
0: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
4: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
5: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ?
6: നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
4: യെസ്,
6: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
4: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
6: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
4: 9447371836,
6: 8078502836.
1: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദനച്ചാർത്തും 2026 മെയ് 7 മുതൽ 17 വരെ സമുചിതമായി നടത്തപ്പെടുകയാണ്. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലകത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും ഭക്തജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ക്ഷണിക്കുന്നു. ഇന്ന് മെയ് 11 വാമനാവതാരം, മെയ് 12 നാളെ പരശുരാമൻ, മെയ് 13 ശ്രീരാമൻ, മെയ് 14 ബലരാമൻ, മെയ് 15 ശ്രീകൃഷ്ണാവതാരം, മെയ് 16 കൽക്കി, മെയ് 17 വിശ്വരൂപം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
0: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര. ഫോൺ നമ്പർ 9742473630, 0492473630.
0: ഗാനം തിരുമുടി മുകളിൽ. കുഞ്ഞികൃഷ്ണൻ കൊതേരിയാണ് ആലപിച്ചത്. രചന സുനിൽ കല്ലൂർ. സംഗീതം ബാലൻ കരിക്കോട്ടക്കരി.

0: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904, 9497471130, 9495617500, 9405841292. ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
1: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: 5ാം തരം മുതൽ 10ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ട.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൌരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശനാണ്യ ശേഖരം സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തീരുമാനം വൈകിയേക്കുമെന്ന് സൂചന. തമിഴ്നാട്ടിൽ നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാര കണ്ടു രാത്രി 9:30. AFC Under-17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ചൈനയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൌരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശ നാണ്യ ശേഖരം സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനത്തിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് പൊതുഗതാഗത സംവിധാനങ്ങളും കാർപൂളിംഗും കൂടുതൽ ആശ്രയിക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്ന് അദ്ദേഹം ഹൈദരാബാദിലെ റാലിയിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
5: വിദേശങ്ങളിൽ നടത്തുന്ന ആഡംബര വിവാഹങ്ങൾ ഒഴിവാക്കാനും ഒരു വർഷത്തേക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത് പരിമിതപ്പെടുത്താനും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. വിദേശത്തേക്ക് പണമൊഴുക്ക് കുറയ്ക്കാൻ ഇത്തരം വിട്ടുവീഴ്ചകൾ അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. നാടൻ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സമൂഹം തയ്യാറാകണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. 2047 വികസിത ഭാരത ലക്ഷ്യം കൈവരിക്കാൻ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുകയും പ്രാദേശിക ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുകയും വേണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു.
4: സോമനാഥ് അമൃതപർവ് 2026 സമാപന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃതപർവ് സംഘടിപ്പിച്ചത്. ജാംനഗറിൽ നിന്ന് വിമാനത്തിലെത്തുന്ന പ്രധാനമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷം ക്ഷേത്ര പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. ക്ഷേത്ര ദർശനത്തിന് ശേഷം പൊതുസമ്മേളനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ചടങ്ങിൽ അമൃതപർവ തപാൽ സ്റ്റാമ്പും അനുസ്മരണ നാണയവും നരേന്ദ്രമോദി പ്രകാശനം ചെയ്യും. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി നിർണയത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. AICC നിരീക്ഷകർ റിപ്പോർട്ടും ഹൈക്കമാൻഡ് ചർച്ചയും പൂർത്തിയായെങ്കിലും തീരുമാനം ഇനിയും വൈകിയേക്കുമെന്നാണ് റിപ്പോർട്ട്. ഹൈക്കമാൻഡ് തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് കേരളത്തിലെ നേതാക്കൾ. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി ഗ്രൂപ്പുകൾക്കിടയിൽ പോസ്റ്റർ യുദ്ധവും സമൂഹമാധ്യമ പ്രചാരണങ്ങളും ശക്തമായതിൽ പാർട്ടി നേതൃത്വം അതൃപ്തി അറിയിച്ചിരുന്നു. ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്നും അനാവശ്യമായ അവകാശവാദങ്ങൾ ഒഴിവാക്കണമെന്നും AICC കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ഡൽഹി എകെജി ഭവനിൽ ആരംഭിച്ച സിപിഐഎം പൊളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് സമാപിക്കും. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം ബി ഗോവിന്ദനും എ വിജയരാഘവനും ഉൾപ്പെടെ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. അസമിൽ എൻഡിഎ ഗവൺമെന്റ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത ഹിമന്ത ബിശ്വ ശർമ്മയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. ഗോഹട്ടിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഹിമന്തയ്ക്ക് 102 എംഎൽഎമാരുടെ പിന്തുണയുണ്ട്. ഇന്നലെ ലോക്ഭവനിൽ ഗവർണറെ കണ്ട് ഹിമന്ത ബിശ്വ ശർമ്മ അവകാശമുന്നയിച്ചിരുന്നു. തമിഴ്നാട്ടിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം വിജയ് ഇന്നലെ സംസ്ഥാനത്തെ ക്രമസമാധാന സാഹചര്യം അവലോകനം ചെയ്തു. പ്രതിപക്ഷ ഡി എം കെ നിയമസഭാ കക്ഷി നേതാവായി ഉദയനിധി സ്റ്റാലിനെ തെരഞ്ഞെടുത്തു. എന്നാൽ അണ്ണാ ഡി എം കെക്ക് ഇതുവരെ കക്ഷി നേതാവിനെ തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 മെയ് 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ ഓർമ്മിപ്പിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും സാങ്കേതിക നേട്ടങ്ങൾ എത്തിച്ചേരുന്നുവെന്ന് ദിനാഘോഷം ഉറപ്പാക്കും. നിർമ്മിത ബുദ്ധി, ബഹിരാകാശ ശാസ്ത്രം, ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തി 2047 വികസിത് ഭാരത് ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയെ നയിക്കുകയാണ് ഈ വർഷത്തെ ദിനാഘോഷത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ഇന്ത്യ ആഗോളതലത്തിൽ 3 സ്ഥാനത്തെത്തിയതായി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ആഭ്യന്തര സോളാർ മൊഡ്യൂൾ ശേഷി ഏകദേശം ഇരട്ടിയായി. 2024 മാർച്ചിലെ 38 ജിഗാവാട്ട് 2025 മാർച്ച് ആയപ്പോഴേക്കും 74 ജിഗാവാട്ടായി ഉയർന്നു. പശ്ചിമേഷൻ സമാധാനവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പുതിയ സമാധാന നിർദ്ദേശങ്ങൾ ഒട്ടും സ്വീകാര്യമല്ലെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. പ്രശ്നപരിഹാരത്തിന് അമേരിക്ക മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾക്ക് പകരമാണ് പാകിസ്ഥാൻ വഴി ഇറാൻ ബദൽ നിർദ്ദേശം സമർപ്പിച്ചത്. സ്പെയിനിൽ ഹാൻഡ വൈറസ് ബാധയുണ്ടായ കപ്പലിലെ ജീവനക്കാരെയും യാത്രക്കാരെയും സ്വന്തം രാജ്യങ്ങളിൽ എത്തിച്ച് ക്വാറന്റൈനിലാക്കുന്ന നടപടി ആരംഭിച്ചു. രോഗവ്യാപനം തടയാനാവശ്യമായ ദേശീയ ആരോഗ്യ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിച്ചായിരിക്കും ഇവരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുന്നത്. 42 ദിവസം ഇവരെ ഒറ്റയ്ക്ക് താമസിപ്പിക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം. കപ്പൽ ജീവനക്കാരായിരുന്ന 2 ഇന്ത്യക്കാരെ നെതർലൻഡ്സിൽ എത്തിച്ച ശേഷം ക്വാറന്റൈൻ ചെയ്തു. 2 രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ ആദ്യ നാടകം ഇന്ന് രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യും. പിറ്റേന്ന് ഉച്ചയ്ക്ക് 1 നാടകത്തിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
6: തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരി കണ്ടു എന്ന നാടകമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. പ്രശസ്ത നടൻ മോഹൻലാലാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്. എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, നന്ദു, സന്ധ്യാരാജേന്ദ്രൻ, സാജൻ സൂര്യ തുടങ്ങിയവരും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ജയരാജ് മിത്രയുടെ രചനയിൽ റൂബി ബാബുവാണ് നാടകത്തിന്റെ സംവിധായിക. 8 ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിക്കുന്ന നാടകോത്സവം മെയ് 18 സമാപിക്കും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം.
4: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്നും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ നാളെയും കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. AFC Under-17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ആതിഥേയരായ ചൈനയെ നേരിടും. ചൈനയിലെ സുഷോ സ്പോർട്സ് സെന്റർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ലെബനനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ക്വാർട്ടർ പ്രവേശം. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. കൊച്ചിയിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ 1-3 ഗോളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചത്. തുടർച്ചയായ 3 ജയത്തോടെ 14 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 8 സ്ഥാനത്താണ്. ഇന്ന് ഈസ്റ്റ് ബംഗാൾ പഞ്ചാബ് എഫ്സിയെ നേരിടും. വൈകിട്ട് 8:30 കൊൽക്കത്തയിലാണ് മത്സരം. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു റായ്പൂരിൽ മുംബൈ ഇന്ത്യൻസിനെ 2 തോൽപ്പിച്ചു. ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ധർമ്മശാലയിൽ നേരിടും. വൈകിട്ട് 8:30 മത്സരം. കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സീനിയർ ഡിവിഷൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്യും. ആദ്യ മത്സരത്തിൽ കണ്ണൂർ ജില്ലാ പോലീസും കൊളശ്ശേരി ബിൻജാഡ്സും ഏറ്റുമുട്ടും. തലശ്ശേരിയിലും പരിസരത്തും ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി ഭീതി പരത്തിയ കാട്ടുപോത്തിനെ വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടിച്ചു. പിന്നീട് വയനാട് തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിൽ തുറന്നുവിട്ടു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
7: കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി കാട്ടുപോത്തിന്റെ സാന്നിധ്യം വനംവകുപ്പ് അധികൃതർ നിരീക്ഷിച്ചു വരികയായിരുന്നു. പാനുണ്ട, വടക്കുംപാട്, കാവുംഭാഗം, കൊളശ്ശേരി എന്നിവിടങ്ങളിലാണ് കാട്ടുപോത്ത് എത്തിയത്. വനപ്രദേശത്ത് നിന്നും ഏകദേശം 13.5 കിലോമീറ്റർ അകലെയുള്ള ജനസാന്ദ്രതയേറിയ മേഖലയായതിനാൽ കാട്ടുപോത്തിനെ സ്വാഭാവികമായി തുരത്തി ഓടിക്കുന്നത് പ്രായോഗികമായിരുന്നില്ല. നാട്ടുകാരുടെ ആശങ്ക കണക്കിലെടുത്ത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ പ്രത്യേക അനുമതിയോടെയാണ് മയക്കുവെടിവെച്ച് പിടികൂടിയത്. കാട്ടുപോത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് തോൽപ്പെട്ടിയിലെ ഉൾവനത്തിൽ തുറന്നുവിട്ടതെന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ എസ് വൈശാഖ് അറിയിച്ചു.
4: മലപ്പുറത്തെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ വരുമാനത്തിൽ മികച്ച മുന്നേറ്റം സ്വന്തമാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 5.34 കോടി രൂപയുടെ വരുമാനം സ്റ്റേഷൻ നേടി. മുൻവർഷത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ 32 ലക്ഷം രൂപയുടെ വർധന. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും മേധ പട്കർക്കും പെരുമാൾ മുരുകനും പുരസ്കാര സമർപ്പണവും നാളെ ഉച്ചകഴിഞ്ഞ് കണ്ണൂർ ചേംബർ ഹാളിൽ നടത്തും. രാവിലെ സ്നേഹസംഗമം പ്രൊഫസർ എം എൻ കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് വൈകിട്ട് കണ്ണൂർ മഹാത്മാമന്ദിരത്തിൽ ശതാബ്ദി ദീപം തെളിയിക്കും. കോഴിക്കോട് മുക്കം നിലയത്തിന് അനുവദിച്ച അസ്ക ഷേപ്പ് ഷിഫ്റ്റർ ലൈറ്റിംഗ് സംവിധാനം മുക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ ചാന്ദിനി വിനോദ് സ്വിച്ച് ഓൺ ചെയ്തു. രാത്രികാല രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെളിച്ചം നൽകുന്ന ഉപകരണമാണിത്. മലയോര മേഖലയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഫയർഫോഴ്സിന് പുതിയ സംവിധാനം വെളിച്ചം പകരും. ആയുർവേദ മസാജ് സെന്ററിന്റെ മറവിൽ യുവാവിനെ കെണിയിൽപ്പെടുത്തി മർദ്ദിച്ച് പണവും സ്വർണ്ണാഭരണവും തട്ടിയെടുത്ത കേസിൽ 3 പേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരൂരിലെ ഓറ വെൽനസ് നടത്തിപ്പുകാരൻ തിരുവനന്തപുരം സ്വദേശി സൌദ്, കോട്ടയം സ്വദേശി ജയന്തി, ഓച്ചിറ സ്വദേശി വീണ എന്നിവരാണ് പിടിയിലായത്. വിദ്യാർത്ഥികൾക്ക് മിതമായ നിരക്കിൽ നോട്ട്ബുക്കുകളും പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കൺസ്യൂമർ ഫെഡ് സൂപ്പർ മാർക്കറ്റിൽ ത്രിവേണി മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റ് രാവിലെ പ്രവർത്തനം തുടങ്ങും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനും രക്ഷിതാക്കൾക്ക് ആശ്വാസമാകാനുമാണ് കോഴിക്കോട്ട് സ്റ്റുഡൻസ് മാർക്കറ്റുകൾ സംഘടിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൌരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശനാണ്യ ശേഖരം സംരക്ഷിക്കണമെന്ന്

0: ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. 2026-27 അധ്യയന വർഷത്തിൽ പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയ ഹോസ്റ്റലിലേക്ക് 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലേക്ക് പട്ടികജാതി, പട്ടികവർഗ, മറ്റ് വിഭാഗത്തിലെ ആൺകുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. പഠനോപകരണങ്ങൾ, താമസം, ഭക്ഷണം തുടങ്ങിയവ സൗജന്യമായി ലഭിക്കും. രക്ഷിതാക്കൾ നിശ്ചിത ഫോറത്തിൽ ഈ മാസം 25 മുൻപായി അപേക്ഷിക്കണം. അപേക്ഷാ ഫോറം ശ്രീനാരായണ വിദ്യാലയത്തിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9447389317. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന്റെ IAS അക്കാദമിയുടെ 2026-27 വർഷത്തെ UPSC പരിശീലനത്തിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു. ക്ഷേമനിധി ബോർഡുകളിൽ രജിസ്ട്രേഷൻ ചെയ്ത തൊഴിലാളികളുടെ ആശ്രിതർക്ക് 50% സബ്സിഡിയിൽ പകുതി ഫീസ് അടച്ചാൽ മതിയാകും. വിവരങ്ങൾക്ക് www.kile.kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0471247996. മറ്റൊരു നമ്പർ 8075768537. സീഡിറ്റിന്റെ താഴെ ചൊവ്വ കമ്പ്യൂട്ടർ പഠന കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന DCA ഡാറ്റ എൻട്രി, MS ഓഫീസ്, അക്കൗണ്ടിംഗ്, DTP, ടാലി കോഴ്സുകളിലേക്ക് SSLC മിനിമം യോഗ്യതയുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. SSC, ST, BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഫീസ് ഇളവ് ലഭിക്കും. ഫോൺ 9947776322. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. GHSS കോട്ടയം മലബാറിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ്, മലയാളം, പൊളിറ്റിക്കൽ സയൻസ്, ഇക്കണോമിക്സ്, ഹിസ്റ്ററി, കൊമേഴ്സ്, ജിയോളജി അധ്യാപക ഒഴിവുണ്ട്. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 22 രാവിലെ 10 മണിക്ക് ഹാജരാകണം. ശ്രീകണ്ഠാപുരം കൊയ്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST സീനിയർ ജിയോളജി, HSST ജൂനിയർ ബോട്ടണി തസ്തികകളിൽ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 25 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9446630083. തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. സുവോളജി സീനിയർ, പൊളിറ്റിക്കൽ സയൻസ് സീനിയർ, ഹിസ്റ്ററി ജൂനിയർ, ബിസിനസ് സ്റ്റഡീസ്, ഹിന്ദി ജൂനിയർ വിഭാഗത്തിലാണ് ഒഴിവുകൾ. അഭിമുഖം ഈ മാസം 28 പകൽ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുമായി ഹാജരാകണം. പെരളശ്ശേരി AKG സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അധ്യാപക ഒഴിവുണ്ട്. HSST മാത്തമാറ്റിക്സ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഹിസ്റ്ററി, HSST ഇംഗ്ലീഷ് വിഷയങ്ങളുടെ അഭിമുഖം ഈ മാസം 25 രാവിലെ 9 മണിക്ക്. HSST കൊമേഴ്സ്, ഇക്കണോമിക്സ്, മലയാളം എന്നിവയുടെ ഉച്ചയ്ക്ക് 1:30 സ്കൂൾ ഓഫീസിൽ നടക്കും. ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കൊമേഴ്സ്, ഇക്കണോമിക്സ് ജൂനിയർ, ഗണിതം ജൂനിയർ, സുവോളജി ജൂനിയർ, ഇംഗ്ലീഷ് ജൂനിയർ, മലയാളം ജൂനിയർ എന്നിവയിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 28 സ്കൂൾ ഓഫീസിൽ. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കൊമേഴ്സ്, ഇക്കണോമിക്സ് എന്നിവയുടെ അഭിമുഖം രാവിലെ 10 മറ്റുള്ളവ ഉച്ചയ്ക്ക് 2 മണിക്കും നടക്കും. ചിറ്റേരിക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അസിസ്റ്റന്റ് സർജന്റെ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 18 പകൽ 11 മണിക്ക്. തലശ്ശേരി ചിറക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിലവിൽ ഒഴിവുള്ള HSST ജൂനിയർ സുവോളജി, കെമിസ്ട്രി, മലയാളം, കമ്പ്യൂട്ടർ സയൻസ്, അറബിക് എന്നിവയിൽ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 26 രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ. മൊറാഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സുവോളജി, സോഷ്യോളജി, ഫിസിക്സ് എന്നിവയിൽ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 22 10:30. മാങ്ങാട്ടുപറമ്പ് KAP 4th Battalion ക്യാബിലെ ഫോളോവർ തസ്തികയിൽ വിവിധ വിഭാഗങ്ങളിൽ 66 താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. കുക്ക്, ധോബി, സ്വീപ്പർ, ബാർബർ, വാട്ടർ കരിയർ എന്നിങ്ങനെയാണ് ഒഴിവുകൾ. നാളെ രാവിലെ 11 മണിക്കാണ് അഭിമുഖം. മുൻപരിചയമുള്ളവർ അന്നേ ദിവസം രാവിലെ 10:30 മാങ്ങാട്ടുപറമ്പ് KAP 4th Battalion ആസ്ഥാനത്ത് ബയോഡാറ്റ, ആധാർ കാർഡിന്റെ പകർപ്പ്, അപേക്ഷ എന്നിവ സഹിതം എത്തിച്ചേരണം. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
0: ജനസമക്ഷം.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. അഴീക്കോട് മയിലാടത്തടം ഇളങ്കരുമകൻ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം ഈ മാസം 17 വരെ നടക്കും. റെയിൽവേ ട്രാക്ക് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ തലശ്ശേരി കണ്ണൂർ ദേശീയപാതയിൽ എടക്കാട് കണ്ണൂർ സൌത്ത് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ റെയിൽവേ ഗേറ്റ് നാളെ രാവിലെ 9 മണി മുതൽ 14 വൈകിട്ട് 6 മണി വരെ അടച്ചിടും. ഈ ദിവസങ്ങളിൽ വാഹനങ്ങൾ വഴിതിരിഞ്ഞു പോകേണ്ടതാണ്. സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കൺസ്യൂമർ ഫെഡ് സ്റ്റുഡൻസ് മാർക്കറ്റിന്റെ ജില്ലാതല ഉദ്ഘാടനം നാളെ രാവിലെ 10 മണിക്ക് കാൽടെക്സ് ജംഗ്ഷനിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
3: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ
5: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: പാഠ്യപാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
5: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
3: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
5: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
3: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
5: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
3: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
5: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.
3: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദനച്ചാർത്തും 2026 മെയ് 7 മുതൽ 17 വരെ സമുചിതമായി നടത്തപ്പെടുകയാണ്. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലകത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും ഭക്തജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ക്ഷണിക്കുന്നു. ഇന്ന് മെയ് 11 വാമനാവതാരം, മെയ് 12 നാളെ പരശുരാമൻ, മെയ് 13 ശ്രീരാമൻ, മെയ് 14 ബലരാമൻ, മെയ് 15 ശ്രീകൃഷ്ണാവതാരം, മെയ് 16 കൽക്കി, മെയ് 17 വിശ്വരൂപം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
5: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
5: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
5: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
5: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധിയുടെ തീർത്ഥാടനം.
6: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം MD ശ്രീ സി ദിനേശ് കുമാർ സംസാരിക്കുന്നു.
7: കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നുള്ള 4-ാമത്തെ പ്രാവശ്യമുള്ള ഹജ്ജ് എംബാർക്കേഷൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി ആദ്യ

0: ഹജ്ജ് ഫ്ലൈറ്റ് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു. ഈ ഹജ്ജ് ക്യാമ്പ് ഇന്ന് ഇവിടെ 4552 പാസഞ്ചറെയാണ് നമ്മൾ ഉൾക്കൊണ്ട് അവരുടെ യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തൃപ്തികരമായിട്ടുള്ള ഏർപ്പാടുകളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മളൊന്ന് പിന്തിരിഞ്ഞ് നോക്കിയാൽ 2023 ആദ്യമായിട്ട് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഹജ്ജ് എംബാർക്കേഷൻ്റെ അപ്രൂവൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കിട്ടിയിട്ടുള്ള ഹജ്ജ് ക്യാമ്പിന് ആദ്യമായിട്ടുള്ള തുടക്കം കുറിച്ച് അന്ന് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ പുതിയ ഇൻ്റർനാഷണൽ കാർഗോ കോംപ്ലക്സിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് ഉള്ള അറേഞ്ച്മെൻറ്റിലൂടെയാണ് ആദ്യ ഹജ്ജ് ക്യാമ്പ് ഇവിടെ തുടങ്ങിയത്. അന്ന് 1800 പാസഞ്ചറാണ് അന്ന് നമ്മൾ ഹാൻഡിൽ ചെയ്തത്. ഇന്ന് അത് 2024, 2025, 2026 നാലാമത്തെ വർഷമായപ്പോഴേക്കും 4552 ആയി തീർന്നിരിക്കുന്നു. നമ്മളുടെ എല്ലാ തവണയുള്ള ഹജ്ജിൻ്റെ ഒരുക്കങ്ങളെല്ലാം നമ്മൾ തയ്യാറെടുക്കുമ്പോഴും മീറ്റിങ്ങുകളും എല്ലാം നമ്മൾ കർശനമായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന മിഷൻ എന്താണെന്നുള്ള ഇതിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാർക്കും ഏറ്റവും നല്ല രീതിയിലുള്ള എത്രയോ തൃപ്തികരമായിട്ടുള്ള രീതിയിലുള്ള ഒരുക്കങ്ങളും സൗകര്യങ്ങളും എല്ലാം ചെയ്യണമെന്നാണ്. അത് എല്ലാവരും ഒരുമിച്ച് കൂടി ആ കംഫർട്ട് 100% എൻഷുർ ചെയ്തിരുന്നു. കേരളത്തിൻ്റെ മറ്റുള്ള എല്ലാ ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പുകളും ഇപ്പോൾ കണ്ണൂരുണ്ട്, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലുണ്ട്, കാലിക്കറ്റിലുണ്ട്, എല്ലാം വെച്ച് നോക്കിയപ്പോഴും ജനറലിയുള്ള ഹജ്ജ് പാസഞ്ചേഴ്സിൻ്റെ ഫീഡ്ബാക്കിൽ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ തയ്യാറെടുപ്പ് ഏറ്റവും മികച്ചത് തന്നെയായിട്ടാണ് അവരുടെ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് 6-ാം തീയതി മുതൽ 14-ാം തീയതി വരെ ഉള്ള 13 ഇൻ്റർനാഷണൽ ഹജ്ജ് ഡിപ്പാർച്ചറാണ് ഇവിടെ നിന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത്തവണ സൗദി എയർലൈൻസിൻ്റെ സബ്സിഡിയറി കാരിയറായിട്ടുള്ള ഫ്ലൈ അദീലാണ് നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള കരിയറായിട്ട് വന്നിട്ടുള്ളത്. 340 പാസഞ്ചേഴ്സിന് കയറാവുന്ന എയർബസ് 330 എയർലൈനാണ് യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഫ്ലൈ അതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വൈഡ് ബോഡി എയർക്രാഫ്റ്റിൻ്റെ ഒരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ടെർമിനലിലും അതിൻ്റെ എയർ സൈഡിലും എല്ലാ കാര്യങ്ങളും കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടും കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ അസോസിയേറ്റഡ് ആയിട്ടുള്ള എല്ലാ പാർട്ട്നേഴ്സും അതിൻ്റെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് 100% തയ്യാറെടുപ്പ് തന്നെയാണ് ചെയ്തത്. അതിൻ്റെ മികവ് തന്നെയാണ് ആദ്യത്തെ ഡിപ്പാർച്ചർ ഫ്ലൈറ്റിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. തുടർ വർഷങ്ങളിലും ഏറ്റവും നല്ല ഹജ്ജ് ക്യാമ്പ് സെറ്റ് ചെയ്യാനും കൂടുതൽ പാസഞ്ചേഴ്സിനെ വൈഡ് ബോഡി എയർക്രാഫ്റ്റിലൂടെ തന്നെ ഹാൻഡിൽ ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തും. എല്ലാവർക്കും 2026 നാലാം പ്രാവശ്യമായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഹജ്ജ് യാത്രയും മടക്കയാത്രയും കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുമെന്ന് ഉറപ്പ് തന്നെ നൽകിക്കൊണ്ട് ഇത്തവണത്തെ യാത്രയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും ഞങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനകളും നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.
1: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം MD ശ്രീ സി ദിനേശ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഹജുമ പേപ്പർ ക്ലിയറൻസിന് വേണ്ടിട്ട് ഇരിക്കുകയാണ് അല്ലേ?
1: വടകര.
0: വടകര. പേര്?
1: ആയിഷ.
0: ആയിഷ. ഫസ്റ്റ് ടൈം ആണോ പോണത്?
1: ആ, ഫസ്റ്റ് ടൈം.
0: കുറേ നാളത്തെ ആഗ്രഹമാണ്.
1: ആ,
0: ഈ വർഷം സാധിക്കാൻ പോവാണ്.
1: സാധിക്കാൻ പോവാന്ന്. നല്ല ഹാപ്പി ആയിട്ട്, സന്തോഷമായിട്ട്.
0: വീട്ടിലെ
1: മോനും മോളും. മോളെ കല്യാണം കഴിഞ്ഞ്, മോൻ്റെ പഠിപ്പെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ എക്സ്പീരിയൻസ് ആണോ? ഇങ്ങനെ ബിസിനസ്. അല്ല, എൻ്റെ ഭർത്താവ് രണ്ടുപേരും
0: കൂടിയിട്ട്.
1: ഇല്ല, നല്ല കൂടി. ആ, നല്ല സഹകരണം ഉണ്ട്. നല്ലൊരു വെണ്ടിയേഴ്സ് എല്ലാം നല്ല നന്നായിട്ട് തന്നെ പ്രാർത്ഥനയോടെ സഹകരണം. നല്ല ഉഷാറന്നെ.
0: പേരൊന്നും അറിയാം?
2: ബി ഫാത്തിമ.
0: സ്ഥലം?
2: തളിപ്പറമ്പ്, കണ്ണൂർ തളിപ്പറമ്പ്. ആ, കൊറേ പേരെ കണ്ടു.
0: ആദ്യമായിട്ട്
2: വന്നു.
0: കൊറേ
2: നാളായിട്ടുള്ള ആഗ്രഹമാണ്.
0: സാധിച്ചതില്
2: വർഷത്തോളം സ്തുതിക്കുന്നില്ല. എന്തിരില്ല, നല്ല സന്തോഷം തന്നെ.
0: ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തവരുണ്ട്.
2: അവരോട് ഇൻഷാല്ലാ ഇനിയും ഇതാവുമല്ല, അടുത്ത കൊല്ലം കിട്ടാതില്ല. അടുത്ത കൊല്ലം ഇൻഷാല്ലാ വെയിറ്റിംഗ് ലിസ്റ്റിൽ ആളെ ഇതാക്കും വിചാരിക്കുന്നു. പോവാൻ പറ്റും. നമ്മൾ പാസ്പോർട്ട് ഇതെല്ലാം പൈസ അടക്കലോ അങ്ങനത്തെ ഇല്ല. ഇല്ല, നമ്മൾ ക്ലാസ് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ ഹജ്ജ് കമ്മിറ്റിൻ്റെ ക്ലാസ്, ഇതെല്ലാം കൊണ്ട് ഒരുക്കങ്ങൾ നമ്മൾ ഒരുങ്ങി നിൽക്കലെന്നെ. വേറെ ഒന്നുമില്ല. താങ്ക് യു.
0: പേരെന്താ?
3: റാക്കിയ.
0: കേൾക്കാത്തൊരു പേര്.
3: റാക്കിയ. വയനാട്. ഞങ്ങള് പിന്നെ അഞ്ചത്തി ഭർത്താവ് ഉണ്ടായിരുന്ന കൂട്ടത്തിൽ കൂടെ കുടുംബിച്ചു വന്ന്. അവരോട് ഇറക്കിയിട്ട് പോയി. ഉമ്രക്ക് പോയിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം. അജിനാദ്യമായിട്ട്
0: പോവാ.
3: അപ്ലൈ ചെയ്തപ്പോ അവര് പറഞ്ഞിരുന്നു കിട്ടും കിട്ടുന്നു. പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡുണ്ട് കൂടെ. പിന്നെ വേറെ രണ്ടുപേരുണ്ട്. ആനെ പരിചയക്കാര. നമ്മളെ പ്രാർത്ഥന മെയിൻ. പിന്നെ അള്ളാഹുവിൽ വരമേൽപ്പിച്ച് പ്രാർത്ഥിച്ച്. അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കിട്ടുമെന്ന്. പിന്നെ ഇക്കൊല്ലം കൊടുത്താൽ അടുത്ത വർഷം അങ്ങ് കിട്ടുമല്ലോ എന്നുള്ള ആ ഒരു ഇതിലാണ് ഇന്ന് കൊടുത്തത്. എന്നാൽ അൽഹംദുലില്ല. ആ, കൊടുത്ത ഓരോ പ്രാവശ്യം അപ്ലൈ ചെയ്യണം. എന്നാൽ അൽഹംദുലില്ല കിട്ടി. അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട്, പഠിച്ചോണ്ട് വലിയൊരു അനുഗ്രഹം കൊണ്ടാണ് കിട്ടി. ഇത്രയും ജനങ്ങളുടെ ഇത്രയും അപേക്ഷകളുടെ നിന്ന് കിട്ടിയല്ലോ. ഇത് വലിയൊരു കാര്യമായിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം തന്നെയാണത്. ആ, വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഇവിടെ. ഇവരെ സേവനവും വളണ്ടിയർമാരുടെ സേവനവും ഒക്കെ ഭയങ്കര തന്നെയാണ്. പഠിച്ചവർ അതിനുള്ള പ്രതിഫലം കൊടുക്കട്ടെ അവർക്ക്. പ്രാർത്ഥിക്കുന്നു.
0: പേരെന്താ?
4: സുഹൈല. ഞാൻ വർക്ക് ചെയ്യാം. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് ആയിട്ടും കൽപ്പറ്റ കലക്ട്രേറ്റ് വർക്ക് ചെയ്യാം. രണ്ട് മാസത്തേക്ക് ലീവ് എടുത്താം. ഹജ്ജിന് വേണ്ടിയിട്ട് തന്നെ. അല്ല, നമ്മുടെ ക്രെഡിറ്റിലുള്ള ലീവ് നമുക്ക് ലീവ്. ആ, അതെങ്ങനെ ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെച്ചതാ. അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ ഉറപ്പില്ല. അടുത്ത വർഷത്തേക്കാണ് ഞാനും ഹസ്ബൻഡും പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ വർഷം കൊടുത്ത പ്രിഫറൻസ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഈ വർഷം കിട്ടുവാണെങ്കിൽ പോവാം, ഇല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക്. അപ്പോൾ അൽഹംദില്ല ഈ പ്രാവശ്യം തന്നെ കിട്ടി. അപ്പം അപേക്ഷിക്കാൻ പോയപ്പോൾ തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ അപേക്ഷ തയ്യാറാക്കി തന്ന ആൾ പറഞ്ഞു തീർച്ചയായിട്ടും കിട്ടും, ഈ വർഷം എന്തായാലും കിട്ടും. കുറേ പേർക്ക് കേരളത്തിൽ കുറേ പേർക്ക് അവസരം കിട്ടാറുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള കോട്ട അവർക്ക് വേണ്ടാത്ത ഇങ്ങോട്ട് അലോട്ട് ചെയ്യും, കിട്ടുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ രണ്ടാമത്തെ അലോട്ട്മെൻ്റ് ആയപ്പോൾ ഞങ്ങൾക്ക് കിട്ടി. നറുക്കെടുപ്പ് എടുത്തിട്ട് നിൻ്റെ ക്യൂവിലുണ്ടാവുകയാണ്. ആ നറുക്ക് പ്രകാരം വെയിറ്റിംഗ് ലിസ്റ്റിൽ ക്യൂവിലാണ് ഉണ്ടാവുക. അപ്പോൾ കിട്ടുന്ന അനുസരിച്ചിട്ട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് വേണ്ടാതെ ഇങ്ങോട്ട് കിട്ടുന്നതും കൂടെ അലോട്ട് ചെയ്ത്
0: തരും. ആ,
4: വീട്ടിൽ ഞാനും ഹസ്ബൻഡും ഇപ്പോൾ ഹജ്ജിന് പോകുന്നത്. അപ്പോൾ എനിക്ക് മൂന്ന് കുട്ടികളാണ്, രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. അത് ഞങ്ങളൊരു ഒറ്റ കവറിലാണ്. ഞങ്ങൾ നാല് പേര്. അല്ല അല്ല, കവർ ഒറ്റ നമ്പറേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടുവാണെ ഈ നാലു പേർക്ക് ഒന്നിച്ച് കിട്ടും.

0: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ.
1: വിശുദ്ധിയുടെ തീർത്ഥാടനം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച മൂന്നര പതിറ്റാണ്ടുകൾ.
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
0: മൂന്നര പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നിലും.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ.
1: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904, 9497471130, 9495617500, 9405841292. ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
4: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ.

0: 수는 പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃത് പർവിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കും. ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം തുടങ്ങി 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും ഒപ്പുവച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 3 സ്ഥാനത്തെത്തി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. ഇതോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വഡോദരയിലെ സർദാർധാം ഹോസ്റ്റലും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത രചിച്ച 2 പുസ്തകങ്ങൾ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു സമൂഹം എന്ന നിലയിൽ രാജ്യം പൊതുജന വിശ്വാസം വിജയകരമായി നിലനിർത്തിയിട്ടുണ്ടെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു.
1: സംവിധാന നിർമ്മാതാവിനെ സംവാദ് മര്യാദ ഓർ സന്തുലൻ തീനോ കോ ബനായ രക്കണ കെ ബഹുത് അച്ഛെ തരീക്കെ എക് സ്പിരിറ്റ് കെ സാത്ത് സംവിധാന കോ ലിഖ ലോക്തന്ത്ര കീ മജബൂതി ടക്കരാവ് സേ നഹീ ഹൈ ബൽകി സംസ്ഥാഗത് സന്തുലൻ ഓർ പാരസ്പരിക് മര്യാദാവോ സേ ഹീ ഹോതീ ഹൈ ഓർ ജബ് മൈ പാരസ്പരിക് മര്യാദ കീ ബാത് കർതാ ഹൂം തബ് ഇസ്കീ സ്പിരിറ്റ് കെ രൂപ മേ ഹമാരെ സംവിധാന നേ സ്വീകൃതി കൈ ജഗേ പേ ദീ.
0: അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖാനാപാരയിലെ വെറ്റിനറി കോളേജ് കളിസ്ഥലത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. നിയുക്ത മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ അസം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ സംസ്ഥാനത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചു. തുടർച്ചയായ 3 തവണയാണ് അസമിൽ NDA അധികാരത്തിൽ എത്തുന്നത്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കും. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA പ്രോടേം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. എല്ലാ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഇന്നോ നാളെയോ സ്പീക്കറെ തെരഞ്ഞെടുക്കും. TVK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ സി ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം 13 മുൻപ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് DMK നിയമസഭാ കക്ഷി നേതാവ്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5 തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന സൌകര്യങ്ങൾ, ആയുർവേദം എന്നിവ ഉൾപ്പെടെ 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും ഒപ്പുവച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ കരീബിയൻ രാഷ്ട്ര സന്ദർശന വേളയിലാണ് ഇരുരാജ്യങ്ങളും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചത്. ഇന്ത്യൻ കുടിയേറ്റക്കാർ ആദ്യം താമസിച്ചിരുന്ന നെൽസൺ ദ്വീപിന്റെ അടിസ്ഥാന സൌകര്യ നവീകരണം, വെസ്റ്റിൻഡീസ് സർവകലാശാലയിൽ ആയുർവേദത്തിൽ ഇന്ത്യൻ ചെയർ സ്ഥാപിക്കൽ എന്നിവയ്ക്കായി ഇരുപക്ഷവും തമ്മിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചതായി വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 3 സ്ഥാനത്തെത്തിയതായി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ഡാറ്റ പ്രകാരം ആഭ്യന്തര സോളാർ മൊഡ്യൂൾ ശേഷി 2024 38 ജിഗാവാട്ടിൽ നിന്ന് 2025 74 ജിഗാവാട്ടായി. സോളാർ സെല്ലിന്റെ ശേഷിയും 9 ജിഗാവാട്ടിൽ നിന്ന് 25 ജിഗാവാട്ടായി വർദ്ധിച്ചു. ഇന്ത്യയിലെ ഫോസിൽ ഇതര ഇന്ധനശേഷി 262.7 ഗിഗാവാട്ടിലും എത്തിയതായി മന്ത്രാലയം റിപ്പോർട്ടിൽ പറയുന്നു. കേന്ദ്ര ബാങ്കിംഗ് മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും യൂറോപ്യൻ സെൻട്രൽ ബാങ്കും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സ്വിറ്റ്സർലാൻഡിലെ ബേസിൽ നടന്ന ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് മീറ്റിംഗിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയും ECB പ്രസിഡന്റ് ക്രിസ്റ്റീൻ ലഗാർഡും ചേർന്നാണ് കരാറിൽ ഒപ്പുവച്ചത്. ഇതിലൂടെ കേന്ദ്ര ബാങ്കിംഗ് രീതികളിലും സാമ്പത്തിക മേഖലാ വികസനത്തിലും സ്ഥാപനപരമായ ഇടപെടലും സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി RBI അറിയിച്ചു. ഈ വാർത്തകൾ ആകാശം.

0: വാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: ഹാൻഡ വൈറസ് രോഗലക്ഷണങ്ങളെ തുടർന്ന് സ്പെയിനിൽ ക്രൂയിസ് കപ്പലിലെ യാത്രക്കാരെയും ജീവനക്കാരെയും അവരുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് ഒഴിപ്പിച്ചു തുടങ്ങി. അതേസമയം കപ്പലിലെ രണ്ട് ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. രണ്ട് ഇന്ത്യക്കാർ ഉൾപ്പെടെ 150 പേരെ വഹിച്ചുകൊണ്ട് MV ഹോണ്ടിയസ് കപ്പൽ ഇന്നലെ സ്പെയിനിൽ എത്തി. ലോകാരോഗ്യ സംഘടനയും സ്പാനിഷ് അധികൃതരും പുറപ്പെടുവിച്ച പ്രോട്ടോകോളുകൾ പാലിച്ചാണ് യാത്രക്കാർ ഇറങ്ങിയതെന്ന് എംബസി അറിയിച്ചു. ക്രൂ അംഗങ്ങളായി ജോലി ചെയ്തിരുന്ന രണ്ട് ഇന്ത്യക്കാരെ നെതർലാൻഡ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർ ക്വാറന്റൈനിൽ തുടരും. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെ 2 പരാജയപ്പെടുത്തിയത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസ് നിശ്ചിത 20 7 നഷ്ടത്തിൽ 166 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 8 നഷ്ടത്തിൽ അവസാന പന്തിൽ ലക്ഷ്യം കണ്ടു. മറ്റൊരു മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയിൻസിനെ 5 പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. ഏഷ്യയിലെ ഏറ്റവും വലിയ ഭാരോദ്വഹന മത്സരങ്ങളിൽ ഒന്നായ ഈ ചാമ്പ്യൻഷിപ്പിൽ 28 രാജ്യങ്ങളിൽ നിന്നുള്ള 180 താരങ്ങൾ മത്സരിക്കും. ഇന്ത്യ ആദ്യമായാണ് ഈ മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഈ മാസം 17 ചാമ്പ്യൻഷിപ്പ് സമാപിക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏറ്റവും പുതിയ US നിർദ്ദേശത്തിന് ഇറാൻ ഔദ്യോഗികമായി മറുപടി നൽകി. ചർച്ചകൾ നടക്കുന്ന ഈ ഘട്ടത്തിൽ മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്ന് ഇറാൻ ദേശീയ മാധ്യമം സ്ഥിരീകരിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: യുദ്ധം 3 കടക്കുമ്പോൾ നയതന്ത്ര ശ്രമങ്ങൾ ശക്തമായിരിക്കുകയാണ്. US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിക്കോഹും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഖത്തർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് ഈ നീക്കം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള തർക്കത്തിൽ ഹോർമുസ് കടലിടുക്ക് പ്രധാന സംഘർഷ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ടെഹ്റാനെതിരായ US ഉപരോധങ്ങൾ പാലിക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾ ഈ ജലപാത ഉപയോഗിക്കുമ്പോൾ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഏത് ആക്രമണവും മേഖലയിലുടനീളമുള്ള US ലക്ഷ്യങ്ങൾക്ക് നേരെ പ്രത്യാക്രമണത്തിന് കാരണമാകുമെന്ന് റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു. ദോഹയ്ക്ക് വടക്കുകിഴക്കായി ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതിനു പിന്നാലെയാണ് ഈ ഭീഷണികൾ ഉയർന്നത്. അതിനിടെ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 22 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 May 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പ്രൊഹാനിൽ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ അനുസ്മരിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. പാകിസ്ഥാനിൽ ഖൈബർ പ്രവിശ്യയിലെ പോലീസ് പോസ്റ്റിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ 15 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. പോലീസ് പോസ്റ്റിലേക്ക് വരികയായിരുന്ന സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനത്തിന് നേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിയുതിർത്തതിനെ തുടർന്നാണ് സ്ഫോടനം ഉണ്ടായത്. ഒരു സംഘം തോക്കുധാരികൾ സ്ഫോടനത്തിന് ശേഷം പോലീസ് പോസ്റ്റിന് നേരെ ആക്രമണവും നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃത് പർവിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കും. ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം തുടങ്ങി 8 കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും ഒപ്പുവച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 3. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 3 ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കാഞ്ഞിലേരി യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ കൂട്ടുകാർ കേട്ടിരിക്കുമല്ലോ. അതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ആരാണ് ഈ നാടൻ പാട്ട് ഇങ്ങനെ സ്കൂളിൽ നിങ്ങളെ പഠിപ്പിക്കുന്നത്?
2: ആനന്ദമാഷിന്നെയാണല്ലേ നാടൻ പാട്ടിനെ പ്രൊമോട്ട് ചെയ്യുന്നത്.
1: നമുക്ക് അവസാനം മാഷായിട്ട് പൊളിക്കാം. ഓക്കെ, അപ്പോ നല്ലൊരു ഫോറസ്റ്റ് ഓഫീസറായിട്ട് വരട്ടെ. കൊറേ ഫോറസ്റ്റ് ഉണ്ടല്ലോ ഇവിടെ. ഫോറസ്റ്റ് ഓഫീസറായിട്ട് ആറിലത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോവാൻ തരുണ്ടോ?
3: പരിശീലനം
1: കിട്ടിയ ആറിലത്ത് പോവും. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം തകിൽ. അപ്പൊ ശരി, ഓൾ ദ ബെസ്റ്റ്.
4: ഏ തൈപ്പി തന്നേ കൊടി പറന്നേ, ഏ ആണ്ടവാനെ ആണ്ടി മനസ്സേ, ഏ തൈപ്പി തന്നേ കൊടി പറന്നേ, എമ്മാരിയപ്പ ഏ തെരയിഴുക്ക് എന്നാച്ചിമുത്ത് ഏ മത്തളം കൊട്ടേ. ഹേയ് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക്.

0: 6A ക്ലാസ്സിലെ ആരാധ്യ. അപ്പോൾ ആരാധ്യനെ കുറിച്ച് പറയാൻ, എന്താ പറയുക, നമ്മൾ ആരാധ്യൻ്റെ ഒരു ചേച്ചി 2 വർഷം മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എപ്പോഴും അവളെ മുഖവും ഇവിടെ മുഖേശ് ഒരുപോലെ തന്നെ
1: ആ
0: പേരെപ്പോഴും അവളെ വരെ വിളിക്കാറ്. ഇപ്പോഴാണ് ഏകദേശം ആരാധ്യ ആരാധ്യ എന്നായി വന്നത്.
1: ആരാധ്യയുടെ ചേച്ചിന്റെ പേരെന്താ? ആരാധ്യനെ വിളിക്കാൻ തുടങ്ങിയാലും ഏച്ചിയുടെ പേര് ആനന്ദമാഷ് മറന്നു. എന്താ പേര്?
0: ശിവാനന്ദ. ഞാൻ എപ്പോഴും ശിവാനന്ദനെ ആ സമയത്ത് സ്പോർട്സിലേക്ക് വളരെ ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ ആ മുഖം രണ്ടും ഒരുപോലെ തന്നെ. അപ്പൊ വിളിച്ചു വിളിച്ച് പിന്നീട് ഇവിടെ വന്നപ്പോ ആരാധ്യ എന്നുള്ള പേര് ഓർമ്മയില്ല, ശിവാനന്ദ തന്നെ വിളിക്കാറ്. പിന്നെ ഇപ്പൊ വിളിച്ചു വിളിച്ചാലും കൂടെ ശിവാനന്ദന്റെ മുഖം ഓർമ്മയുണ്ട്, പേരങ്ങ് പോയി ആരാധ്യയിലേക്കായി. വളരെ സ്മാർട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും. ഏച്ചിനെ പോലെ തന്നെ സ്പോർട്സിൽ ആക്റ്റീവായി നിൽക്കുന്ന ഒരാളെ കൂടിയാണ്. പിന്നെ ഈ പറഞ്ഞ പാട്ട് കലാമേളക്കൊക്കെ പങ്കെടുക്കുന്ന ആളും കൂടി.
1: പാട്ട് പാടിക്കൊണ്ട് നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. പാടിക്കാം.
2: പാട്ട് പാടാനറിയില്ല.
1: റെഡി, 1 2 3.
2: അങ്ങ് വാനക്കോണിലെ നിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലക്കുള്ളിലെ ചോരക്കൺമുയൽ, ഇങ്ങു നീലത്തുരുത്തിലെ നേർത്തലത്തിൽ നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളിലെ ആമ കുഞ്ഞനോ, ആമ കുറുമ്പനെന്ന് തേവത്തില ചെല്ലവുമായി, തനെ അരക്കൊളുത്തുള്ള രാജരത്തും വെത്തിര ചന്തത്തിലോ, ഭൂമിയെ പാടെ മൂടും അത്രയും.

0: കൊഞ്ചി കളിയാടി വളരെ വളരെ.
1: ആരാധ്യ, നല്ല പേര്. ഈ പേരാരട്ടെ? മാഷു പറഞ്ഞു സ്പോർട്സിലൊക്കെ ഭയങ്കര താല്പര്യമാണ്. ഏതൈറ്റാണ് കൂടുതലായിട്ട് സ്പോർട്സിൽ? ഒരുപാട് ഐറ്റം ഉണ്ടാവും അല്ലേ. എന്തിലാണ്?
0: ഓട്ടം.
1: ഓട്ടം ഒരാളും തോപ്പിക്കാൻ പറ്റൂല. ഇല്ല, ഏതിനാ? എത്ര മീറ്ററില്ല അധികം?
0: 200.
1: 200 ക്ഷീണാവാറുണ്ട് അവസാനം ആകുമ്പഴേക്ക്? ആവും. എന്നാലും വിട്ടുകൊടുക്കൂല. ഓക്കെ, എന്താവണമെന്ന ആഗ്രഹം?
0: ടീച്ചർ.
1: ടീച്ചർ എന്നാ? അപ്പൊ അതും ടീച്ചറായിട്ട് പോയി. ഓക്കെ, ശിവനന്ദ എവിടെ പഠിക്കുന്നത്?
0: ശിവപുരം.
1: ശിവപുരം ഏതാ ക്ലാസ്?
0: 10.
1: എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒക്കെ? മോള് എക്സാം അല്ല, ശിവനന്ദയുടെ SLC എക്സാം. അറിയില്ല, ചോദിച്ചിട്ടില്ല, ചോദിക്കാറില്ല, ഒന്നും ചോദിക്കാറില്ല. രണ്ടുപേരും ഒത്തിട്ട് അച്ഛനും മക്കളും പണി കൊടുക്കാറുണ്ട? പറ്റിക്കാറുണ്ട? ഒന്നുമില്ല, നല്ല മക്കളാണ്. ഓക്കെ, അടിയാറുണ്ടോ? അടിയാവും. എന്തിനാ ചൊല്ലിട്ട് അടിയാക്ക?
0: എന്തെങ്കിലും
1: കണ്ടെത്തും. ഓക്കെ, എന്താവണമെന്ന് ആഗ്രഹം എന്ന് പറഞ്ഞ ടീച്ചർ. ഓക്കെ, അങ്ങനെ ആവാനുള്ള ആഗ്രഹം, വരാനുള്ള കാരണം എന്താ?
0: ആനന്ദവശനെ കണ്ടിട്ടന്നെ.
1: ആനന്ദവശന്റെ കാലിനൊരു ചരട് കെട്ടണം ഇപ്പൊ, അല്ലെ? ആനന്ദവശ അങ്ങ് എത്തിപ്പോ. ആനന്ദവശ കണ്ടിട്ടന്നെ. ഈ ആഗ്രഹത്തിന് ഇനി മാറ്റം വരില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പിന്നെ വേറെ എന്തിന്റെ വിശേഷം? യാത്ര പോവാൻ പോവാറുണ്ടോ? ഈ വെക്കേഷനിൽ എന്താ പരിപാടി?
0: വെക്കേഷനിൽ ഫാമിലി ആയിട്ട് ടൂർ.
1: എവിടെ എവിടെയാ പ്ലാൻ ചെയ്തേ? പ്ലാൻ ചെയ്തിട്ടില്ല, അപ്പോ പ്ലാൻ ചെയ്യണം അത്രേ. എല്ലാം നിങ്ങൾ ഫാമിലി എല്ലാരും വേറെ ആരെങ്കിലും പുറത്തുനിന്ന് വേറെ ആരെങ്കിലും ഉണ്ടാവോ? നിങ്ങൾ മാത്രം. എവിടെയാ ലാസ്റ്റ് പോയെന്ന് ഓർമ്മയുണ്ടോ?
0: സ്കൂളിൽ ടൂർ.
1: അത് പറഞ്ഞു, വീട്ടിൽ നിന്ന് ഓർമ്മയില്ല. അമ്മേന്റെ വീട് എവിടെയാ? ഈ എടപ്പഴശ്ശി. ഓക്കെ, ഇപ്പൊ താമസിക്കുന്ന എവിടെയാ? എടപ്പഴശ്ശി തന്നെ. അപ്പൊ അച്ഛന്റെ വീട് എവിടെയാ?
0: ശിവപുരം.
1: ശിവപുരം അടുത്തടുത്ത് തന്നെയാണ്. പോവാറുണ്ടോ അങ്ങോട്ട്? അവിടെ ആരൊക്കെ ഉണ്ട്?
0: ആടെ അച്ഛമ്മന്റെ വീടുണ്ടേനു. അച്ഛമ്മ മരിച്ചപ്പോ ഇപ്പോ വീട്ടിലാരും.
1: സ്കൂള്, ഹൈസ്കൂളിലൊക്കെ എവിടെ പഠിക്കാൻ ആഗ്രഹം?
0: തൊക്കിലങ്ങാടി.
1: അതെന്താ ചേച്ചി ശിവപുരത്തല്ലേ? എടപ്പഴശ്ശിന്ന് തൊക്കിലങ്ങാടി പോവാൻ കുറച്ച് ദൂരമില്ലേ? എന്താ തൊക്കിലങ്ങാടിക്ക് പോവാൻ താല്പര്യം?
0: ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്.
1: ആഹാ, ഫ്രണ്ട്സ് ആണ് അങ്ങോട്ടേക്ക് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഇതന്നെ മതിയാ? ഈ പാട്ടെന്നെ നമുക്ക് തുടർന്ന് കേൾക്കാം. എല്ലാം പാടിയിട്ടില്ലല്ലോ, എല്ലാവരെയും പാടിനാ? പകുതിയാക്കിയ പാട്ടിന്റെ ബാക്കി ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?

കാഞ്ഞിലേരി യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പരിപാടികളാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർഭാഗം അടുത്ത റേഡിയേറ്റ് സ്കൂളിൽ. ഇന്നത്തെ റേഡിയേറ്റ് സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു.

റേഡിയോ ആറ്റ് സ്കൂൾ. കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും ഈ മാസം 17-ാം തീയതി വരെ സമുചിതമായി നടത്തപ്പെടുന്നു. എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 12-ന് ഭദ്രകാളി പ്രാദുർഭാവ വർണ്ണന, 13-ന് നരസിംഹാവതാര വർണ്ണന, 14-ന് ശ്രീകൃഷ്ണാവതാര വർണ്ണന, 15-ന് ഗോവർദ്ധന പൂജ, ഗോവിന്ദാഭിഷേകം, രുക്മിണി സ്വയംവരം, 16-ാം തീയതി കുചേലോപാഖ്യാനം, ശ്രീകൃഷ്ണ കുചേല സതീർത്ഥി സംഗമം, സർവൈശ്വര്യ പൂജ, 17-ന് യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

0: 9447-371-836 8078-502-836.
1: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558-1535.
2: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
3: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
4: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
3: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
4: 5ാം തരം മുതൽ 10ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
3: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
5: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
5: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
6: കോക്കനട്ട്.
5: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
6: ഫോൺ 9188951780.
7: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം: 9072-7275-8904, 9497-471130, 9495-61750, 9405-84129. ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
8: ടോപ്കോ ജ്വല്ലേഴ്സ്, വിശുദ്ധിയുടെ തീർത്ഥാടനം. എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
3: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
8: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
3: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 10 ആണ്ടുകളായി.
8: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
3: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
8: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
3: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
4: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദനച്ചാർത്തും 2026 മെയ് 7 മുതൽ 17 വരെ സമുചിതമായി നടത്തപ്പെടുകയാണ്. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലകത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും ഭക്തജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ക്ഷണിക്കുന്നു. ഇന്ന് മെയ് 11 വാമനാവതാരം, മെയ് 12 നാളെ പരശുരാമൻ, മെയ് 13 ശ്രീരാമൻ, മെയ് 14 ബലരാമൻ, മെയ് 15 ശ്രീകൃഷ്ണാവതാരം, മെയ് 16 കൽക്കി, മെയ് 17 വിശ്വരൂപം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുര ഗീതങ്ങൾ
2: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. ഇത് മധുരഗീതങ്ങളുടെ നേരമാണ്. എന്നത്തെയും പോലെ ഇന്ന് മധുരഗീതങ്ങളിൽ ഒരു

ചിന്തയുണ്ട്. പക്ഷേ അതൊരു വ്യക്തിയല്ല, ഒരു ഗന്ധമാണ്. മലയാളിക്ക് പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും നൊസ്റ്റാൾജിയയുടെയും അടയാളമായ കൈതപ്പൂവ്. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ തോടരികകളിലും കാവുകളിലും ആ സുഗന്ധം നിറഞ്ഞു നിന്നിരുന്നു. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ഗാനങ്ങളെല്ലാം ഈ കൈതപ്പൂവിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവയാണ്. അപ്പോ കൈതപ്പൂവിന്റെ ഗന്ധം പേറുന്ന മലയാള സിനിമയിലെ ഗാനങ്ങളിൽ ഇന്ന് നമ്മൾ ആദ്യം കേൾക്കുന്നത് 1970 പേൾ വ്യൂ എന്ന സിനിമയിൽ വയലാർ വരികളെഴുതി ജി ദേവരാജൻ ഈണം കൊടുത്ത് യേശുദാസും മാധുരിയും ചേർന്ന് പാടിയ കൈതപ്പൂ വിഷറിയുമായി കാറ്റേ കൂടെ വരൂ, കടലും മലയും കുളിർക്കോരും കാറ്റേ കൂടെ വരൂ എന്ന ഗാനമാണ്. എം കുഞ്ചാക്കോയുടെ സംവിധാനത്തിൽ പ്രേം നസീർ, അടൂർ ഭാസി, ശാരദ, കെ പി ഉമ്മർ തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളിലെത്തിയ ഈ സിനിമയിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നടക്കാം, തേടാം പഴയ നാട്ടിൻപുറത്തിന്റെ മധുര മനോഹരമായ ഗന്ധവും.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. കൈതപ്പൂയെന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓർമ്മകൾക്ക് സുഗന്ധമുണ്ടെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലേ? അതുപോലെയാണ് ചില മണങ്ങൾ. ആ മണങ്ങളെല്ലാം നമ്മളെ പെട്ടെന്നൊരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് കൈതപ്പൂ എന്ന വാക്കുൾപ്പെടുന്ന ഈ ഗാനം ആ പഴയ കാലഘട്ടത്തിലേക്ക് നാം ഏവരെയും കൂട്ടിക്കൊണ്ടുപോയത്. ചിലരെങ്കിലും പഴയ വീടിന്റെ മുറ്റത്തേക്ക് അല്ലെങ്കിൽ ഒരു പുഴക്കടവിലേക്കൊക്കെ ഇപ്പൊ ചെന്ന് നിന്നിട്ടുണ്ടാവും. അവിടെ നിന്നുകൊണ്ടും ആലോചിക്കാവും അടുത്ത ഗാനം ഏതാന്നുള്ളത്. തീർച്ചയായിട്ടും പറയാം. ചിത്രം അഴിമുഖം പുറത്തിറങ്ങിയത് 1972 പി വിജയന്റെ സംവിധാനത്തിലാണ്. മധു, കെ പി ഉമ്മർ, ജയഭാരതി, ജോസ് പ്രകാശ് തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളിൽ എത്തിയ ഈ സിനിമയിൽ അതിമനോഹരമായിട്ടുള്ള ഒരുപാട് ഗാനങ്ങളുണ്ട്. ഇന്നത്തെ മധുരഗീതങ്ങളിൽ കൈതപ്പൂവിന്റെ മണത്തെ നമുക്ക് വിസ്മരിക്കാനാവില്ലല്ലോ. കേൾക്കാം പൂച്ചാക്കൾ ഷാഹുൽ ഹമീദ് വരികളെഴുതി, എം എസ് ബാബുരാജ് ഈണം കൊടുത്ത് ജാനകിയമ്മ പാടിയ ഗാനം കറുക വരമ്പത്ത് കൈതപ്പൂ കണ്ടന്റെ കരളിൽ കൊതിച്ചത് നേരായി.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഗന്ധങ്ങളുടെ മാസ്മരികത പകർന്നു നൽകുന്ന കൈതപ്പൂ എന്ന വാക്കുൾപ്പെടുന്ന രണ്ട് ഗാനങ്ങൾ മധുരഗീതങ്ങളിലൂടെ നമ്മൾ ആസ്വദിച്ചു. എന്നാൽ ഇന്ന് കൈതപ്പൂവ് നമ്മുടെ പുഴക്കടവുകളിൽ നിന്നും നാട്ടിൻപുറങ്ങളിൽ നിന്നും പതിയെ മറഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. പക്ഷേ അവൾക്കും ഒരു കഥ പറയാനുണ്ട്. ആ കഥ ഹൈന്ദവ പുരാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മളിൽ പലർക്കും അറിയാവുന്ന കഥയാണ്. പ്രപഞ്ചത്തിൽ ആദ്യമായി ശിക്ഷയുണ്ടായത് നുണ പറഞ്ഞതിനാലാണ്. ഈ നുണയ്ക്ക് പിന്നിൽ നമ്മുടെ കൈതപ്പൂവിന്റെ കരങ്ങളായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആദിയിൽ ബ്രഹ്മാവ് കണ്ണു തുറന്നപ്പോൾ ചുറ്റും ജലമായിരുന്നു. അദ്ദേഹം വീണ്ടും നോക്കി. താനിരിക്കുന്നത് ഒരു പത്മത്തിലാണ് എന്ന് മനസ്സിലാക്കി. അദ്ദേഹം അതിന്റെ ഉത്ഭവം തേടി താഴോട്ട് യാത്രയായി. അവസാനം നാരായണന്റെ പൊക്കിളിൽ നിന്നാണ് പത്മത്തിന്റെ ഉത്ഭവമെന്ന് മനസ്സിലാക്കി. ബ്രഹ്മാവും നാരായണനും തർക്കിച്ച് തർക്കിച്ച് അവസാനം ആ തർക്കം അനന്തമായി നീണ്ടു. അപ്പോൾ മഹാദേവൻ ഒരു ജ്യോതിർലിംഗമായി അവർക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഇരുവരോടും അതിന്റെ അഗ്രങ്ങൾ കണ്ടുപിടിക്കാനായി പറഞ്ഞു. ബ്രഹ്മാവ് മുകളിലേക്കും വിഷ്ണു താഴോട്ടും യാത്രയായി. എന്നാൽ യാത്രാമധ്യേ ബ്രഹ്മാവിന് മഹാദേവന്റെ ശിരസിൽ നിന്നും മടർന്നു വീണ കൈതപ്പൂവിനെ ലഭിക്കുകയും കൈതപ്പൂവിന്റെ സഹായത്തോടെ ബ്രഹ്മാവ് താൻ മഹാദേവന്റെ ശിരസ് കണ്ടു എന്ന് വിഷ്ണുവിനെ ധരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മഹാവിഷ്ണു തോൽവി സമ്മതിച്ചു. എന്നാൽ നുണ പറഞ്ഞ ബ്രഹ്മാവിനെ മഹാദേവൻ ശപിക്കുകയും സത്യം പറഞ്ഞ നാരായണനെ പ്രപഞ്ചരക്ഷകനായി നിയമിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ ആദ്യമായി ശിക്ഷയുണ്ടായത് ഒരു നുണയ്ക്കായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ ബ്രഹ്മാവിനൊപ്പം ചേർന്ന് കള്ളം പറഞ്ഞ കൈതപ്പൂവിനെ ഇനി ഒരിക്കലും ഒരു പൂജയിലും ഉൾപ്പെടുത്തരുതെന്ന് ശപിക്കുകയും ചെയ്തു. അങ്ങനെയാണത്രേ സുഗന്ധം പടർത്തുന്ന കൈതപ്പൂവിന് പൂജാസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വിലക്കേർപ്പെട്ടത്. എങ്കിലും അവളുടെ ഗന്ധം മധുരമനോഹരമായി നമുക്കിടയിലൂടെയെല്ലാം ഒഴുകുന്നുണ്ട് അല്ലേ. മനോഹരമായ പാട്ടുകളുടെ രൂപത്തിൽ കഥകളെല്ലാം ഓർമ്മിച്ച സ്ഥിതിക്ക് ഓർമ്മ എന്ന പദം വരുന്ന സിനിമയിലെ കൈതപ്പൂ എന്ന പദം വരുന്ന ഗാനം കേൾക്കാം. ചിത്രം മറ്റേതുമല്ല 1987 ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ജനുവരി ഒരു ഓർമ്മ. മോഹൻലാലും സുരേഷ് ഗോപിയും ജയഭാരതിയും കാർത്തികയും എല്ലാം മനോഹരമായി അഭിനയിച്ച ഈ സിനിമ മലയാളികൾക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. പാട്ടുകൊണ്ടും കഥാപശ്ചാത്തലം കൊണ്ടും ഏവരുടെയും ഇഷ്ട പ്ലേലിസ്റ്റുകളിൽ ഇടം നേടിയിട്ടുണ്ട് ചിത്രവും അതിലെ ഗാനങ്ങളും. ഇതിൽ ഷിബു ചക്രവർത്തി വരികളെഴുതി ഔസേപ്പച്ചൻ ഈണം കൊടുത്ത് യേശുദാസ് പാടിയ ഗാനം പൂക്കൈത പൂക്കുന്ന പാടങ്ങളിൽ രാത്രി പൊന്നാട നെയ്യുന്നു പൂന്തിങ്കളിൽ.

മധുരഗീതങ്ങളിലൂടെ കൈതപ്പൂ എന്ന പദം വരുന്ന ഗാനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് 1990 പുറത്തിറങ്ങിയ സാന്ദ്രം എന്ന സിനിമയിലെ മനോഹര ഗാനം. അശോകൻ താഹ കുട്ടികെട്ട് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സുരേഷ് ഗോപിയും പാർവതിയും ജഗദീഷുമൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ജോൺസൺ മാസ്റ്റർ ഈണം നൽകി ചിത്രയാലപിച്ച ആ ഒരു ഗാനം കൈതപ്പൂവിന്റെ സൗന്ദര്യത്തെ പ്രകൃതിയുമായി ചേർത്ത് നിർത്തുന്നു. വരികളിങ്ങനെയാണ്: കൈതപ്പൂ പൊൻപൊടി തൂകിയ പുലരിത്താലം തേടി, മഞ്ചാടി പീലിയൊതുക്കിയ പൂവാലിക്കിളി പാടി. പുലരിക്ക് പൊന്നിറം നൽകുന്ന ഒരു പ്രകൃതി വിസ്മയത്തെക്കുറിച്ചാണ് കവി എഴുതിയിട്ടുള്ളത്. അപ്പൊ അധികം വൈകിക്കാതെ കേൾക്കാം ജോൺസൺ മാസ്റ്ററുടെ ലളിതമായ സംഗീതത്തിലൂടെ ചിത്രചേച്ചിയുടെ ശബ്ദത്തിൽ സാന്ദ്രം എന്ന സിനിമയിൽ നിന്നും റേഡിയോ മലബാറിലൂടെ.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. ഇന്ന് നമ്മൾ കേൾക്കുന്ന കൈതപ്പൂ ഗാനങ്ങളിൽ ഏറ്റവും അപൂർവവും എന്നാൽ സംഗീത സാന്ദ്രവുമായ മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

1997 ഹരിദാസ സംവിധാനം ചെയ്ത ചിത്രം തുടിപ്പാട്ട്. നിർഭാഗ്യവശാൽ ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തിയില്ല. എങ്കിലും ഗാനങ്ങൾ സംഗീത പ്രേമികളുടെ ഇടയിൽ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഈ ഗാനത്തിന്റെ മറ്റൊരു പ്രത്യേകത, സംവിധായകനായ ഹരിദാസ് തന്നെയാണ് വരികൾ എഴുതിയിട്ടുള്ളത്. എം മോഹൻദാസിന്റെ ഹൃദ്യമായ സംഗീതത്തിൽ സതീഷ് ബാബുവും സുജാതാ മോഹനും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചത്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാട്ടിൻപുറത്തുകൂടെ കൈതപ്പൂവിന്റെ മണം ആസ്വദിച്ചുകൊണ്ട് ഗാനങ്ങൾ കേട്ടുകൊണ്ട് നടക്കുകയാണ് നമ്മള്, അല്ലേ? കൈതപ്പൂവിനെ കുറിച്ച് പറയുമ്പോൾ മലയാളിയുടെ ആഘോഷങ്ങളെ, പ്രത്യേകിച്ച് തിരുവാതിര കാലത്തെ, മാറ്റി നിർത്താൻ കഴിയില്ല. സ്നേഹം എന്ന സിനിമയിൽ കൈതപ്പൂ മണമെന്തേ ചഞ്ചലാക്ഷി, ഇന്ന് നിൻ മാരൻ വന്നു മധുരം തന്നു എന്നത് ശരിക്കും ഒരു തിരുവാതിര പാട്ടാണ്. തിരുവാതിര നാളുകളിൽ പെൺകൊടിമാർ അണിഞ്ഞൊരുങ്ങുമ്പോൾ അവരുടെ മുടിയിൽ ചൂടുന്ന കൈതപ്പൂവിന്റെ ഗന്ധം ആ അന്തരീക്ഷത്തെ എത്രമാത്രം പ്രണയാർദ്രമാക്കുന്നു. മാരൻ വരുന്നത് കാത്തിരിക്കുന്ന ചഞ്ചലാക്ഷിയോട് അവളുടെ തോഴിമാർ ചോദിക്കുന്ന ഈ ചോദ്യത്തിൽ കുസൃതിയും ഒപ്പം അനുരാഗവും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കേരളീയ വസ്ത്രധാരണവും ചടങ്ങുകളും നിറഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങളാൽ സമ്പന്നമാണ് ഈ ഗാനം. തിരുവാതിര ഗാനങ്ങളുടെ തനതായ ചുവടും താളവും കൈതപ്പൂവിന്റെ സുഗന്ധത്തോടൊപ്പം ഈ പാട്ടിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഗായിക രാധിക തിലകിന്റെ ശബ്ദത്തിലെ മാന്ത്രികത ഈ ഒരു പാട്ടിന് പ്രത്യേക മെഴിവ് നൽകുന്നു. കേൾക്കാം തിരുവാതിരമുറ്റങ്ങളിൽ കൈതപ്പൂ മണം പടർത്തുന്ന, ഗൃഹാതുരത്വമുണർത്തുന്ന സുന്ദര ഗാനം സ്നേഹം എന്ന സിനിമയിൽ നിന്നും.

0: മധുര ഗീതങ്ങൾ
1: റേഡിയോ മലബാറിൽ മധുര ഗീതങ്ങളിൽ കൈതപ്പു എന്ന പദം വരുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരം നമ്മൾ കേട്ട പാട്ടിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു നാടൻ ശൈലിയും ഭാവവും നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു ഗാനം കൈതപ്പൂവിൻ കന്നിക്കുറുമ്പി തൊട്ടു തൊട്ടില്ല. കാവാലം നാരായണ പണിക്കരുടെ വരികളിൽ ഇവിടെ കൈതപ്പൂവ് വെറും ഒരു പൂവ് മാത്രമല്ല, മറിച്ച് അതിന് മനുഷ്യഭാവം കൈവന്നിരിക്കുകയാണ്. എം ജെ രാധാകൃഷ്ണനാണ് ഈ പാട്ടിന് ഈണം കൊടുത്തത്. മറ്റൊരു പ്രത്യേകത, മോഹൻലാലും ചിത്രചേച്ചിയും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചത്. സിനിമ പാട്ടുകൊണ്ടും കഥാതന്തുകൊണ്ടും പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒന്നാണ്. മഞ്ജു വാര്യർ അസാമാന്യ പ്രകടനം കാഴ്ചവെച്ച ഒരു ചിത്രമായിരുന്നു ഇത്. അതുകൊണ്ടെന്തായാലും നമുക്ക് ആ കാലഘട്ടത്തിലേക്കൊന്ന് തിരിച്ചുപോകാം, 90s.

മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. അടുത്ത ഗാനം 2000 എ കെ ലോഹിതദാസ് സംവിധാനം ചെയ്ത അരയന്നങ്ങളുടെ വീട് എന്ന സിനിമയിൽ നിന്നുമാണ്. ഒരടിച്ചുപൊളി പാട്ടാണ്. പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊന്ന് ഡാൻസ് ചെയ്യാനൊക്കെ തോന്നും. അത്തരത്തിൽ വളരെ മനോഹരമായി ഫാസ്റ്റ് ട്രാക്കിൽ നിർമ്മിച്ച ഒരു ഗാനമാണിത്. കാക്കപ്പൂ, കൈതപ്പൂ, കന്നിപ്പൂ, കരയാമ്പൂ. പക്ഷെ പാട്ട് തുടങ്ങുന്നത് ഇങ്ങനെയല്ല. ആയിരേ ഹോളി ആയിരേ, രംഗോ കി ബാരിഷ് ലായിരേ. ഹോളി ആഘോഷം നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഹിന്ദി വരികളാണ് ആദ്യം കേൾക്കുന്നത്. ഗിരീഷ് പതഞ്ജലിയാണ് വരികൾ എഴുതിയത്. രവീന്ദ്രൻ മാഷ് ഈണം കൊടുത്ത് ജയചന്ദ്രനും മനോയും ചേർന്നാണ് പാടിയത്. ചിത്രത്തിൽ മമ്മൂട്ടി, സിദ്ദിഖ്, കവിയൂർ പൊന്നമ്മ, സോന നായർ, ലക്ഷ്മി ഗോപാലസ്വാമി തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നാട്ടിൽ നിന്നും മാറിപ്പോയി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്ന മമ്മൂക്ക് അവതരിപ്പിച്ച കഥാപാത്രവും അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന ലക്ഷ്മി ഗോപാലസ്വാമി അവതരിപ്പിച്ച മലയാളി അല്ലാത്ത കഥാപാത്രവും എല്ലാം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ ആ ഓർമ്മകളിലേക്ക് തന്നെ തിരിച്ചു പോവാം ഗാനം അരയന്നങ്ങളുടെ വീട് എന്ന സിനിമയിൽ നിന്നും.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പൊ ദേ നമ്മൾ കേട്ടത് 2000 പുറത്തിറങ്ങിയ അരയന്നങ്ങളുടെ വീട് എന്ന സിനിമയിൽ നിന്നും ഒരു കൈതപ്പു ഗാനമാണ്. അടുത്ത ഗാനം 2000 കഴിഞ്ഞ്, 2005 കഴിഞ്ഞ്, 2013 പുറത്തിറങ്ങിയ ഒരു സിനിമയിൽ നിന്നുമാണ്. ചിത്രത്തിന്റെ പേര് ഗുഡ് ബാഡ് ആൻഡ് അഗ്ലി. വി ആർ രതീഷാണ് സംവിധാനം ചെയ്തത്. ഇന്ദ്രൻസ്, മേഘ്ന രാജ്, ശ്രീജിത്ത് വിജയ്, ബേസിൽ ജോസഫ് തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഒരു ന്യൂ ജെൻ മൂവി എന്ന് തന്നെ പറയാം. ഇതിൽ രണ്ട് ഗാനങ്ങളേ ഉള്ളൂ. നിഴലും നിലാവും എന്ന് തുടങ്ങുന്ന ഗാനത്തിന് രാജീവ് അലങ്കിലും ശശികലാ മേനോനും ചേർന്നാണ് വരികൾ എഴുതിയത്. എന്നാൽ നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്ന പൂക്കൈത് ചെണ്ടുപോൽ എന്ന ഗാനത്തിന് ശശികലാ മേനോൻ മാത്രമാണ് വരികൾ എഴുതിയത്. ഈണം കൊടുത്തത് MG ശ്രീകുമാറാണ്. പാടിയത് സച്ചിൻ വാര്യരും മൃദുല വാര്യരും. കേൾക്കാം പുതിയ കാലത്തിന്റെ മണമുള്ള ഒരു കൈതപ്പൂ ഗാനം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യലൂർ മട്ടന്നൂർ ഇത് മലബാറിന്റെ മധുരസ്വരം. കൈതപ്പൂ പാട്ടുകളിൽ അടുത്തതായി 2014 പുറത്തിറങ്ങിയ മിഴ തുറക്കൂ എന്ന ചിത്രത്തിലെ ഗാനമാണ് ശ്രോതാക്കളെ കാത്തിരിക്കുന്നത്. ഡോക്ടർ സന്തോഷ്, സൗപർണിക എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ഇന്നസെന്റ്, ഗണേഷ് കുമാർ, ശ്രുതി ലക്ഷ്മി എന്നിവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ കേരളത്തിലുണ്ടായിരുന്ന കർഷക കലാപങ്ങളെക്കുറിച്ചും ആ സമയത്ത് നിലനിന്നിരുന്ന സാമൂഹിക വ്യവസ്ഥയുമെല്ലാം പരാമർശിക്കുന്ന ഒരു ചിത്രമായിരുന്നു മിഴ തുറക്കൂ. ഇതിൽ 4 ഗാനങ്ങളാണുള്ളത്. എല്ലാം അതിമനോഹരമായിട്ടുള്ള പാട്ടുകളാണ്. ഇപ്പൊ നമുക്ക് പൂവച്ചൽ ഖാദർ വരികളെഴുതി, എം ജയചന്ദ്രൻ ഈണം കൊടുത്ത്, മൃദുല വാര്യർ പാടിയ കൈതപ്പൂ മാടത്തെ കുഞ്ഞിപ്പെണ്ണെ നീ കണ്ടോ പുന്നലിൻ പൂഞ്ചേല് എന്ന ഗാനം കേൾക്കാം.

മധുരഗീതങ്ങളിലൂടെ അടുത്തതായി 2014 പുറത്തിറങ്ങിയ കസിൻസ് എന്ന സിനിമയിലെ ഗാനമാണ് വൈശാഖ് സംവിധാനം ചെയ്ത് കുഞ്ചാക്കോ ബോബിൻ, ഇന്ദ്രജിത്ത് തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമയിലും മനോഹരമായിട്ടുള്ള ഒട്ടനവധി ഗാനങ്ങളുണ്ട്. നമുക്ക് മുരുകൻ കാട്ടാക്കട വരികളെഴുതി എം ജയചന്ദ്രൻ ഈണം കൊടുത്ത് ഹരിചരൺ ശേഷാദ്രി പാടിയ കൈതപൂത്തതും കണ്ടോരുണ്ടോ കാപ്പഴുത്തതും കണ്ടോരുണ്ടോ എന്ന ഗാനം കേൾക്കാം റേഡിയോ മലബാറിലൂടെ.

ഗീതങ്ങളിൽ കൈതപ്പൂ എന്ന പദം വരുന്ന ഒരു ഗാനം കൂടി കേൾക്കാനുള്ള സമയമുണ്ട്. നിഖിൽസൺ പൗലോ സംവിധാനം ചെയ്ത്, ജയകൃഷ്ണൻ, സുരേഷ് ബാബു, ബാബുരാജ്, കല്യാണി നായർ തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മുല്ലപ്പൂ വിപ്ലവം എന്ന സിനിമയിൽ നിന്നും. സിനിമയുടെ പേരിൽ മുല്ലപ്പൂ എന്നാണെങ്കിലും ഇതിൽ കൈതവരമ്പത്ത് എന്ന് തുടങ്ങുന്ന ഒരു ഗാനമുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. കെ വി ശബരിമണിയാണ് വരികൾ എഴുതിയത്. ഈണം കൊടുത്തത് അനിൽകുമാർ ചുല്ലൂർ. പാടിയിട്ടുള്ളത് പ്രദീപ് പള്ളുരുത്തി, നിഷ അനൂപ് വാര്യർ, നവനീത പ്രവീൺ, സുനീഷ് ലാൽ, ഹരിരാഗ് എന്നിവരെല്ലാം ചേർന്ന്.

0: റേഡിയോ മലബാറിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കൈതപ്പൂ മണമുള്ള ഇത്തിരി ഗാനങ്ങളായിരുന്നു. ഏവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അടുത്ത ദിവസം മധുരഗീതങ്ങളിൽ മറ്റൊരു പദം വരുന്ന ഗാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതുവരെ റേഡിയോ മലബാറിനൊപ്പം തുടരുക.
1: മധുരഗീതങ്ങൾ

0: റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്: 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ, പത്രവിശേഷം. 9:15 നാടകനേരം, നാടകം അസുരഗോത്രം, രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. തുടർന്ന് നാടകഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1:00 പ്രിയരാഗം, 2:00 ഒരു വട്ടം കൂടി ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ ഗുളികൻ ദൈവത്തെക്കുറിച്ച് കേൾക്കാം. വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ, 5:30 ടോപ്കോ ജ്വല്ലറി വിശുദ്ധിയുടെ തീർത്ഥാടനം, 5:45 നാടൻ പാട്ടുകൾ, 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 6:05 ചലച്ചിത്രഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 ചിരിയും ചിന്തയും, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 വായനശാല, 9:30 സംഗീത നിശ, 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും ഈ മാസം 17 വരെ സമുചിതമായി നടത്തപ്പെടുന്നു. എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 12 ഭദ്രകാളി പ്രാദുർഭാവ വർണ്ണന, 13 നരസിംഹാവതാര വർണ്ണന, 14 ശ്രീകൃഷ്ണ അവതാര വർണ്ണന, 15 ഗോവർദ്ധന പൂജ, ഗോവിന്ദാഭിഷേകം, രുക്മിണി സ്വയംവരം, 16 കുചേലോപാഖ്യാനം, ശ്രീകൃഷ്ണ കുചേല സതീർത്ഥ്യ സംഗമം, സർവൈശ്വര്യ പൂജ, 17 യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. തമിഴ്നാട്ടിൽ സംശുദ്ധ ഭരണത്തിന്റെ പുതുയുഗ പ്രതീക്ഷ നൽകി തമിഴക വെട്ടി കഴകം TVK നേതാവ് സി ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. അവിശ്വസനീയമായ ഒരു സിനിമാ കഥയെ അനുസ്മരിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് വിജയത്തിനും ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനും ശേഷം ഇന്നലെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്തു. നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ പുതിയ മുഖ്യമന്ത്രിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നോക്കി വായിക്കുന്നതിനു പകരം മനഃപാഠമാക്കിയാണ് സത്യവാചകം വിജയ് ഏറ്റുചൊല്ലിയത്. പുതിയ സർക്കാരിന്റെ ആദ്യ 3 ഉത്തരവുകളിൽ സത്യപ്രതിജ്ഞാവേദിയിൽ വെച്ച് തന്നെ വിജയ് ഒപ്പുവെച്ചു. 200 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമാക്കി, സ്ത്രീ സുരക്ഷയ്ക്കായി സിംഗപ്പെൺ ദൗത്യസേന, മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിന് സംസ്ഥാന വ്യാപകമായി ദൗത്യസംഘങ്ങളെ നിയോഗിച്ചു, സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച് ധവളപത്രമിറക്കും. കേരള മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള കോൺഗ്രസിന്റെ ഡൽഹിയിലെ തുടർ ചർച്ചകൾ ഇന്നലെ നടന്നില്ല. തമിഴ്നാട്ടിലെ സത്യപ്രതിജ്ഞയ്ക്ക് രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിലേക്കും കോൺഗ്രസ് നേതാവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കർണാടകയിലേക്കും പോയതാണ് കാരണം. രാഹുൽ കേരളത്തിലെ ഘടകകക്ഷി നേതാക്കളുമായി സംസാരിച്ച് സമവായമുണ്ടാക്കിയാൽ ഇന്ന് തന്നെ പ്രഖ്യാപനമുണ്ടാകും. കുട്ടമ്പുഴ വടാട്ടുപറ ഇടമലയാർ പുഴയിൽ പലവൻപടിക്കടവിൽ കുളിക്കാനിറങ്ങിയ 3 ഡെന്റൽ കോളേജ് വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. തിരുവനന്തപുരം പൂവാർപൊട്ടയിൽ വിഷ്ണു ഭവനിൽ VB ഹരീഷ്, കോട്ടയം കൊടുങ്ങൂർ ചാമമ്പതാൽ പുതുപ്പറമ്പിൽ അതുൽരാജ്, ചങ്ങനാശ്ശേരി മടുക്കമോട് പ്ലാമോട്ടിൽ ബിയോണ്ട് ബിജു എന്നിവരാണ് മരിച്ചത്. കോതമംഗലം തങ്കളം മാർ ബസേലിയസ് ഡെന്റൽ കോളേജ് 3 വർഷ വിദ്യാർത്ഥികളാണ്. സംസ്ഥാന സർക്കാരിന്റെ ചില നയ തീരുമാനങ്ങൾ അടിസ്ഥാന വിഭാഗങ്ങളെ അകറ്റിയെന്ന് CPI. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ആക്കം കൂട്ടിയതിന് ഇതൊരു കാരണമാണെന്ന് പാർട്ടി ദേശീയ കൌൺസിൽ വിലയിരുത്തി. ആശാവർക്കർമാരുടെ സമരത്തോട് മുഖം തിരിച്ചതും കള്ളുചെത്ത് പോലുള്ള പരമ്പരാഗത വ്യവസായ മേഖലകളെ അവഗണിച്ചതുമെല്ലാം ഇടതു നയത്തിന് ചേർന്നതല്ലെന്നാണ് CPI വിമർശനം. റോഡപകടങ്ങളിൽ പരിക്കേറ്റ ആശുപത്രിയിൽ എത്തുന്നവർക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 1,50,000 രൂപയുടെ സൗജന്യ സഹായ പദ്ധതി PM രാഹത്ത് കേരളത്തിൽ നടപ്പായില്ല. റോഡപകടങ്ങളിൽപ്പെട്ട് ആശുപത്രികളിൽ എത്തുന്നവർക്ക് പണമില്ലെങ്കിൽ ചികിത്സ നിഷേധിക്കരുതെന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു പദ്ധതി പ്രഖ്യാപിച്ചത്. 1,50,000 രൂപയുടെ ചികിത്സാ സഹായം അപര്യാപ്തമാണെന്നും 3,00,000 രൂപയെങ്കിലും വേണമെന്നുമാണ് സംസ്ഥാന സർക്കാർ നിലപാട്. തുക വർദ്ധിപ്പിക്കുമെന്ന കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിന് കാത്തിരിക്കുകയാണെന്നും അതിനാലാണ് പദ്ധതി വൈകുന്നതെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചു. കിൻഫ്ര വ്യവസായ പാർക്ക് നിർമ്മാണത്തിന് സ്ഥലം ഏറ്റെടുത്തതിൽ ക്രമക്കേട് നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. ഇതുവരെ എന്തൊക്കെ നടപടികൾ എടുത്തുവെന്ന റിപ്പോർട്ടും നൽകണം. ചാലട് സ്വദേശി മുണ്ടയാടൻ വിജയൻ അഡ്വക്കേറ്റ് CK മോഹൻ മുഖേന നൽകിയ പരാതിയിലാണ് ഉത്തരവ്. അന്തരിച്ച മട്ടന്നൂർ നഗരസഭാ കൌൺസിലറും CPM കരറ്റ വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറിയുമായ KK അഭിമന്യുവിന് നാടിന്റെ അന്ത്യാഞ്ജലി. ഉരുവച്ചൽ ടാക്സി സ്റ്റാൻഡിലും വീട്ടിലും നഗരസഭ ഓഫീസിലും പൊതുദർശനത്തിന് വെച്ചു. ആദരാഞ്ജലികൾ അർപ്പിക്കാൻ 100 കണക്കിന് പേരാണ് എത്തിച്ചേർന്നത്. ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ പുതിയ NDA സർക്കാർ അസമിൽ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. 2ാം തവണയാണ് ഹിമന്ത മുഖ്യമന്ത്രിയാകുന്നത്. തുടർച്ചയായി 3ാം തവണയാണ് NDA സർക്കാർ അധികാരത്തിലെത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, പാർട്ടി അധ്യക്ഷൻ നിതിൻ നബീൻ എന്നിവരുൾപ്പെടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയിട്ടും കോൺഗ്രസ് എന്തുകൊണ്ടാണ് കേരളത്തിൽ സർക്കാർ രൂപവത്കരിക്കാത്തതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ NDAക്ക് ഭൂരിപക്ഷം ലഭിച്ച് സർക്കാരുണ്ടാക്കുന്ന കാലം വിദൂരമല്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആർട്ട് ഓഫ് ലിവിംഗ് പ്രസ്ഥാനം 4.5 പതിറ്റാണ്ട് പിന്നിടുന്നതിൻ്റെയും സ്ഥാപകൻ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കറിന്റെ 70ാം ജന്മദിന ആഘോഷങ്ങൾക്കും തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരുവിലെ ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ സെന്ററിൽ 100 കണക്കിന് പ്രവർത്തകരും ആരാധകരും ഒത്തുചേർന്ന സമ്മേളനത്തിൽ പ്രസ്ഥാനം നടത്തിവരുന്ന സേവനങ്ങളെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. ഈ ശ്രമങ്ങൾ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും വികസനയാത്രയിൽ ഗണ്യമായ സംഭാവനകളാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരള മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ വൈകുന്നതിനെ പരിഹസിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മറുപടിയുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഡൽഹിയിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ 50 ദിവസം എടുത്ത കാര്യമൊന്നും നരേന്ദ്രമോദി മറക്കരുതെന്നും ചെന്നിത്തല പറഞ്ഞു. ആഴമേറിയ വാക്കുകളുടെ സാഗരഗർജനം മലയാളികൾക്ക് അനുഭവവേദ്യമാക്കിയ സുകുമാർ അഴീക്കോടിന്റെ 1 വർഷം നീണ്ട ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് നാളെ സമാപനമാകും. കോട്ടയം സുകുമാർ അഴീക്കോട് ട്രസ്റ്റ്, സുകുമാർ അഴീക്കോട് സാംസ്കാരിക കേന്ദ്രം കണ്ണൂർ എന്നിവയുടെ നേതൃത്വത്തിലാണ് സമാപന ചടങ്ങ്. ജന്മശതാബ്ദി ആഘോഷ സമാപനം നാളെ കണ്ണൂർ ചേംബർ ഹാളിൽ നടക്കും. രാവിലെ 10 മണിക്ക് സ്നേഹസംഗമം MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുത്ത ദേശീയപാതയിൽ വിള്ളൽ. പീലിക്കോട് മട്ടലായി ശിവക്ഷേത്രത്തിന് സമീപത്തായി 50 മീറ്റർ നീളത്തിലാണ് വിള്ളൽ വന്നത്. ശനിയാഴ്ച രാത്രി ഉണ്ടായ മഴയെ തുടർന്നാണ് പലയിടങ്ങളിലായി വിള്ളലുണ്ടായത്. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിലെ മുഖ്യപ്രതി പോലീസ് പിടിയിലായി. കുന്നത്തുനാട് പെരിങ്ങലായിൽ വാടകയ്ക്ക് താമസിക്കുന്ന കാസർഗോഡ് കളനാട് അൽ നിഹാമത്ത് മൻസലിൽ മുഹമ്മദ് നജീബാണ് പിടിയിലായത്. പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാൻ US മുന്നോട്ട് വെച്ച ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളോടുള്ള പ്രതികരണം മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാൻ വഴി ഇറാൻ അറിയിച്ചു. ഗൾഫ് മേഖലയിൽ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് US നിന്ന് തിരിച്ചടി ഉണ്ടായേക്കുമെന്ന ആശങ്ക നിലനിൽക്കെയാണ് ഈ വാർത്തയെത്തിയത്. എല്ലാ മുന്നണികളിലും പ്രത്യേകിച്ച് ലെബനനിൽ നടക്കുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ഊന്നൽ നൽകിയുള്ളതാണ് ഇറാന്റെ പ്രതികരണം. അതിനൊപ്പം ഹോർമസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതുമാണ് അതെന്ന് ഇറാന്റെ ദേശീയ മാധ്യമമായ ഇറിബ് അറിയിച്ചു. പശ്ചിമേഷ്യ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നിയന്ത്രിച്ച് ഉപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 9,400 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിട്ട് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ആവശ്യാനുസരണം മാത്രമേ ഉപയോഗിക്കാവൂ. ഇത് വിദേശ നാണ്യം ലാഭിക്കുക മാത്രമല്ല യുദ്ധത്തിന്റെ ആഘാതം കുറയ്ക്കുകയും ചെയ്യും. ചരക്ക് നീക്കത്തിനായി റെയിൽവേക്ക് മുൻഗണന നൽകണം. വൈദ്യുതി വാഹനങ്ങളുടെ ഉപയോഗം കൂട്ടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രാർത്ഥിക്കുന്ന മനസ്സിനെ ഒഴുകുന്ന നദിയോടാണ് നാം ഉപമിക്കാറുള്ളതെന്നും മനസ്സിലെ മാലിന്യം ഒഴുക്കിക്കളയാൻ പ്രാർത്ഥന കൊണ്ടാകുമെന്നും ധർമ്മസംഘം ട്രസ്റ്റ് ചെയർമാൻ ശുഭാംഗാനന്ദ സ്വാമി പറഞ്ഞു. മാഹി ഈ വത്സരാജ് സിൽവർ ജൂബിലി ഹാളിൽ ഗുരുധർമ്മ പ്രചരണ സഭ നടത്തിയ ശാരദാ പ്രതിഷ്ഠാ വാർഷികവും ശ്രീനാരായണ ധർമ്മമീമാംസ പരിഷത്തും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മഴ പെയ്തതോടെ മലയോര മേഖലയിൽ ഓട്ടുറുമ ശല്യം വർദ്ധിച്ചു. വീടുകളിലെയും കെട്ടിടങ്ങളിലെയും ചുമരിലും ഓടുകൾക്കിടയിലും പറ്റിപ്പിടിച്ചു നിൽക്കുന്ന പ്രാണികളാണ് ഓട്ടുറുമ. പുതുമഴ തുടങ്ങിയതിൽ പിന്നെ ഈ പ്രാണികളുടെ ശല്യത്തിൽ ദുരിതം പേറുകയാണ് മലയോര മേഖലയിലെ വീട്ടുകാർ. ഉറുദു ഭാഷ ദേശീയ ഐക്യത്തിനും വിപ്ലവത്തിനും നേതൃത്വം നൽകിയ ഭാഷയാണെന്ന് ഡോക്ടർ വി ശിവദാസൻ MP കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ദ്വിദിന ലീഡേഴ്സ് ക്യാമ്പ് പർവാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട് പരാതി പറയാനെത്തിയ ആൾ പോലീസ് ജീപ്പ് മോഷ്ടിച്ച് കടന്ന സംഭവത്തിൽ രണ്ട് തലത്തിൽ അന്വേഷണം തുടങ്ങി. പോലീസിന്റെ വീഴ്ചയെക്കുറിച്ച് വകുപ്പ് തല അന്വേഷണവും ജീപ്പ് മോഷണത്തെക്കുറിച്ച് മറ്റൊരു അന്വേഷണവുമാണ് നടക്കുന്നത്. കായിക വാർത്തകൾ. പാതിരയാട് കോട്ടയം രാജാസ് ഹൈസ്കൂൾ മൈതാനത്ത് നടന്ന ജില്ലാ ജൂനിയർ ബോയ്സ് ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ തലശ്ശേരി UTSC ഹോക്കി അക്കാദമി ചാമ്പ്യന്മാരായി. ആതിഥേയരായ പാതിരയാട് ഹോക്കി അക്കാദമിയെ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് പരാജയപ്പെടുത്തിയത്. അലാമിപ്പള്ളി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാന ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ആൺകുട്ടികളുടെ ഫൈനൽ മത്സരം ആവേശകരമായി. തുടക്കം മുതൽ മുന്നിലായിരുന്ന തിരുവനന്തപുരത്തെ ഫോട്ടോ ഫിനിഷിംഗിൽ പരാജയപ്പെടുത്തിയാണ് തൃശൂരിന്റെ വിജയം. ISL ഫുട്ബോളിൽ തുടർച്ചയായ മൂന്നാം ജയത്തോടെ 12 കളികളിൽ 14 പോയിന്റായ കേരള ബ്ലാസ്റ്റേഴ്സ് പട്ടികയിൽ 8-ാം സ്ഥാനത്ത്. 11-ാം കളിയിലും വിജയമില്ലാത്ത മുഹമ്മദൻസ് ISL നിന്ന് തരം താഴ്ത്തപ്പെടുമെന്ന് ഉറപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്നലെ ചെന്നൈയുടെ വൺ ഡൗൺ ബാറ്റർ ഉറുവിൽ 13 പന്തിൽ 50 റൺസ് തികച്ച് റെക്കോർഡിനൊപ്പം എത്തിയപ്പോൾ ലക്നൌവിന്റെ കൂറ്റൻ ടോട്ടൽ അപ്രസക്തമായി. മത്സരത്തിൽ ചെന്നൈ 5 വിക്കറ്റിന് ജയിച്ചു. അവസാന പന്തിൽ മുംബൈയെ 2 വിക്കറ്റിന് തോൽപ്പിച്ച് ബംഗളൂരു. 50th ലോകകപ്പിലെ വനിതാ റിക്കർവ് ടീം ഇനത്തിൽ ഇന്ത്യക്ക് സ്വർണം. ദീപിക കുമാരി, അങ്കിത ഭഗത്, കുംകും മെഹോദ് എന്നിവരുൾപ്പെട്ട ടീം ഫൈനലിലെ ഷൂട്ടോഫിൽ ആതിഥേയരായ ചൈനയെ കീഴടക്കി. സംസ്ഥാന യൂത്ത് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തൃശൂരും ജേതാക്കളായി. ഇരു ജില്ലകളും കഴിഞ്ഞ വർഷവും സമാന വിഭാഗങ്ങളിൽ ചാമ്പ്യന്മാരായിരുന്നു. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
5: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276200.
2: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്. സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.
4: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656-12002. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
0: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM. നാടകനേരം.

0: അസുരഗോത്രം നാടകം നാലാം ഭാഗം. നാടകത്തിൻ്റെ ഈ ഭാഗത്ത് ശബ്ദം നൽകിയവരും കഥാപാത്രങ്ങളും: മിലൻ ഷാ ഖെഡുൽക്കജൻ, ശ്രീഹരി രാമദാസ് ഇരാവൻ, ഷാജി മാലൂർ സുയോധനൻ, കെ ടി സനൽകുമാർ ശിവപുരം കർണൻ, കൃഷ്ണൻ കാഞ്ഞിലേരി ദ്രോണാചാര്യർ, ചന്ദ്രബാനു തില്ലങ്കേരി ഭീഷ്മാചാര്യർ, രാമചന്ദ്രൻ അയ്യല്ലൂർ യുധിഷ്ഠിരൻ, സുനി രാമദാസ് ശകുനി, ഇ കെ അനിൽ ശിവപുരം അർജുനൻ, നിഷ എം നമ്പ്യാർ ഹിഡുംബി. നാടകരചന കൃഷ്ണകുമാർ. ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണിശ്ശേരി. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. അസുരഗോത്രം നാലാം ഭാഗം. വാരണാവതത്തിൽ അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട കുന്തിദേവിയും മക്കളും ഹിഡുംബവനത്തിലാണ് പ്രവേശിക്കുന്നത്. അവിടെ സഹോദരങ്ങളായ ഹിഡുംബനും ഹിഡുംബിയുമുണ്ട്. ഭീമസേനൻ ഹിഡുംബനെ കൊല്ലുകയും ഹിഡുംബിയെ ഭാര്യയാക്കുകയും ചെയ്തു. അധികം താമസിയാതെ ഹിഡുംബവനത്തിൽ നിന്നും കുന്തിയും സംഘവും ഏകചക്രയിലേക്ക് യാത്ര പോവുകയാണ്.
1: എന്താണിവിടെ ഈ ഒരുക്കം?
2: ഇളയച്ഛന്റെ ദൂത് വന്നിരുന്നു സങ്കേതം മാറണമെന്ന്.
3: ഏകചക്രയിലേക്ക് പോകണമെന്ന നിർദ്ദേശം.
4: ഏകചക്രയിലോ?
3: അതെ.
1: ഇവളെ ഈ നിലയിൽ എങ്ങനെ കൊണ്ടുപോകും? ദുർഘടപാതകൾ താണ്ടാൻ ഇപ്പോൾ ഇവൾക്കാവില്ല. അവൾ പൂർണ്ണ ഗർഭിണിയാണ്.
3: അതിന് ഇവളെ കൂട്ടുന്നില്ലല്ലോ നമ്മൾ.
0: ഗർഭിണിയായ ഹിഡുംബിയെ സംരക്ഷിക്കാൻ അവർ തയ്യാറാവുന്നില്ല. കാട്ടിൽ ആരുടെയും സഹായമില്ലാതെ ഹിഡുംബി ഖെഡുൽക്കജന് ജന്മം നൽകുകയും വളർത്തുകയുമാണ്. വന്യമൃഗങ്ങളോട് കലഹിച്ചും കളിച്ചും കഴിയുന്ന ഖെഡുൽക്കജൻ വളർന്ന് അമ്മയ്ക്ക് തുണയാവുന്നു. വാരണാവധത്തിൽ അരക്കിലത്തിൽ അവസാനിക്കുമെന്ന് കരുതിയ പാണ്ഡവർ ജീവിച്ചിരിക്കുന്നു എന്ന അറിവ് ഹസ്തിനപുരിയിൽ ദുര്യോധനനും ശകുനിക്കും കർണനും സഹിക്കാനാവുന്നില്ല. ദ്രുപദ രാജപുത്രി പാഞ്ചാലിയെ അർജുനൻ വരിക്കുകയും കുന്തിദേവി അഞ്ചു മക്കളുടെയും ഭാര്യയായി ദ്രൗപദിയെ തീരുമാനിക്കുകയും ചെയ്ത കാര്യവും അവർ അറിയുന്നു. പാഞ്ചാലി സമേതം പാണ്ഡവരും കുന്തിദേവിയും ഹസ്തിനപുരിയിലേക്ക് വരികയാണ്. അർജുനന് മാത്രം ആഗ്രഹിച്ച പാഞ്ചാലിക്ക് അഞ്ചുപേരെയും വിവാഹം കഴിക്കേണ്ടി വന്നതിൽ വിഷമമുണ്ട്.
5: സ്വയംവരവേദിയിൽ പേരും ഊരും കുലവും ചൊല്ലി എന്റെ ഏട്ടൻ രാജകുമാരന്മാരെ പരിചയപ്പെടുത്തിയപ്പോ കേൾക്കാൻ കൊതിച്ചത് ഒരു പേര് മാത്രം. യന്ത്രപക്ഷിയുടെ കണ്ണുകളിലേക്ക് അമ്പെയ്ത് ജയിക്കാൻ എത്തിയ കർണനെ ഒരു നുണ പറഞ്ഞൊഴിവാക്കുമ്പോഴും കാത്തിരുന്നത് അങ്ങേ. ആര്യപുത്ര, ഞാൻ അങ്ങയുടേത് മാത്രമാണ്. പാഞ്ചാലി പാർത്ഥന മാത്രം സ്വന്തം.
6: ദേവി, ഇനി നമുക്ക് എന്ത് ചെയ്യാനാകും?
0: ദുര്യോധനനെതിരെ പരാതിയുമായി കുന്തിദേവി ഗാന്ധാരിയുടെ അരികിലെത്തുന്നു. ഗാന്ധാരി തന്റെ സഹോദരൻ ശകുനിയോടും ദുര്യോധനനോടും ഈ കാര്യങ്ങൾ പറയുന്നു. നിശ്ചിത വ്യവസ്ഥയനുസരിച്ചുള്ള ചൂതുകളിയിൽ പാണ്ഡവർ പരാജയപ്പെടുകയും കരാറനുസരിച്ചുള്ള വനവാസത്തിന് അവർ പോവുകയും ചെയ്തു. തന്റെ ദുരവസ്ഥയ്ക്ക് കാരണമായ ഭർത്താക്കന്മാരെക്കുറിച്ച് പാഞ്ചാലി ആക്ഷേപമുന്നയിക്കുന്നു. വനവാസത്തിലെ കഠിന ജീവിതത്തിന് സഹായവുമായി ഭീമസേനന്റെ ഹിഡുംബി പുത്രൻ ഖെഡുൽക്കജനെത്തുന്നു. എന്നാൽ ഖെഡുൽക്കജന്റെ സഹായവും സാമീപ്യവും പാഞ്ചാലിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പാഞ്ചാലിയെ ഉപദ്രവിക്കാനെത്തിയ ജഡാസുരനെ അയാളുടെ സുഹൃത്തുകൂടിയായ ഖെഡുൽക്കജൻ കൊല്ലുന്നു. തന്റെ നിറവും കുലവും അധിക്ഷേപിച്ച പാഞ്ചാലിയോടും പാണ്ഡവരോടും വിട പറഞ്ഞ് ഖെഡുൽക്കജൻ യാത്രയാവുന്നു നിസ്സഹായനായി ഭീമസേനൻ.
7: കാട്ടുവാസിയായ ഹിഡുംബിയാണ് എന്റെ അമ്മ. വെയിലും മഴയും കൊണ്ടാ വളർന്നതും വളർത്തിയതും. പട്ടുമെത്തയിൽ അച്ഛനൊപ്പമല്ല അന്തിയുറങ്ങിയത്. കാട്ടുവള്ളികൾ കെട്ടിയ മരക്കട്ടിലില്ല. ഇതാണ് ഞങ്ങളുടെ മണം. എന്റെ അമ്മയെ എനിക്കിഷ്ട ഈ മണവും. നിങ്ങൾക്ക് നിങ്ങൾക്ക് അസഹ്യമാവാൻ ഇനി ഞാൻ വരില്ല. പോകുന്നു. വരില്ല.
0: അസുരഗോത്രം നാടകം നാലാം ഭാഗം.

0: അസുരഗോത്രം. അധികാരസ്ഥാനങ്ങളിൽ നിന്ന് ആട്ടിയകറ്റപ്പെട്ട അധാമ ഗോത്രം. കാട്ടുതേൻ കൂട് ഞെക്കിപ്പിഴിഞ്ഞ് തേനെടുത്തത് ഈ കൈകൾ കൊണ്ടാ. കാട്ടുവള്ളികളിൽ നിന്ന് മധുരഫലങ്ങൾ പറിച്ചെടുത്തതും ഈ കൈകൾ. കാടൻ കൊണ്ടുവന്ന തേനും കനിയും കഴിക്കാം, പക്ഷേ ഈ മുഖം കാണരുത്, വെറുപ്പാണ് പോലും അറപ്പാണ് പോലും.
1: മോനെ,
0: കൂർത്ത കല്ലിലും മുള്ളിലും തട്ടി കാലിൽ ചോര വാർന്നൊഴുകുമ്പോഴും ചോര കുടിക്കുന്ന വിഷപ്രാണികൾ മേനിത്തുളക്കുമ്പോഴും ചുമലിൽ താങ്ങിയ കെട്ടുപല്ല കിളകാതെ എത്ര ദൂരം നടന്നു. വേദന സഹിച്ചും ചുമട് താങ്ങിയത് അകത്തിരിക്കുന്നത് അമ്മയാണെന്ന് കരുതിയ. പക്ഷേ ആ അമ്മ പറയുന്നു ഈ കാടന്റെ ചൂര് സഹിക്കാനാവുന്നില്ലെന്ന്.
1: മോനെ, എടോൽക്കച്ച, നീ എന്താ പറയുന്നേ?
0: ഉണ്ടോ ഉണ്ടോ ദുർഗന്ധമുണ്ടോ? ഈ മുഖം കാണും പറപ്പ് തോന്നുന്നുണ്ടോ?
1: മോനെ,
0: സ്വന്തക്കാരിൽ നിന്ന് തന്നെ അകറ്റി നിർത്തപ്പെട്ടവനാ. ഈ അബദ്ധ ജന്മത്തിന് അമ്മയാകേണ്ടി വന്നവളാ നിങ്ങൾ.
1: നിന്റെ അമ്മയാ
0: അമ്മ. നിങ്ങളുടെ വാക്കുകൾ വിശ്വസിച്ച് മഹാബലവാനായ ഒരു അച്ഛന്റെ മകനാണെന്ന് അഭിമാനിച്ചിരുന്നു ഞാൻ. ആ അച്ഛനും തിരിച്ചു വിളിച്ചില്ല അമ്മയുടെ ഈ മകനെ.
1: മോനെ,
0: നരഭോജികളിൽ നിന്നും വിഷസർപ്പങ്ങളിൽ നിന്നും രക്ഷയേകാൻ കാവലിരുന്നു. ദാഹിക്കുമ്പോഴും വിശക്കുമ്പോഴും ഭക്ഷണവും വെള്ളവും എത്തിച്ചു കൊടുത്തു. ഉപകാരങ്ങളെല്ലാം മറന്ന് ഉപേക്ഷിക്കുമ്പോ അഞ്ചിലൊന്ന് അവകാശമുള്ള ഒരു സ്ത്രീയുടെ ഉത്തരവ് അനുസരിക്കേണ്ടി വന്നു. മഹാബലവാനായ അച്ഛൻ അഞ്ചു പേരെയും ചേലത്തുമ്പിൽ കെട്ടി നടത്താനുള്ള സാമർത്ഥ്യമുണ്ട് ആ പാഞ്ചാലി അമ്മയ്ക്ക്. ഒരു വിളിപ്പാട് അകലെയുണ്ട് അമ്മയുടെ ഈ മകന്റെ അച്ഛൻ. എന്നിട്ട് കാണണമെന്ന് തോന്നിയില്ല ആ മഹാബലവാനെ.
1: അരുത് മോനെ, അമ്മയുടെ സാഹചര്യങ്ങൾ നിനക്കറിയാലോ.
0: സാഹചര്യങ്ങൾ ഉണ്ടാക്കിയതല്ലേ? എന്തിനായിരുന്നു ഒരു രാജകുമാരനെ മോഹിച്ചത്? അസുരഗോത്രത്തിൽ ആണുങ്ങളില്ലാഞ്ഞിട്ടോ? ആനയുടെ കരുത്തുണ്ട്, പക്ഷേ ആണത്തും അശേഷമില്ലാത്തവനാണ് അച്ഛനെന്ന് പറയേണ്ടി വരും എനിക്ക്. നിറവയറിലെ തുടിക്കുന്ന ജീവന് വിത്തുപാക്കിയവൻ. ഒരു വെളിപ്പാടകലെ ഉണ്ടായിട്ടും അദ്ദേഹത്തിന്റെ യാത്ര മുടക്കാതിരിക്കാൻ പേറ്റുനോവ് കടിച്ചമർത്തിക്കിടന്ന എന്റെ അമ്മ. ഴയുന്ന വഴിയിൽ കരിന്തേളുകൾ കൂടുന്ന കരിയിലകൾക്കു മീതെ കടിഞ്ഞൂൽ പേർ മരക്കുമ്പിലിരിക്കുന്ന കഴുകനും പൊന്തക്കാടുകളിൽ പതുങ്ങിയിരിക്കുന്ന ചെന്നായിക്കൾക്കും കൊടുക്കാതെ ചോരക്കുഞ്ഞിനെ മാറോട് ചേർത്തു എന്റെ അമ്മ. ഈ കൈകളാൽ എത്ര തല്ലിയാലും ഒരു ഒരു തലോടലിന്റെ സുഖമാണമ്മേ എനിക്ക്. തല്ലേ തല്ലേ ഇനിയും തല്ലേ തല്ലമ്മേ തല്ലേ.
1: മോനെ,
0: കരയരുതെന്റെ അമ്മ, കുറെ കരഞ്ഞതല്ലേ അമ്മേ. അന്ന് ഈ മൂർധാവിലിട്ടു വീണ അമ്മയുടെ കണ്ണീരാ ഈ തലയിൽ ഒരു രോമം പോലും ഇല്ലാതാക്കിയത്, അല്ലേ അമ്മേ?
1: എന്റെ മോനെ,
0: ക്ഷമിക്ക്. ഈ മുഖത്ത് നോക്കി കുത്തുവാക്കുകൾ പറഞ്ഞതിന് ക്ഷമിക്ക്.
1: അമ്മയ്ക്ക് സങ്കടമൊന്നുമില്ല മോനെ. അല്ലെങ്കിലും സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? ഘടോൽക്കജ, എന്റെ മോൻ അരുതാത്തതൊന്നും ആഗ്രഹിക്കരുത്.
0: ആഘോഷമായിരുന്നു കഴിഞ്ഞ കുറേ നാൾ. എന്റെ അച്ഛൻ താമസിക്കുന്ന കാട്, അച്ഛന് വേണ്ടി, അച്ഛന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി സഹായിക്കാനുള്ള വിളികൾക്ക് കാതോർത്തിരുന്നു. കഷ്ടപ്പാടുകളൊന്നും ഓർത്തതേയില്ല. അഭിമാനമായിരുന്നു അച്ഛന്റെ മുന്നിൽ നിൽക്കാൻ, ആ സംസാരം കേൾക്കാൻ മനസ്സ് പൂത്തുലഞ്ഞ ആഹ്ലാദത്തിന്റെ നാളുകൾ അതിന്ന് അവസാനിച്ചു. അവർ പോയി.
1: പോയോ? എവിടേക്ക്?
0: ഗന്ധമാതനം. അമ്മേ, അച്ഛനില്ലാത്ത കാട്, ശൂന്യമായ മനസ്സ്. കുറച്ചേ സംസാരിക്കാറുള്ളൂ, എങ്കിലും ആ സാമീപ്യം അഭിമാനമായിരുന്നു. ഗന്ധമാതനത്തേക്ക് പോയത് എന്തിനാണെന്നറിയില്ല.
2: അസുരഗന്ധമേൽക്കാത്ത കാട്, ഗന്ധമാതനം.
1: നീ?
2: അതെ, ഇരാവാൻ. അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ല. ഉലൂബിയുടെ മകനാ. നാഗൻ നഗരവാസിയല്ല.
0: എടാ, ഇരാവ, എത്ര നാളായി നിന്നെ കണ്ടിട്ട്? എവിടെ ആയിരുന്നു?
2: ഹാ, പിതാവ് വന്നിരുന്നു. എന്റെ അമ്മയെ കാണാനല്ല, മറ്റൊരമ്മ ചിത്രാംഗതയെ കാണാൻ. വിദുരോപദേശപ്രകാരം താവളം വിടുകയാണെന്ന് പറയാൻ.
0: എന്തുകൊണ്ടാണെന്ന് പറഞ്ഞോ.
2: പറഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ ഘടോൽക്കച്ചൻ. അസുരഗന്ധമേൽക്കാത്ത കാട് തേടി പോയി അവർ.
0: ഇരാവ,
2: ആശ്രമരക്ഷ നടത്തുന്നത് ഘടോൽക്കച്ചൻ, ആഹാരമെത്തിക്കുന്നത് ഘടോൽക്കച്ചൻ. ദുർഘടപാതകളിൽ കാട്ടുപല്ലക്കൊരുക്കുന്നു, രാപ്പകലില്ലാതെ കാവലിരിക്കുന്നു, എല്ലാം ഘടോൽക്കച്ചൻ. വനവാസത്തിലെ 12 ആണ്ടുകാലം തുണയേകിയ ഘടോൽക്കച്ചൻ. എവിടെയും ഒരു പേര് മാത്രം, ഘടോൽക്കച്ചൻ.
0: മതി, മനസ്സിലാവുന്നുണ്ട് എനിക്ക്. പാണ്ഡവരിൽ ശക്തൻ ഭീമസേനൻ, പാണ്ഡവപുത്രന്മാരിൽ മൂത്തവൻ ഘടോൽക്കച്ചൻ. അനുജന്റെ മൂത്ത മകൻ എന്ന യോഗ്യത അവകാശപ്പെട്ട് സിംഹാസനം സ്വന്തമാക്കാൻ നോക്കുന്നവർക്ക് ഘടോൽക്കച്ചൻ തിരിഞ്ഞുകുത്തുന്ന ആയുധം. ഭാവി ഭാരതം ഭരിക്കാൻ ഒരധസ്ഥിതൻ വന്നേക്കുമെന്ന ആശങ്ക, ആര്യവംശത്തിന്റെ അധമ ചിന്ത,
1: ഘടോൽക്കച്ച
0: കൂടപ്പിറപ്പുകളുടെ കുടില ചിന്ത തിരിച്ചറിയാതെ പോയല്ലോ അച്ഛ നിങ്ങൾ.
2: വിഷമിക്കരുതേട്ടാ, ഇത് ഭരണവർഗത്തിന്റെ അതിജീവന സിദ്ധാന്തമാണ്. പിറവിദോഷം പറഞ്ഞ് പ്രതികരിക്കുന്നവരെ വളഞ്ഞിട്ട് തീർക്കുന്ന ഭരണതന്ത്രം.
0: ഭരണവർഗത്തിന്റെ കാമാർത്തി തീർക്കാൻ കാടർ വേണം. കാട്ടുചോലയിലും മലയടിവാരത്തും കാമകേളി നടത്തുമ്പോ അധസ്ഥിതന്റെ ഐത്തമില്ല. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞ് ജീവിച്ചാലും മരിച്ചാലും അഭിമാനക്ഷതമില്ല.
1: മക്കളെ, കാമാർത്തി തീർക്കാൻ പൗരുഷം തേടി പുറപ്പെട്ടവളെന്ന് ആക്ഷേപിച്ച് ആത്മരോഷത്തിന്റെ മുൾമുനകൾ ഈ നെഞ്ചിലേക്ക് കുത്തിയിറക്കല്ലേ മക്കളെ. ഉദരത്തിൽ ജീവന്റെ തുടിപ്പുണ്ടെന്ന് അറിഞ്ഞ നാൾ മുതൽ 10 മാസം തികഞ്ഞ് സകല നാടിഞരമ്പുകളും പൊട്ടിയടരുന്ന പേറ്റ് നോവ് സഹിച്ച് പുതിയ ജീവന് ജന്മം നൽകുന്ന അബലകളാണ് അമ്മമാർ. ഭൂവിതൾ പോലുള്ള ഇളം കാലടികൾ പിച്ചവെച്ച നെഞ്ചിലേക്ക് ആക്ഷേപങ്ങൾ കൊണ്ട് തൊഴിക്കല്ല മക്കളെ. താങ്ങാനാവില്ല ഒരമ്മയ്ക്ക്.
3: സഹനത്തിന്റെ പ്രതീകമായ അമ്മ, ത്യാഗത്തിൻ്റെയും കാടുവാണാലും നാടുവാണാലും അമ്മമാരുടെ ഉള്ളുലയ്ക്കുന്നത് മക്കളെ ഓർത്തു തന്നെയാണ്. മഹാഭാരതത്തിൻ്റെ സിംഹാസനത്തിനരികിൽ രാജകീയ സുഖസൗകര്യങ്ങൾ അനുഭവിച്ചു കഴിയുന്ന മകൻ്റെ അച്ഛൻ, പക്ഷേ കാട്ടുചോലകളിലെ ഗുഹാഗ്രഹങ്ങളിൽ കഴിയേണ്ടി വരുന്ന ആ അച്ഛൻ്റെ മകൻ ഘടുൽക്കച്ചൻ. മകനെ ഓർത്ത്, മകൻ്റെ അച്ഛനെ ഓർത്ത് ആ അമ്മയ്ക്ക് വിലപിക്കാനേ കഴിയുന്നുള്ളൂ. മാതൃവിലാപത്തിന്റെ നൊമ്പരങ്ങൾ മനസ്സിൽ അണഞ്ഞു തുടങ്ങിയിരുന്ന ഒരു തീപ്പന്തത്തിന് അഗ്നി പകരുന്ന അനുഭവമായിരുന്നു ഘടോത്കചന.

0: കുപ്പകിടകൾ, മാന്തോലുകൊണ്ടുണ്ടാക്കിയ പട്ടുതുണിയിലെ ചതുരംഗക്കളത്തിലേക്കിനി പകിടകൾ ഉരുളണ്ട. പടമുഖത്തിനി തേരും കുതിരയും ആനയും കാലാളും. യുദ്ധം നേർക്കുനേർ. ശകുനിയുടെ തന്ത്രങ്ങളുടെ ഫലശ്രുതി. ഗാന്ധാരത്തിന്റെ മരുമകൻ, ഇനി ഭാരത ചക്രവർത്തി. ആരാണത്?
1: ഞാനാണ് അമ്മാവ. ഞാൻ
0: നീ എന്തിനാണ് ചിരിച്ചത് മരുമകനെ?
1: കാര്യം കേട്ടാൽ അങ്ങും ചിരിക്കും.
0: എങ്കിൽ പറയൂ.
1: നമ്മുടെ നാശം ആഗ്രഹിക്കുന്ന കേശവന്റെ ബഹുസഹസ്രം യാദവപ്പട ഇനി നമുക്ക് സ്വന്തം.
0: മരുമകനെ,
1: വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? സത്യമാണ്, സഹായം തേടി അവനും ഉണ്ടായിരുന്നു. അർജുനൻ പടുവിഡ്ഢിയായ പാർത്ഥൻ.
0: അർജുനൻ എന്താ കൊടുത്തത്?
1: നിരായുധനായ കേശവൻ. കേശവന്റെ കൗശലങ്ങളായിരുന്നു പാണ്ഡവർക്കെന്നും കരുത്ത്. നിരായുധനായ കേശവൻ അവർക്കിനൊരു ഭാരമാകും തീർച്ച.
2: സുയോധന, വിഡ്ഢികളെ പോലെ അട്ടഹസിക്കാതെ അകപ്പെട്ടുപോയ അബദ്ധം തിരിച്ചറിയൂ.
0: അകപ്പെട്ടുപോയ അബദ്ധമോ?
2: അതെ, കരുത്തനാണ് നിരായുധനായ കൃഷ്ണൻ. രതിയുടെ ജയം സാരഥിയില.
1: കർണ
2: കൃഷ്ണനാണ് അവരുടെ സാരഥി.
0: അംഗരാജ,
2: കുതന്ത്രങ്ങളുടെ കുലപതിയായ അങ്ങും കണ്ടില്ല കേശവന്റെ കൗശലം.
1: കർണ അമ്മാവനെ കുറ്റപ്പെടുത്തുകയാണോ?
2: ഇത് പകിടിയേറല്ല സുഹൃത്തെ, പടയോട്ടമാ. അതിന് കൈവേഗത്തിൽ കൺകെട്ടുകളി പോരാ. കാരിരുമ്പിന്റെ കരുത്തുള്ള കരങ്ങൾ വേണം.
0: അംഗരാജ, അധിക്ഷേപം നിർത്തുവോ? താങ്കൾ ശത്രുവോ? നമ്മുടെ മരുമകന്റെ നാശം ആഗ്രഹിക്കുന്നു നിങ്ങൾ?
1: അമ്മാവ,
0: സംശയമുണ്ട് കുമാര. കർണന്റെ കൂറിൽ സംശയമുണ്ട്. കേശവൻ കാലിമേച്ചും കന്യകമാരെ അപഹരിച്ചും വാക്സാമർത്ഥ്യം കൊണ്ട് സർവസമ്മതനാകാൻ ശ്രമിക്കുന്ന ആ കപടയാദവനെ സ്തുതിക്കുന്നത് നമ്മുടെ നന്മയ്ക്കോ നാശത്തിനോ?
2: സുയോധന, ആത്മമിത്രമേ, അങ്ങയുടെ നാശം ആഗ്രഹിക്കില്ല ഈ അംഗരാജൻ. ആത്മാർത്ഥതയിൽ സംശയമരുത്.
0: സംശയമുണ്ട് അംഗരാജ, സംശയമുണ്ട്. ആത്മബന്ധം ആത്മാർത്ഥമെങ്കിൽ അടർക്കളത്തിലൊപ്പം ഉണ്ടാകണമായിരുന്നു.
1: അമ്മാ,
0: നീയും കേട്ടതില്ലേ മരുമകനെ, ഭീഷ്മർ വീഴും വരെ ആയുധമെടുക്കില്ലത്രേ. അർദ്ധരതരെന്ന കേവല വിശേഷണം കേട്ട് ഉഗ്രപ്രതിജ്ഞയെടുക്കുമ്പോൾ എവിടെയായിരുന്നു ആത്മബന്ധം? ഇതൊന്നും ആത്മാർത്ഥ സുഹൃത്തിനോടുള്ള ആത്മസമർപ്പണമാണെന്ന് കരുതാനുള്ള ബുദ്ധിവിശാലത ഇല്ല ശകുനിക്ക്.
2: ശരിയാണ്, ഭീഷ്മാചാര്യർക്കൊപ്പം യുദ്ധം ചെയ്യില്ലെന്ന് ശപഥം ചെയ്തു. അത് പക്ഷേ സുയോധന നിനക്ക് വേണ്ടിയാ.
0: നിരായുധനായി പടപേടിച്ചൊളിച്ചോടുന്നത് സഹായിക്കാനോ?
2: ഗാന്ധാര നരേശ, ഭീരുവല്ല കർണൻ. സ്വച്ഛന്ത മൃത്യുവായ ഭീഷ്മർ വീഴും വരെ ഒരുപക്ഷം തോൽക്കില്ല. സൈനികനും സൈന്യാധിപനും വേണ്ടത് അതിനുശേഷമാണ്.
1: മിത്രമേ, ക്ഷമിക്ക്, നിങ്ങളുടെ ആത്മാർത്ഥത സംശയിക്കില്ല ആരും. അമ്മാവനോട് ക്ഷമിക്കുക.
2: ശരമേറ്റ മുറിവിനേക്കാൾ അസഹ്യമായ വേദനയാണ് വാക്കുകൾ കൊണ്ടുള്ള മനസ്സിന്റെ മുറിവ്. ആയിരങ്ങൾ ഉറ്റുനോക്കുന്ന അഭ്യാസ കാഴ്ചയിലെ രംഗഭൂമിയിൽ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെട്ട് മനസ്സു തകർന്നിരിക്കുമ്പോൾ ആശ്വസിപ്പിക്കാൻ അങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. അംഗരാജ്യത്തോടൊപ്പം അങ്ങ് തന്ന ദാനമാണി കർണൻ. ആയുസ് അവസാനിക്കും വരെ സുയോധന, അങ്ങയുടെ ശരീരത്തിൽ ശത്രുവിന്റെ നിഴൽ പോലും തൊടില്ല, തൊടാൻ അനുവദിക്കില്ല കർണൻ.
0: അംഗരാജ, ക്ഷമിക്കേ, ക്ഷമിക്കേ.
2: സാരമില്ല മാവ, എന്റെ ഈ സുഹൃത്തിന് വേണ്ടി തന്നെയാണല്ലോ അങ്ങും ശബ്ദമുയർത്തിയത്. സാരമില്ല.
1: പിന്നെ നകുല സഹദേവന്മാരുടെ അമ്മാവനില്ലേ? ശല്യർ, വിദർഭൻ പാണ്ഡവ പക്ഷത്തേക്ക് പോവാനിറങ്ങിയവരാ. പടയോടുകൂടി അവരും കൗരവപക്ഷത്ത്.
2: നാട്ടിലും കാട്ടിലുമായി ഭീമൻ കൊന്നൊടുക്കിയ രാക്ഷസരുടെ ബന്ധുക്കളും വരുന്നുണ്ട്. ചേദിയിലെ ശിശുപാലനും മാഗധത്തിലെ ജരാസന്ധനും കൃഷ്ണനോടുള്ള ശത്രുത കാരണം കുരുപക്ഷത്ത്.
1: നന്നായി, പാണ്ഡവരോട് പകയുള്ളവരുടെ പാളയമാകണം കൗരവപ്പട.
0: പക്ഷേ പാണ്ഡവരോട് കൂറുള്ളവരും കൗരവപ്പടയിലുണ്ട്.
1: അമ്മാവാ.
0: ആചാര്യന്മാർ കൃപരും ദ്രോണരും ഭീഷ്മരും. വാത്സല്യമേറെയുള്ള പാണ്ഡവരോട് നമുക്കൊപ്പം നിന്ന് പൊരുതുമോ അവർ?
2: കുരുസൈന്യത്തിന്റെ പടനായകൻ ഭീഷ്മരല്ലേ, യുദ്ധം ജയിക്കേണ്ടത് സൈന്യാധിപന്റെ കടമയല്ലേ?
1: കടമ പണവും പദവിയും വേണം, അതിന് ഗൗരവപക്ഷവും വേണം. പക്ഷെ വാതുറക്കുന്നതും വാളെടുക്കുന്നതും പാണ്ഡവർക്ക് വേണ്ടി.
0: കുലാചാര്യനായി രാജകീയ സുഖമനുഭവിക്കുന്ന ആചാര്യനെ രാജ്യത്തോടും രാജാവിനോടുമായിരിക്കണം കൂറു.
3: രാജനീതിയോടും കുലധർമ്മത്തോടും ആവണം ആചാര്യന്റെ കൂറ്.
1: ആചാര്യ,
3: ആചാര്യന്റെ കടമയും കൂറും ഓർമ്മിപ്പിക്കേണ്ടെന്ന് പറയൂ നിന്റെ അമ്മാവനോട്.
0: ചിലതൊക്കെ ഓർമ്മിപ്പിക്കണം ആചാര്യ. കടമകൾ കടമകൾ മറന്ന കഥകൾ ആവർത്തിക്കാതിരിക്കാൻ അതൊക്കെ ഓർക്കുന്നത് നന്ന്. ഗൗതമ ഗ്രഹത്തിലെ അഭയാർത്ഥിയിൽ നിന്ന് ഹസ്തിനപുരിയുടെ ആചാര്യനായത് എങ്ങനെ? ഒറ്റ പുത്രന് കുടിക്കാൻ പാല് വാങ്ങാൻ പോലും പണമല്ലാതിരുന്ന ഭൂതകാലം ഓർക്കുന്നത് നല്ലത് ദ്രോണൻ.
2: ഗാന്ധാര നരേശ, ഗുരു
0: താങ്കളുടെ ഗുരുവാണോ ദ്രോണർ? അല്ല, അല്ലാത്തത് കൊണ്ട് അവശേഷിക്കുന്നത് ഈ പെരുവേൽ.
2: അമ്മാവ,
0: കുലദോഷം പറഞ്ഞ് ശിഷ്യത്വം നിഷേധിച്ച ഏകലവിനോട് ഗുരുദക്ഷിണ വാങ്ങിയത് എന്തിനെ? ചെയ്യാത്ത ജോലിക്ക് പ്രതിഫലം വാങ്ങുന്ന അഴിമതി ആചാര്യർക്ക് ചേർന്നതാണോ?
3: ശകുനി, ഒരു കുലത്തിന്റെ കരടായ നിന്റെ ജൽപ്പനങ്ങൾക്ക് മറുപടിയില്ല. കുലദോഷം പറഞ്ഞ ഒരു യോഗ്യനെ അധികാര ഭ്രഷ്ടു കൽപ്പിച്ച നിന്റെ ന്യായവാദവും മറന്നിട്ടില്ല. പാണ്ഡു മരിച്ചപ്പോ അനുജൻ വിതുരർ രാജാവാകണമെന്ന് രാജ്യസഭ പറഞ്ഞപ്പോൾ ദാസീപുത്രൻ എന്ന വിശേഷണം കൊണ്ട് അയോഗ്യത കൽപ്പിച്ചവനല്ലേ നിങ്ങൾ?
2: ആചാര്യ ക്ഷമിക്കേ,
3: പകിടകളല്ല എന്റെ ആയുധം. പരമയോഗ്യരായ 100 ശിഷ്യന്മാരുണ്ട് എനിക്ക്. കണക്കറ്റ സ്വർണത്തെക്കാളും മേലെയാ കരുത്തുള്ള ശിഷ്യസമ്പത്ത്.
0: ശിഷ്യർ വ്യക്തിവിരോധം തീർക്കാൻ ശിഷ്യരുടെ കയ്യിൽ ആയുധമേൽപ്പിച്ച ഗുരു. ദ്രുപദനോടുള്ള പക തീർക്കാനല്ലേ നിങ്ങൾ ശിഷ്യരെ പരിശീലിപ്പിച്ചത്? അരുമശിഷ്യൻ അർജുനന്റെ അജയ്യത ഉറപ്പിക്കാൻ ജന്മദോഷം പറഞ്ഞ ഏകലവ്യനെയും ഈ കർണനെയും അകറ്റിയില്ലേ നിങ്ങൾ?
4: സുയോധന,
3: ഈ അധമനായ അമ്മാവിന്റെ ധിക്കാരം അവസാനിപ്പിക്കാൻ ഒരു നിമിഷം മതി നമുക്ക്. പടമുഖത്ത് പൊരുതി മരിച്ച് വീരസ്വർഗം പോലും അനുവദിക്കില്ല ഞാൻ.
1: ആചാര്യ ക്ഷമിക്കണം, യുദ്ധസന്നാഹങ്ങളുടെ ആലോചനയിലായിരുന്നു ഞങ്ങൾ. പരാജയഭീതി കൊണ്ട പാണ്ഡവർ സഹായം തേടി അങ്ങയെയും പിതാമഹനെയും കാണാനിടയുണ്ട്. അതായിരുന്നു ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്.
3: സുയോധന, അധികാര തർക്കങ്ങൾ നിങ്ങളുടെ കുടുംബകാര്യം. ആചാര്യ ദ്രോണർ ഹസ്തിനപുരത്തിന്റെ കുലാചാരനാണെന്ന് ധർമ്മപക്ഷത്തുള്ള പാണ്ഡവർക്കൊപ്പം തന്നെയാ മനസ്സ്. പക്ഷെ കുലാചാരന്റെ കൂറ് മറക്കില്ല നാം. നീയും നിന്റെ അമ്മാവനും കുടില തന്ത്രങ്ങളുമായി രാജ്യസഭയിൽ കാഴ്ചവെച്ച കൊള്ളരുതായ്മകൾക്ക് മൂകസാക്ഷിയാകേണ്ടി വന്നതും അതുകൊണ്ട് തന്നെ. ഒരുപക്ഷെ യോദ്ധാവെന്ന നിലയിൽ ദ്രോണന്റെ കരുത്തും കഴിവും നാളെ പടമുഖത്ത് കാണാം. കുരുക്ഷേത്രത്തിൽ ശത്രുസംഹാരം ചെയ്യുന്ന ദ്രോണാചാര്യന്റെ രഥത്തിന് മുകളിൽ ഹസ്തിനാപുരത്തിന്റെ പതാക തന്നെയാവും തീർച്ച.
5: പടയൊരുക്കത്തിന്റെ നാൾവഴികളിൽ കൂടെ കൂട്ടിയവരെയും കൂടെ നിൽക്കുന്നവരുടെയും ആത്മാർത്ഥത സംശയിക്കപ്പെടുകയാണ്. ആചാര്യന് പോലും തുറന്നു പറയേണ്ടി വരുന്ന ഗതികേട്, ചോദ്യം ചെയ്യപ്പെടുന്ന നിലപാടുകൾ, പരസ്പരം പൊരുതാനുറച്ച് ഇരുപക്ഷത്തുമുള്ളവരോട് ഒരേ ബന്ധമാണ് ആചാര്യനും പിതാമഹനും. ആസന്നമായ യുദ്ധത്തിൻ്റെ ആകുലതകൾ അലയടിക്കുമ്പോൾ ആത്മസംഘർഷങ്ങൾക്ക് ആശ്വാസമേകാൻ ഗംഗാതീരം. മഹാഭാരതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കഥാപാത്രം തന്നെയാണ് ഗംഗാനദി. ഭീഷ്മപിതാമഹന് സ്വന്തം അമ്മ തന്നെ. മറ്റു പലർക്കും ഗംഗാനദിയോട് പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. യുദ്ധകാഹളത്തിന് മണിക്കൂറുകൾ മാത്രം അവശേഷിച്ചിരിക്കെ ഭീഷ്മപിതാമഹൻ അമ്മ ഗംഗാദേവിയെ കാണുവാൻ ആ നദീതീരത്ത് എത്തുകയാണ്.
6: അമ്മേ ഗംഗാദേവി, പുണ്യജലമൊഴുകുന്ന ഈ നദിക്കരികിൽ നാളെ മുതൽ ഒരു നദി ഒഴുകും. പോരാളികളുടെ രക്തം കൊണ്ടു നിറഞ്ഞ നദി. ബന്ധുക്കളാണ് ഇരുപക്ഷത്തും. ബന്ധം തന്നെ നമുക്ക് ബന്ധനം. വംശവൃക്ഷത്തിൻ്റെ കാവലായി 3 തലമുറകൾ. ഇനിയും ഇതൊക്കെ സഹിച്ച് കഴിയണം. പിതാവ് അനുഗ്രഹിച്ച സ്വച്ഛന്ദ മൃത്യു ഇനിയും വൈകണോ?
3: അമ്മയോട് എന്താവലാതിയാണ് പറയുന്നത്?
6: ആചാര്യ, അങ്ങിവിടെ
3: അങ്ങയെ തേടി വന്നത് തന്നെ അറിയാമായിരുന്നു ഗംഗാതീരത്തുണ്ടാകുമെന്ന്.
6: അമ്മയോടല്ലാതെ ഇനി ആരോട് പറയാൻ? അങ്ങ് എന്തിനാണ് കാണണമെന്ന് പറഞ്ഞത്?
3: നാളെ കുരുക്ഷേത്രം ഉണരും. സൈന്യാധിപനായി അങ്ങും യോദ്ധാവായി ഞാനും.
6: ഭീഷ്മരും ദ്രോണരുമൊക്കെ സ്ഥാനസൂചകങ്ങൾ മാത്രം. മനസ്സിനൊപ്പം നിലപാടെടുക്കാൻ സാധിക്കാത്ത അധികാരികൾ.
3: മനുഷ്യത്വവും വ്യക്തിത്വവും പണയപ്പെടുത്തുന്ന അധികാരം അസഹ്യമാകുന്നു.
6: ദ്രോണരെ, ഹസ്തിനപുരത്തിന്റെ ഭാഗം തന്നെയാ നമ്മൾ. മനസ്സനുവദിച്ചാലും ഇല്ലെങ്കിലും പാണ്ഡവ പടക്കെതിരെ പടനയിച്ചേ പറ്റൂ.
3: ദുര്യോധനും ശകുനിയും ദുശാസനും ഒക്കെ ആണല്ലോ നമ്മുടെ പോരാട്ടങ്ങളുടെ ഗുണഭോക്താക്കൾ. അതാലോചിക്കുമ്പോഴാ
6: ഹസ്തിനാപുരം ചില വ്യക്തികളല്ലല്ലോ.
3: ആരോ വരുന്നുണ്ട്.
4: പിതാമഹ, ആചാര്യ, പ്രണാമം.
6: മകനെ യുധിഷ്ഠിര, നീ വന്നില്ലായിരുന്നെങ്കിൽ ശപിച്ചേനെ ഞാൻ.
4: പിതാമഹ, അങ്ങയുടെ ഈ പുത്രന് വരാതിരിക്കാനാവുമോ?
3: അർജുന, നിങ്ങൾ വന്നത്
4: അനുവാദം ചോദിക്കാൻ, അനുഗ്രഹം വാങ്ങാൻ. അസ്ത്രവിദ്യയുടെ ആദ്യ പാഠം മുതൽ അദ്വിതീയ സ്ഥാനം വരെ അനുഗ്രഹിച്ച ആചാര്യനോട് അനുവാദം ചോദിക്കാൻ.
6: മക്കളെ, കുരുക്ഷേത്രത്തിൽ ശത്രുപക്ഷത്താ നമ്മൾ. ഇഷ്ടം കൊണ്ടല്ല. സുയോധനന്റെ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടെങ്കിലും കുരുപക്ഷത്തെ നിൽക്കാനാവും ഞങ്ങൾക്ക്.
3: അനുഗ്രഹം തേടി നിങ്ങൾ വരുമെന്നും പറഞ്ഞു അവൻ.
4: ആചാര്യ, യുദ്ധമില്ലാതാക്കാൻ ആവുന്നതെല്ലാം ചെയ്തതല്ലേ? അർദ്ധരാജ്യത്തിന്റെ അവകാശവാദം പോലും ഉപേക്ഷിച്ചില്ല ഞാൻ.
7: രാജസഭയിൽ പാഞ്ചാലിക്കേറ്റ അപമാനവും കൃഷ്ണന്റെ സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതല്ലേ?
6: യുദ്ധം അനിവാര്യമായിരിക്കുകയാ. അതിനാരുത്തരവാദിയായാലും നാളെ മുതൽ കാഹളം മുഴങ്ങും. മരണത്തിന്റെ ഭേരി 18 അക്ഷോഹിണികൾ, ലക്ഷോപലക്ഷം ഭടന്മാർ, ജയമൊന്നോ രണ്ടോ പേർക്ക്, മരണം ലക്ഷങ്ങൾക്ക്.
3: ജയിച്ചവനും തോറ്റവനും നഷ്ടങ്ങൾ മാത്രം.
4: പിതാമഹ, രണഭൂമിയിൽ ആയുധമേന്തി ശത്രുനാശം ചെയ്യുമ്പോൾ ഉൾക്കരുത്ത് ചോരുന്ന സാന്നിധ്യമാണ് അങ്ങയുടേതും ആചാര്യന്റേതും. എങ്ങനെയാണ് ഞങ്ങൾ അങ്ങയ്ക്കെതിരെ?
6: യുധിഷ്ഠിര, നിനക്കിങ്ങനെ ചിന്തിക്കാനാവുന്നത് തന്നെ ഉത്കൃഷ്ടം. അധികാരത്തിന് വേണ്ടി സ്വന്തവും ബന്ധവും മറന്നുള്ള പോരാട്ടമാണ്. പുതിയ കാലത്തിന് പാഠമാവാൻ വിധാതാവ് കുറിച്ച പോരാട്ടം. സ്വാർത്ഥതയുടെ തിമിരാന്ധകാരം കലഹത്തിനും കുലനാശത്തിനും കാരണമാകുമെന്ന പാഠം.
3: മഹാരാജ ധൃതരാഷ്ട്രരുടെ ആദ്യം അകമയാണ്. പുത്രസ്നേഹത്തിന്റെ സ്വാർത്ഥത കൊണ്ട് ആദ്യം ബാധിച്ചവർ സർവനാശത്തിന് സാക്ഷിയാകേണ്ടി വരുമെന്നതും പാഠം.
4: ആചാര്യ, പിതാമഹ, അങ്ങയോടൊക്കെ പൊരുതാൻ അശക്തരാണ് ഞങ്ങൾ. ജയിക്കാനും
6: ജയിക്കാൻ തന്നെ പോരാടുക. മുന്നിൽ വരുന്നത് മുത്തച്ഛനായാലും സോദരനായാലും ശത്രു തന്നെ എന്ന് കരുതി ആയുധം പ്രയോഗിക്കുക. കുരുക്ഷേത്രം ധർമ്മക്ഷേത്രമായി അറിയപ്പെടുക. യുധിഷ്ഠിര, നീ ജയിക്കുന്ന യുദ്ധമായതുകൊണ്ടാവും വിജയി ഭവ.
3: പഠിച്ച വിദ്യകളൊന്നും പാഴാകാതിരിക്കട്ടെ. പഠിപ്പിച്ചവനെതിരെയും അചഞ്ചലമായി ആയുധം പ്രയോഗിക്കുക. ആചാര്യന്റെ അനുഗ്രഹങ്ങൾ എന്നുമുണ്ട്.
5: ആദരവാണോ ഗുരുത്വമാണോ, എന്തുതന്നെയാണെങ്കിലും ശത്രുപക്ഷത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന പിതാമഹനോടും ഗുരുനാഥനോടും അനുഗ്രഹം തേടി എത്തിയിരിക്കുകയാണ് യുധിഷ്ഠിരൻ. അനിവാര്യമായ ജയത്തിന് അടിയറവ് പറയിപ്പിക്കേണ്ടതും മഹാരഥന്മാരായ ആ വൻവൃക്ഷങ്ങളെയാണ് എന്ന തിരിച്ചറിവ് പാണ്ഡവപക്ഷത്തിനുണ്ട്. ആശീർവാദവും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങുമ്പോൾ അത് പകർന്നു നൽകിയവരോട് തന്നെ പൊരുതേണ്ടി വരിക. ബന്ധുജനങ്ങളും ഗുരുശിഷ്യന്മാരും ഏറ്റുമുട്ടുന്ന കുരുക്ഷേത്രഭൂമിയിൽ മഹാഭാരത യുദ്ധത്തിൻ്റെ രണഭേരി മുഴങ്ങുമ്പോൾ അസുരഗോത്രത്തിൻ്റെ നാലാഭാഗത്തിന് ഇവിടെ തിരശ്ശീല വീഴുന്നു. നാടകത്തിൻ്റെ ഈ ഭാഗത്ത് ശബ്ദം നൽകിയവരും കഥാപാത്രങ്ങളും മിലൻ ഷാ, ഖെഡുൽക്കജൻ, ശ്രീഹരി രാമദാസ്, ഇരാവൻ, ഷാജി മാലൂർ, സുയോധനൻ, കെ ടി സനൽകുമാർ ശിവപുരം, കർണൻ, കൃഷ്ണൻ കാഞ്ഞുലേരി, ദ്രോണാചാര്യർ, ചന്ദ്രബാനു തില്ലങ്കേരി, ഭീഷ്മാചാര്യർ, രാമചന്ദ്രൻ അയ്യല്ലൂർ, യുധിഷ്ഠിരൻ, സുനി രാമദാസ്, ശകുനി, ഇ കെ അനിൽ ശിവപുരം, അർജുനൻ, നിഷ എം നമ്പ്യാർ, ഹിഡുംബി. നാടകരചന കൃഷ്ണകുമാർ. ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണിശ്ശേരി. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. അസുരഗോത്രം നാലാം ഭാഗം.
8: നാടകനേരം.

0: ടോപ്കോ ജ്വല്ലേഴ്സ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ. സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
1: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം,
2: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം,
1: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
2: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 04902473630.
1: ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
4: ഇപ്പോൾ നാടക ഗാനങ്ങൾ കേൾക്കാം.

0: നാടകഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കർ വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യപാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം, സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.
2: പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ സർഗജാലകം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്ക് കേൾക്കാം സജീഷ് പാറക്കണ്ടി എഴുതി അവതരിപ്പിക്കുന്ന കഥ ചേരിമാവ്.
1: കണ്ണൂർ ജില്ലയിലെ പച്ചപൊതിച്ച പുഴ അരഞ്ഞാണമിടുന്ന മലയോര പട്ടണം ഇരിട്ടി. അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട് മുക്കട്ടി. തന്തോടനും ഇരിട്ടിക്കുന്നതിനും ഇടയിൽ അധിവസിക്കുന്ന നമ്മുടെ ബാല്യകാല സ്മരണകൾ, മനുഷ്യനും പ്രകൃതിയും ചേർന്നുള്ള ജീവിതം എത്രത്തോളം ആർദ്രമായിരുന്നു എന്ന് ഒട്ടും ചോരാതെ ഒരു ചേരിമാവിൻ്റെ കഥയിലൂടെ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ആ നന്മയുള്ള ബാല്യകാല ജീവിതം ഇന്നും നിറമുള്ള ചിത്രങ്ങളായി എന്നിൽ അവശേഷിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ എനിക്ക് സമ്മാനിച്ച ആ നിറമുള്ള ഓർമ്മകൾ കൊണ്ട് മാത്രമാണ്. ചേരിമാവ് ഇത് വെറുമൊരു മാവല്ല. 40 വർഷം നമ്മുടെ പറമ്പിൽ 2 തലമുറയുടെ ബാല്യങ്ങൾ വിശപ്പടിക്കുക, ചേരി നിറഞ്ഞ മധുരം മാത്രം തരുന്ന, പച്ചയ്ക്ക് തിന്നാൻ ഒക്കാത്ത മുക്കട്ടിക്കുന്നിലെ മാങ്കനിയുള്ള നന്മ മരം. കാലാന്തരത്തിൽ പഴയ തറവാടിനു മുന്നിലെ ചെമ്മൺ പാതയോരത്ത് പടർന്ന് പന്തലിച്ച ആ വലിയ മാവിൻ്റെ വേരുകൾ വികസനത്തിന് വഴിമാറിയ നാളുകൾ. മുറിവേറ്റ അമ്മ മരത്തിൻ്റെ ആയുസ്സിൽ അതിൻ്റെ

0: കനി തിന്നവർ ഏറെ ആശങ്കപ്പെട്ടിരുന്നു. ആ മാങ്ങയുടെ ചുനം പറ്റിയ മണവും രുചിയും നുകർന്ന സുന്ദര ബാല്യങ്ങൾ ആ മരത്തിൻ്റെ ചുവട്ടിരുന്ന് കരഞ്ഞു. നമ്മുടെ മുറ്റത്ത് ഇനിയും ഈ മാങ്കനി വീഴണം. ആശകൾ നിരാശ പോണ്ട മുഖങ്ങളിൽ ആശകൾ തളിരിട്ടു തുടങ്ങി. മഴവെള്ളപ്പാച്ചിലിൽ മുക്കട്ടിത്തോട് കൊച്ചപ്പൻ്റെ വീടിയയിലെ കടുപ്പമുള്ള ചായയുടെ നിറത്തിൽ പതിയിട്ടൊഴുകി. പനിയോലമേഞ്ഞ ആലയിലിരുന്ന് ഗോപാലട്ടൻ്റെ ഉലയുടെ ചൂടിൽ അക്കാലത്ത് മഴ കാണാൻ നല്ല രസമായിരുന്നു. വെള്ളം നിറഞ്ഞ മൂന്ന് വലിയ കണ്ടങ്ങൾ മുക്കട്ടിയും തന്തോടും അളപ്രിയും തിരിച്ചറിയാതെ നിലയിൽ ഒറ്റ പനിപോലെ പരന്നുകിടന്നു. നാട്ടുകാരും അങ്ങനെ തന്നെയായിരുന്നു. കനത്ത മഴയത്ത് ഓലത്തുമ്പിലെ മഴത്തുള്ളികൾ വീണ വെള്ളത്തിലെ ഗർത്തങ്ങളിൽ ഈ കർക്കിടകത്തിലും നനയാത്ത പുതിയ കളിസ്ഥലങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ആണിച്ചാലിലെ വെള്ളക്കുഴികളിൽ കാലിട്ടിളക്കിയ ബാല്യത്തിന് പൊടിമീശ വന്നു തുടങ്ങി. സിമൻറ്റ് ചാക്കിൽ മുളയിട്ട് തെങ്ങിൻ തോപ്പിൽ വളർന്ന മാവിൻ തൈയുടെ മേലിലും കൗമാരം അടയാളം കാണിച്ച ഏഴ് വർഷക്കാലം കാത്തിരിപ്പ് തന്നെയാണ്. ആ തൈയുടെ വേരുകൾ പഴയ തറവാടിൻ്റെ വടക്കേ മുറ്റത്തെ കുഴിയിലെ മണ്ണിൽ ജലകണികൾ തേടി പാഞ്ഞു തുടങ്ങി. പിന്നെയും ഏഴ് വർഷം, വർഷം പതിനാലായി. പഴയ ഇല കൊഴിഞ്ഞ കൊമ്പിൽ പുതുനാമ്പുകൾ പോലെ പഴയ തറവാട് പുതിയ വീടിന് വഴിമാറി. മാവ് വളർന്നു, വീടിന് തണലൊരുക്കി, കിളികൾ ചേക്കേറി തുടങ്ങി. കുംഭമാസത്തിലെ തളിരിലകൾ പൂങ്കുലകളെ ക്ഷണിച്ചു. വേനൽമഴയുടെ കുളിരിൽ കനികൾ വളർന്നു. പഴയ ചുനവരണ്ട ബാല്യം അവശേഷിച്ച മനസ്സുകളിൽ മാമ്പഴക്കാലം തിരിച്ചു വന്നു. വടക്കൻകാറ്റിൽ ഞെട്ടറ്റു വീണ മാങ്കനികൾ ഉറുക്കാൻ ട്രൗസറിട്ട ബാല്യങ്ങളില്ലാത്തതുകൊണ്ട് ഉറുപ്പിൻ്റെ കടിയേറ്റ ആ കനി മാഞ്ചോട്ടിലെ കരിയിലകളിൽ വിശ്രമിച്ചു. പഴയ ബാല്യം മാങ്ങയുടെ ബെറിമാറാത്ത കൂട്ടർ വീണുകിടന്ന ആ മാങ്ങ തിരിച്ചറിഞ്ഞു. ചേരി മാങ്ങ വീണ്ടും രുചിയും മണവും വായിൽ നിറഞ്ഞു. ഇപ്പോൾ ഓർമ്മകൾ മാവിൻചോട്ടിലെ ശീതക്കാറ്റ് പോലെ അലഞ്ഞു നടക്കുകയാണ്. നിലാവെളിച്ചത്തിൽ ജനലരികിലെ പ്ലാസ്റ്റിക് മറനീക്കി മുറ്റത്ത് വീണുകിടക്കുന്ന മാങ്ങകൾ എണ്ണാനുള്ള പാഴ്ശ്രമം. പുലർച്ചെ അച്ഛൻ്റെ കൈപിടിച്ച് മൂന്ന് ബാറ്ററിയുടെ നീളൻ എവറെഡി ടോർച്ച് വെളിച്ചത്തിൽ മാങ്ങ വൃക്കാനുള്ള നെട്ടോട്ടം. അപൂർവം ചില നേരങ്ങളിൽ എനിക്ക് മുൻപേ മാഞ്ചോട്ടിലെത്തുന്ന ഏട്ടന്മാരുടെ കളിയാക്കലുകൾ. കുഞ്ഞോനെ, നീ അവരെ നോക്കണ്ട, അച്ഛൻ്റെ ആശ്വാസവാക്കുകൾ. അലുമിനിയം കലത്തിലും ചെരുവത്തിലും നിറഞ്ഞ മാങ്ങകൾ അമ്മ നാട്ടുകാർക്ക് കൊടുക്കുന്നത് കാണാം. ഒന്നിൻ്റെയും വേലിക്കെട്ടുകൾ തീർക്കാത്ത നമ്മുടെ മുറ്റത്തെത്താൻ കൂട്ടരെല്ലാം നേരം പുലരാൻ കാത്തിരുന്ന കാലം. ആരും കല്ലെറിയാത്ത, ആവശ്യക്കാർക്കെല്ലാം കനി കൊടുത്ത പച്ച കുടനിവർത്തിയ മാവിൻ ചോട്ടിലെ ബഹളം. ചുറ്റിലും കല്ലും മാവിലയും അടുക്കി വെച്ച് ഉറുമ്പിനെ മുകളിലേക്ക് കയറ്റിവിട്ട് മാവേ മാവേ എന്ന് പറഞ്ഞ് ചുറ്റിക്കറങ്ങുന്നവർ. വലിയ തായ്തടിയിൽ മറിഞ്ഞ് സാറ്റ് കളിച്ച എത്ര ബാല്യ കൗമാരങ്ങൾ. ഉച്ചവെയിലിൽ അല്പം മാറി മുറ്റത്ത് തോർത്ത് തലയിണയാക്കി മണ്ണിൽ ശയിക്കുന്ന കല്ലോട്ട് പണിയിലെ തൊഴിലാളികൾ. അക്കൂട്ടത്തിൽ കൂത്തുറമ്പിലെ ലോറി ഡ്രൈവർ അന്തേട്ടനും കൂട്ടരും കാണാം. വീട്ടിലേക്കുള്ള യാത്രക്കിടെ കസരയിൽ വിശ്രമിക്കുന്ന വൈദ്യർ മത്തായി ചേട്ടൻ. മടിയിലെ കുഞ്ഞു പീച്ചാത്തികൊണ്ട് മാങ്ങ പൂളിത്തിന്ന് മുക്കട്ടിക്കുന്നിലേക്ക് തിടുക്കത്തിൽ പോകുന്ന ഓനേട്ടൻ. ഉണങ്ങിയ മാങ്ങണ്ടികൾ പൊറുക്കി കൂട്ടുന്ന വിറകും ആടും നമ്മളും ഒരുമിച്ച് കുത്തിരിക്കുന്ന ചില്ലിന് താഴെ മഞ്ഞ വരയുള്ള ജീപ്പിൻ്റെ ഉടമ ശാസ്ത രഘുവേട്ടൻ. നമ്മുടെ മാവിലെ കിളികളെ മാത്രം വെടിവെക്കാതെ അളപ്പുറ കുന്നു പിന്നിട്ട് അങ്ങ് വിളമന വെളിച്ചപ്പാടിൻ്റെ പറമ്പ് വരെയുള്ള യാത്രയിൽ മാങ്ങ പൊറുക്കി പോകുന്ന വെടിക്കാരൻ നാണുവേട്ടനും, തോൾസഞ്ചിയിൽ വെടിയേറ്റ കിളികളെ ചുമന്ന് നടക്കുന്ന ഉരിയാടാത്ത ചങ്ങായി, പിന്നെ ചന്തിയുറിഞ്ഞ് വൃത്തിയായ നിലത്ത് കുഴികുത്തി കോട്ടി കളിക്കുന്ന പ്രിയ കൂട്ടുകാരും, അക്ക് കളിക്കുന്ന കളത്തിൽ കൂട്ടി വന്നാൽ കലവില കൂട്ടുന്ന സുന്ദരി പെൺകുട്ടികളും, വേരി നീണ്ട കയ്യാലപ്പത്തിൽ വിഷുവിന് ബാക്കി വന്ന പടക്കം വെച്ച് പൊട്ടിച്ച് മണം ആസ്വദിക്കുന്ന വെടിക്കെട്ട് വീരന്മാരും, ഇടയ്ക്ക് മാത്രം ആട്ടിവിടുന്ന വലിയ കൊമ്പിൽ ചുറ്റിവെച്ച ഊഞ്ഞാലും, മാവിൻ്റെ ചുവട്ടിലെ പണക്കുണ്ടിൽ മാങ്ങ നിറഞ്ഞ ബക്കറ്റിന് കൂട്ടിരിക്കുന്ന, എപ്പോഴും അതിനെ ഞെക്കിയും കടിച്ചും പഴുപ്പ് നോക്കിക്കൊണ്ടേയിരിക്കുന്ന കുരുത്തം കെട്ട കുട്ടികളും, പിന്നെ ഇടയ്ക്ക് വരുന്ന കാറ്റിൽ മാങ്ങയ്ക്ക് പകരം കല്ലിട്ട് അവരെ പറ്റിക്കുന്ന ഞാനും. ഓർമ്മകൾ ഇപ്പോൾ ഇറയത്ത് വെച്ച റേഡിയോയിലൂടെ നമ്മുടെ മാവിൻ്റെ രുചിവിശേഷങ്ങൾ കേൾക്കാം. മാങ്ങാണ്ടി കൊണ്ടുണ്ടാക്കിയ എൻ്റെ അപ്പൂപ്പൻ താടികൾ അലങ്കരിച്ച സ്കൂൾ പ്രവൃത്തി പരിചയ മേളകൾ, കൂട്ടുകാരുടെ ആർപ്പുവിളികൾ താഴെയെന്ന് കേൾക്കുന്നുണ്ട്. സീമക്കൊന്ന പന്തലിട്ട ആണിച്ചാല് കിടക്കുമ്പോഴുള്ള അവസാന വിളിയാണ്, ഓൻ അണ്ടി പൊറുക്കി കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ? പീഡിയൻ്റെ മുന്നിലൂടെ ടാറോഡ് അപ്പുറം ഇപ്പുറം നോക്കി വേഗം കിടക്കണം ടാ. പിന്നെ സ്റ്റേറ്റ് ബസ് ഇടിച്ച പൈസ കിട്ടൂല കേട്ടാ. മുന്നറിയിപ്പ് നേരെ അക്കീഷ്യ കാടും ഇറങ്ങി ഇളം പച്ചപ്പുല്ല് മെത്ത വിരിച്ച കണ്ടത്തിലെ എല്ലാം മറന്നുള്ള കളി. ഇടയ്ക്ക് കൂട്ടലിൽ ആരെയൊക്കെയോ കുറുന്തോട്ടി വടി കാണിച്ച് പലരും റോഡിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്ന കാണാം. റേഷൻ പീടിയെ വെറുത്ത കാലം. നമ്മുടെ കളി കാണാൻ കണ്ടത്തിൻ്റെ കരയിൽ കാഴ്ചക്കാരുണ്ടായിരുന്നു. അതിൽ പശുവിനെ മേയ്ക്കുന്നവരും പച്ചക്കറി നട്ടവരും ഉണ്ടാവും. ചിലരൊക്കെ കളി കഴിഞ്ഞാലും നനഞ്ഞ പുല്ലിൽ നിലം പറ്റി ഉറക്കത്തിലായിരിക്കും. കല്ലും പ്ലാസ്റ്റിക് കൂടും ഉരുട്ടി ഒട്ടുവാൽ വരിഞ്ഞുണ്ടാക്കിയ പന്തിൽ തുടങ്ങിയ കളി ഇന്ന് ചുവന്ന ടെന്നീസ് ബോളിൽ തെറിച്ചു മുങ്ങുന്നു. സന്ധ്യയായി. അളപ്രക്കോവിലിൽ ശംഖ് വിളി കേട്ടു. വലിയ വവ്വാൽ കൂട്ടങ്ങൾ എടക്കാനം ഭാഗത്തു നിന്നും പുതുശ്ശേരിക്കുന്നിലേക്കും മുക്കട്ടിക്കാവിലെ ഗുഹയിലേക്കും ഉയരത്തിൽ പറന്നു പോകാൻ തുടങ്ങി. ഇപ്പോൾ അക്കരയിൽ നിരയായി ചൂണ്ടക്കാരുടെ ബീഡിയുടെ വെളിച്ചം പതുക്കെ തെളിഞ്ഞു കാണാം. ഇല്ലിക്കുണ്ടിലും തോട്ടുംകരയിലെ പാണൽക്കാടുകൾക്കിടയിലും വെള്ളക്കുറ്റിയും കുളക്കോഴിയും കൂടടഞ്ഞു. ഇരുൾമരത്തിൻ്റെ പലകബേറ്റ് വീശിയിട്ട് ഒരാൾ, അടിക്കാൻ ബോള് കാണുന്നില്ല, പോടാ തോറ്റവടിപ്പ്. ചെറിയ രണ്ട് മൂന്ന് ചീത്ത കുളികൾ, നിങ്ങൾക്ക് നാളെ കാണിച്ചു തരാടാ, ആ നോക്കാം, മയ്യാക്കടാ തീർപ്പ്. കളി കഴിഞ്ഞ് വരുമ്പോൾ കൽപ്പണിക്കാർ തുണിയലക്കുന്ന കറുത്ത പാറയുടെ ചുവട്ടിൽ ചെളിയും സോപ്പ് പതിയും നുരഞ്ഞ് പതഞ്ഞു പോകുന്നത് കാണാം. കണ്ണെരിഞ്ഞ ചുവട്ടിലെ പരൽമീനുകൾ ഉണങ്ങിയ തവരക്കാടുള്ള ഭാഗത്തേക്ക് പാഞ്ഞുപോയി. മാങ്ങാച്ചുവന പുരണ്ട ഉപ്പായം മുക്കട്ടിത്തോട്ടിൽ മുക്കി അലക്കി കരയിലെ അക്കേശക്കൊമ്പിലിടും. പിന്നെ മുങ്ങിക്കുളിച്ച് കുപ്പായം തോളത്തിട്ട് കലങ്ങിയ ചുവന്ന കണ്ണുമായി ആരെയും കാണിക്കാതെ വീട്ടിലേക്ക് കുന്നുകയറ്റം. ചേതിക്ക് നിരത്തിവെച്ച വലിയ അലുമിനിയം പാനിയിലെ പച്ചവെള്ളം വായിട്ട് കുടിച്ച് ഒച്ചയില്ലാതെ മൂടിവെച്ച് പൊറുക്കിക്കൂട്ടിയ ചീഞ്ഞ കശുമാങ്ങാക്കൂനകൾക്ക് ചുവട്ടിലിരുന്ന് ഇരുട്ടിൽ പുറന്തിരിഞ്ഞ് നോക്കാതെ അണ്ടിയൊരിയണം. പ്രേതമില്ല എന്ന് നൂറുവട്ടം പറയണം. അത് ഉറപ്പുവരുത്താൻ ഇടയ്ക്ക് അമ്മയെ വിളിച്ചാലും മതി. വീട്ടിലേക്കുള്ള വിളി കൂടിയാൽ, കാര്യം പിടികിട്ടിയാൽ അമ്മ പറയും, ആ ബാ മതി, ബാക്കി നാളെ, നാളെ ഉരിയാടാ, വന്ന് കട്ടൻ ചായയും റസ്കും തിന്ന്. ചിമ്മിനെ വിളക്ക് കെടാതെ വീട്ടിലേക്ക് ഒരു പാച്ചിൽ, ഓർമ്മകൾ കെടാതെ ഇന്നും ആ ബാല്യം. ഒടുവിൽ നരയമ്പാറക്കാരൻ കാതൃക്കയുടെ മഴുക്കാരൻ്റെ ഉശിരിൽ ആ വലിയ നന്മമരം നിലംപൊത്തി. നമ്മുടെ മുറ്റത്ത് വെയിൽ വന്നു. മുൻപ് ഇതിൻ്റെ മറയിലായിരുന്നു എൻ്റെ കണ്ണീരൊക്കെ പൊഴിച്ചിരുന്നതെങ്കിലും മരക്കുറ്റിയിൽ നിന്നും പുറത്തേക്ക് വന്ന തെളിനീരിൽ ബാല്യത്തിൻ്റെ കണ്ണീർ വീണു. ഇനി ആ മറയില്ല, തണലില്ല, കുളിരില്ല. പുറന്നു തിരിഞ്ഞു നിന്ന് കണ്ണീര് തുടച്ചു. അറക്കപ്പൊടികൾക്കിടയിൽ ഉറുമ്പുകൾ പുതിയ മധുരത്തിനായി മത്സരിക്കുന്നു. കാതർക്ക കാശു മുഴുവൻ തന്നിട്ടും വെറും ഉടൽ മണ്ണിൽ രണ്ടു വർഷം ആ മരം കിടന്നു. ഉണക്കക്കമ്പുകൾ ചിതലുകൾ കൊണ്ടുപോയി. നാട്ടിലെ കുട്ടികൾ നിലംപൊത്തിയ തായ്ത്തടിയുടെ മുകളിൽ പാലം കളിച്ചു. പഴയ മൺപാത മുഴുവനും ടാറിട്ടു. ഇരുമ്പലിന് അല്പം കുറവുണ്ടെങ്കിലും വീതിയില്ലാത്ത ചില ഭാഗങ്ങളുടെയും പലരുടെയും പരിഭവം പുകച്ചു തള്ളി ഇപ്പോഴും വണ്ടികൾ ഓടുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ റോഡിന് വീതി കൂടിയിട്ടുമില്ല. മാനത്ത് വെള്ളമേഘങ്ങളിൽ കറുത്ത ചായം പൂശി തുടങ്ങി. കാറ്റ് ആ പഞ്ഞിക്കെട്ടുകളെ തോന്നിയപോലെ വടക്കും തേക്കും കൊണ്ടുപോകുന്നുണ്ട്. കീരാങ്കിരികൾ പിന്നെയും കരയുന്നു. വിഷുക്കാലം വന്ന് പഴയ ആവേശം ഇന്നില്ലെങ്കിലും മധുരമുള്ള ഓർമ്മകൾ മരിക്കുന്നില്ല. പുതിയ വീടിൻ്റെ ഇറയത്ത് അച്ഛനും അമ്മയും കൂട്ടിന് എൻ്റെ ഓളും മഴക്കോള് കാണാൻ ഇരിപ്പാണ്. പിന്നെയും കാറ്റ് വന്ന് മുറ്റത്തെ മാവുലിയുന്നു. ഡാ മാറി നിൽക്കടാ, തലയിൽ മാങ്ങ വീണ്ട. അമ്മ പഴയ അതേ ശൈലിയിൽ എന്നെ കലമ്പലാണ്. ഓൻ്റെ ഒരു ഞാൻ മാവിനോട് കൂടുതൽ ചേർന്ന് പഴയ കുഞ്ഞോനായി. ഒറ്റയ്ക്ക് എടുത്ത തീരുമാനങ്ങളിൽ നിലപാടുകളിൽ എന്നെ ഒരിക്കലും ചതിക്കാത്ത മാവ്. എൻ്റെ പരിഭവങ്ങളൊക്കെയും കേട്ടിരുന്ന അമ്മ മരത്തിൻ്റെ പുനർജനി. കൊമ്പുകൾ ഉലഞ്ഞാടാൻ തുടങ്ങി. പിന്നിൽ എൻ്റെ മോൻ്റെ വിളി കേൾക്കുന്നു. കുഞ്ഞുകാൽ വെച്ച് അവൻ ഓടി വന്ന് എന്നോട് ചേർന്ന് നിന്നു. മോനെ, എനിക്ക് എൻ്റെ അച്ഛൻ തന്നതുപോലെ തരാനുള്ളതും ഈ നന്മ മരമാണ്. മാങ്കനിയാണ്. ഇതിനെ മരം എന്നതിൽ അപ്പുറം നിധിയായി കാണണം. ഇതിന് വേലി കെട്ടരുത്. ഒന്നും അറിയാതെ മുൻപൊരു പല്ലുകാട്ടി അവൻ ചിരിച്ചു. ഇനി പുതിയ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ. നമുക്കിനി ആവോളം ഇതിൻ്റെ തണലിരിക്കണം. മോൻ തലയാട്ടി. മഴ കനക്കുന്നു. ഞാനും മോനും വീട്ടിലേക്ക് ഓടി. മാങ്കനികൾ ഇലകളോടൊപ്പം വീഴുന്നുണ്ട്. കാലം നമ്മൾ ആഗ്രഹിക്കുന്നത് സമ്മാനിക്കും. ഒരുപക്ഷെ ആ ആഗ്രഹം സത്യവും പരിശ്രമം ആത്മാർത്ഥമുള്ളതുമാകണം.
1: സജീഷ് പാറക്കണ്ടി എഴുതി അവതരിപ്പിച്ച ചേരിമാവ് എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനി ജ്യോതി ശ്രീനിവാസൻ രചിച്ച ബന്ധുര എന്ന കവിത. ആലാപനം ഷിബോ മാധവ്.
2: ബന്ധങ്ങളാലിന്നു ബന്ധുരയാണു ഞാൻ, സ്നേഹവലയത്തിനുള്ളിലെ ബന്ധനമാണു ഞാൻ. ഏതിനെയൊന്നു പരിത്യജിച്ചിടുമെൻ, തീഷ്ണമാം തൃഷ്ണയിലൊന്നു ചെന്നെത്തിടാൻ. എനിക്കു വേണമെൻ്റെ നിറമുള്ള ബാല്യത്തിൻ, ഒരു ദിനമെങ്കിലും ചിറകുവിടർത്തണം. വ്യർത്ഥമീ ജീവിതവേളയിൽ നിന്നൊരാ, മുക്തമാം ബാല്യത്തിലൊന്നു ചേക്കേറിടാൻ. കൈതവമില്ലാത്ത ശൈശവകാലത്തിൻ, പച്ച വിരിച്ചൊരാപ്പാടത്തൊന്നോടണം. കന്മഷമേതും പുരളാത്ത ബാല്യമായി മാമലനാടിൻ്റെ ചന്തം മുഖരണം. തലയാട്ടും വൃക്ഷത്തലപ്പിൽ നിന്നുതിരുന്ന ഇളം പൂവുകൾ തൻ്റെ ഗന്ധമായി മാറണം. മരതക മാണിക്യം ചാർത്തുമെന്നാടിൻ്റെ ഹരിതവർണ്ണങ്ങളൻ നെഞ്ചിൽ നിറയ്ക്കണം. ഒഴുകുന്ന പുഴകളിൽ കളി പറഞ്ഞും കൊണ്ട് കൂട്ടുകാരോടൊത്തു ഓളമായി നീന്തണം. കുളിർ ജലമിറ്റു വീഴുന്നരൻ കൂന്തലിൽ കൃഷ്ണ തുളസി കതിരില ചൂടണം. ചന്തമേറും പട്ടുപാവാടയിട്ടിട്ടു കോവിലിൽ പോയൊന്നു പ്രാർത്ഥിച്ചു നിൽക്കണം. നേദ്യമായി നൽകുന്ന വാഴില ചന്ദനം അരുമയോടൊന്നെൻ്റെ നെറ്റിയിൽ ചാർത്തണം. ഓരോ കളിമുറ്റത്തോടിയെത്തിയിടുന്ന കൂട്ടുകാർക്കൊപ്പമായി കൂട്ടായി കളിക്കണം. നടവഴിപ്പാതയിൽ ചാഞ്ഞു തൂങ്ങിയിടുന്ന കണ്ണിമാങ്ങയ്ക്കൊന്നു കല്ലെറിഞ്ഞിടണം. ഉപ്പും മുളകും ഞെരടിച്ചതച്ചൊര പുളിമാങ്ങ തിന്നുമ്പോൾ കണ്ണിറുക്കിയിടണം. തൊടികളിലാകെ വിരിഞ്ഞു വിലസുന്ന പൂക്കളോടൊക്കെയും കിന്നാരമോതണം. പക്ഷികൾ പാറിപ്പറന്നു കളിക്കുമ്പോൾ പൊഴിയുന്ന തൂവലിൻ ചന്തം തിരയണം. ബന്ധങ്ങളും ബന്ധനങ്ങളുമില്ലാതെ പുതിയൊരു ലോകത്തു ചെന്നങ്ങു നിൽക്കണം. എന്നുള്ളിലുള്ളൊരു ഞാനെന്ന സത്യത്തിനുള്ളിലായെന്നും ഞാൻ എന്നെ തിരയണം. ഇരവും പകലും പുതുതായി പിറക്കുമ്പോൾ പുതുമയില്ലാതെ ഈ നമ്മൾ ചിരിക്കുന്നു. ഒറ്റപ്പെടുന്ന നിമിഷങ്ങളേറെയും വ്യർത്ഥത എന്നിൽ വിരക്തി നിറയ്ക്കുന്നു. മലയാള മണ്ണുമാ സ്നേഹബന്ധങ്ങളും മധുരമായി എന്നുള്ളിൽ ഇഷ്ടം നിറയ്ക്കുന്നു. കാലമാം ചക്രവ്യൂഹങ്ങളുരുളുമ്പോൾ അതിനിടയിൽ പിടഞ്ഞെൻ്റെ മോഹം കരിയുന്നു. കാലമാം ചക്രവ്യൂഹങ്ങളുരുളുമ്പോൾ അതിനിടയിൽ

ജ്യോതി ശ്രീനിവാസൻ രചിച്ച ബന്ധുര എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് ഷിബു മാധവ്. സർഗജാലകത്തിൽ ഇനിയൊരു കവിതയാണ്, പ്രിയൻ കോർക്കുളത്ത് എഴുതി അവതരിപ്പിക്കുന്ന അണിയാത്ത കനലുകൾ.

0: കോർക്കുളത്ത് എഴുതി അവതരിപ്പിച്ച അണയാത്ത കനലുകൾ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ബേസിൽ അരിവയൽ എഴുതിയ കഥ കേൾക്കാം. കുന്നിൻ ചെരുവിലെ കാവൽക്കാരൻ, അവതരിപ്പിക്കുന്നത് പ്രശോഭൻ ചെറുനിയൂർ.
1: എനിക്ക് വല്ലാതെ തണുക്കുന്നുണ്ടോ? ശരിക്കും? അയാൾ അവളെ ചോദ്യഭാവത്തിൽ നിന്ന് നോക്കി. അന്നേ അവൾ അയാളോട് അല്പം കൂടി ചേർന്നിരുന്നു. മലമുകളിൽ നിന്ന് കോട ഇറങ്ങാൻ തുടങ്ങിയിരുന്നു. നാ ഇത് പുതച്ചോളൂ. അയാൾ തൻ്റെ ഷോൾഡർ ബാഗിൽ നിന്ന് ഒരു ഷോൾ എടുത്ത് അവൾക്ക് കൊടുത്തു. മെറൂൺ കളറുള്ള ആ ഷോളിൻ്റെ ബോർഡറിൽ മഞ്ഞനൂലിനാൽ ചിത്രശലഭങ്ങളെ നെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി നമ്മൾ തമ്മിൽ കാണുമോ? കാറ്റാടിമരത്തിലൂടെ ചാടി നടക്കുന്ന ഒരു അണ്ണാൻ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്ന അയാളുടെ കൈത്തണ്ടയിൽ അവൾ മുറുകെ പിടിച്ചു. ഈ ചോദ്യത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല കാതരൻ. കാലത്തിൻ്റെ കൈവഴികളിൽ വെച്ച് നാം ഇനിയും കണ്ടുമുട്ടാം. ചിലപ്പോൾ ഇനി ഒരിക്കലും തമ്മിൽ കാണാതെ, പറഞ്ഞു വന്നത് പൂർത്തിയാക്കാതെ അയാൾ അവളുടെ കൈവിരലുകൾ തൻ്റെ വിരലുകളാൽ കോർത്തെടുത്തു. എനിക്ക് വേണ്ടി നീ അമ്മയോടൊപ്പം പോകാതെ നിന്നാൽ അവരുടെ ജീവിതത്തിന് ഇനി എന്തർത്ഥമാണുള്ളത്? നിന്റെ ഡാഡിയെ വിശ്വസിച്ച് സ്വന്തം ജന്മനാടും ബന്ധങ്ങളും ഉപേക്ഷിച്ച് ഈ മലമുകളിലെ ക്ലിനിക്കിൽ ജീവിതം ഹോമിച്ചവർക്ക് ഇനി നീയാണ് ആശ്രയം. ഡോക്ടറമ്മയുടെ അവസാന നാളുകൾ സ്വന്തം ജന്മനാട്ടിലായിരിക്കണം കേദരൻ. അയാൾ തൻ്റെ മുഖം അവൾ കാണാതെ തിരിച്ചു പിടിച്ചു. പക്ഷേ ഞാൻ മാഷിനാരാണ്? അവളുടെ വിറയാറുന്ന ചോദ്യങ്ങൾ അയാളെ കുറച്ചു നേരത്തേക്ക് മൗനിയാക്കി. കേദറിൻ താനൊരു മനോഹരമായ പട്ടമാണ്. കുഞ്ഞുനാളിൽ ഞാനേറെ കൊതിച്ച വർണ്ണച്ചിറകുള്ള ആ പട്ടം എൻ്റെ സ്വപ്നങ്ങളിൽ ഇന്നും ആ കുന്നിൻ ചെരുവിലെ മനോഹരമായ വൈകുന്നേരങ്ങളിൽ ഞാൻ തന്നെ ഉയരങ്ങളിലേക്ക് പറത്താറുണ്ട്. കൂടെ ഞാനും തന്നോടൊപ്പം ചരടില്ലാത്തൊരു പട്ടമായി അനന്തവിഹായസിലേക്ക് പറന്ന് പറന്ന് അയാളവളുടെ നെറ്റിയിലേക്ക് വീണുകിടന്ന ചുരുണ്ട മുടിയിഴകൾ മാടിവെച്ചു. എടോ, പക്ഷെ സ്വപ്നമെന്നും സ്വപ്നം മാത്രമാണ്. അവ നിറങ്ങളാൽ ചാലിച്ച മനോഹരമായ ഒരു കാവ്യമാണ്. എന്നാൽ ജീവിതം കുതിച്ചൊഴുകുന്ന ഒരു കാട്ടരുവിയും. അയാളുടെ സ്വരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആ കുന്നിൻ ചെരുവ് വരെ ഒന്ന് നടന്നാലോ? അവൾ വിതുമ്പാൻ തുടങ്ങിയിരുന്നു. മഞ്ഞു പെയ്യുന്ന മരങ്ങൾക്കിടയിലൂടെ അവർ ആ കുന്നിൻ ചെരുവ് ലക്ഷ്യമാക്കി നടക്കുമ്പോൾ അയാൾ അവളോട് പറഞ്ഞു, ഹലോ. പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയും വള്ളിപ്പടർപ്പുകൾക്കിടയിലൂടെയും ഇടുങ്ങിയും ഞെരുങ്ങിയും കുതിച്ചും കിതച്ചും ഒഴുകുന്ന ഒരു വെറും കാട്ടരുവി മാത്രമാണ് എൻ്റെ ജീവിതം. അതിനാൽ സ്വപ്നം സ്വപ്നമായും ജീവിതം ജീവിതമായും ഇവിടെ ഇനിയും ഒഴുകട്ടെ. മിടുക്കനായ ഒരു കുട്ടിയുടെ പട്ടം പോലെ നീ ഉയരങ്ങളിലേക്ക് പറന്നുയരുന്നത് ഞാൻ ആ കുഞ്ഞൻ ചെരുവിലിരുന്ന് കാണും. നിന്റെ ഓരോ ഉയർച്ചയുടെ പടവുകളും കൈയടിച്ചും മാർക്കുവിളിച്ചും ഞാൻ അർമാദിക്കും. നീ വരയ്ക്കുന്ന ഓരോ ചിത്രങ്ങളും, നീ എഴുതുന്ന കാവ്യങ്ങളും, നീ പാടുന്ന ഈണങ്ങളും എന്നെക്കുറിച്ചാണെന്ന് ഞാൻ വെറുതെ നനച്ചിരിക്കും. എന്തിനാണെന്നോ, കിതയ്ക്കുന്ന എൻ്റെ പകലിനൊരു പ്രതീക്ഷയുടെ നെയ്ത്തിരി നാളമായി നീ എന്നും തെളിഞ്ഞു നിൽക്കാൻ. കുന്നിൻമുകളിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് അവൾക്ക് പോകാനുള്ള ബസ്സിൻ്റെ നീണ്ട ഹോൺ മുഴങ്ങി. വരൂ, ബസ് വന്നെന്ന് തോന്നുന്നു. അയാൾ അവളുടെ കൈപിടിച്ച് തിരിച്ചു നടന്നു. മടിയനായ കുട്ടിയെ അമ്മ സ്കൂളിലേക്ക് കൊണ്ടാക്കുന്നത് പോലെയാണ് അയാൾ അവളെ ബസ്സിൽ കയറ്റിയത്. കാതറിൻ, നീ കരയരുത്. നീ വരുവോളം ഞാൻ ആ കുന്നിൻ ചെരുവിൻ്റെ കാവൽക്കാരനായി ഇവിടെ ഉണ്ടാകും. ബസ്സിൻ്റെ സൈഡ് സീറ്റിലിരുന്ന് വിതുമ്പുന്ന അവളുടെ മുഖം മറയുമോളം അയാൾ കൈവീശുന്നുണ്ടായിരുന്നു. വളവുകൾക്കപ്പുറം ബസ്സൊരു തീപ്പെട്ടിക്കൂടുപോലെ ചെറുതായി മഞ്ഞിൽ മറഞ്ഞ് ആ കുന്നിൻ ചെരുവിൻ്റെ കാവൽക്കാരനാണിപ്പോൾ അയാൾ. ചരടില്ലാത്തൊരു പട്ടമായി ആ മലമുകളിൽ നിന്ന് താഴ്വാരത്തലത്തിലേക്ക് പറക്കുകയാണ്.
0: ബേസിൽ അരിവയൽ എഴുതിയ കുന്നിൻ ചെരുവിലെ കാവൽക്കാരൻ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് പ്രശോഭൻ ചെറുന്നിയൂർ. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1 മണിക്ക് പ്രിയരാഗം. 2 മണിക്ക് ഒരു വട്ടം കൂടി ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ ഗുളികൻ ദൈവത്തെക്കുറിച്ച് കേൾക്കാം. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ടോപ്കോ ജ്വല്ലറി വിശുദ്ധിയുടെ തീർത്ഥാടനം. 5:45 നാടൻ പാട്ടുകൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 മണിക്ക് ചിരിയും ചിന്തയും. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 വായനശാല. 9:30 സംഗീത നിശ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രിയരാഗങ്ങൾ കേൾക്കാം. പറന്ന് പറന്ന് പറന്ന് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയത് യേശുദാസ് ജാനകി. ONV കുറുപ്പിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ജോൺസൺ മാസ്റ്ററാണ്.

0: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904 9497471130 9495615700 9405841292 ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
1: അടുത്ത ഗാനം ഏഴാച്ചേരി രാമചന്ദ്രന്റെ വരികൾക്ക് ജോൺസൺ മാസ്റ്റർ ഈണം നൽകി യേശുദാസും ജാനകിയും പാടിയത് ചിത്രം നേരെറിയും നേരത്ത്.

0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
0: അടുത്ത ഗാനം പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി യേശുദാസും ജാനകിയും പാടിയതാണ് ചിത്രം ഈ തണലിൽ ഇത്തിരി നേരം.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ബാലചന്ദ്ര മേനോൻ, ശ്രീവിദ്യ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഒരു പൈങ്കിളി കഥ. ബിച്ചു തിരുമലിയുടെ വരികൾക്ക് എ ടി ഉമ്മറാണ് ഈണം നൽകിയത്.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും 2026 May 7 to 17 സമുചിതമായി നടത്തപ്പെടുകയാണ്. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലകത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും ഭക്തജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ക്ഷണിക്കുന്നു. ഇന്ന് May 11 വാമനാവതാരം, May 12 നാളെ പരശുരാമൻ, May 13 ശ്രീരാമൻ, May 14 ബലരാമൻ, May 15 ശ്രീകൃഷ്ണാവതാരം, May 16 കൽക്കി, May 17 വിശ്വരൂപം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: കേൾവിയുടെ സുഗന്ധം, റേഡിയോ മലബാർ 89.6

ബിച്ചു തിരുമലിയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം കൂടണയും കാറ്റ്.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ
2: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
2: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി

0: വിജയം
1: വിദ്യാർത്ഥികളുടെ സർവതോന്മുഖമായ വളർച്ചയ്ക്ക്
0: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
1: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം,
0: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ,
1: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
0: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 049-4730.
2: അടുത്ത ഗാനം ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിലേത്. പാടിയത് യേശുദാസ്. രചന, സംഗീതം ശ്രീകുമാരൻ തമ്പി.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
3: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ജോൺസൺ മാസ്റ്റർ ഈണം നൽകി എസ് ജാനകി പാടിയ ഗാനം ചിത്രം സമാഗമം.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർട്ട് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ടോപ്കോ ജ്വല്ലേഴ്സ്, വിശുദ്ധിയുടെ തീർത്ഥാടനം. എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
0: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
1: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
0: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 10 പതിറ്റാണ്ടുകളായി.
1: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ്, മട്ടന്നൂർ.
0: ടോപ്കോ ജ്വല്ലേഴ്സ്, മട്ടന്നൂർ.
1: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുകുന്നിലും.
0: ടോപ്കോ ജ്വല്ലേഴ്സ്, മട്ടന്നൂർ. സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകുവിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
2: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
2: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര. ഫോൺ നമ്പർ 9742473630, 0490247360.
3: യേശുദാസ്, ജയചന്ദ്രൻ, കൃഷ്ണചന്ദ്രൻ എന്നിവർ പാടിയത് ചിത്രം, CID ഉണ്ണികൃഷ്ണൻ, BA BEd. ബിച്ചു തിരുമലിയുടെ വരികൾക്ക് ജോൺസൺ മാസ്റ്ററാണ് ഈണം നൽകിയത്.
4: ആ

0: പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാകായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: 5ാം തരം മുതൽ 10ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
3: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
3: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
3: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
3: 9447371836,
0: 8078502836.
4: പി ജയചന്ദ്രൻ, സുശീല എന്നിവർ പാടിയത് ചിത്രം ജീവിതം. രചന പൂവച്ചൽ ഖാദർ. സംഗീതം ഗംഗൈ അമരൻ.

0: പ്രിയരാഗങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്.

0: ഒരു വട്ടം കൂടി.
1: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: അശ്വിനി,
1: ഓ,
0: കഴിഞ്ഞ ചാരു അവസരം എങ്ങനെ ഉണ്ടായിരുന്നു കത്തനാറുടെ കഥ? അല്ല, നിനക്ക് പേടിയായിന്ന് പറഞ്ഞിട്ടല്ലോ.
1: അന്നല്ലേ സൂര്യച്ചെന്നെ വിളിച്ചത്? ഫോൺ വെക്കാൻ വിടുകയേ ചെയ്യാഞ്ഞ ദിവസമായിരുന്നില്ലേ?
0: ഏത്? ഞാനന്ന് നിന്നെ വിളിച്ചിട്ടേ ഇല്ല.
1: ആ ചാരു കസേര കഴിഞ്ഞ ഉടനെ തന്നെ
0: ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല, എനിക്ക് തോന്നിയതാവും. കാരണം കത്തനാരും നീലിയൊക്കെ ആയിരിക്കും നിന്റെ അടുത്തുണ്ടാവുക. അനക്ക് അങ്ങനെ വിളിച്ചതായി തോന്നിയതായിരിക്കും.
1: എനിക്ക് തോന്നിയെന്ന്. ഇനി പേടിപ്പിക്കുന്ന കഥയൊന്നും പറയണ്ടെന്ന് പറയല്ലേ?
0: അതെ, കത്തനാരെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രോതാക്കള്.
1: അതെ, പ്രതികരണത്തില് ഒരുപാട് കത്തുകൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ.
0: അതെ, ഇന്ന് ഏതായിരിക്കും മാഷ് പുതിയതായിട്ടൊരു കഥ?
1: അറിയില്ല, ചോദിക്കണം.

0: ആ ചരകസേരയുടെ സമയമാണല്ലേ.
1: അതെ,
0: എന്താണ് പറഞ്ഞു വരുന്നത്?
1: മാഷേ, കഴിഞ്ഞാഴ്ച നമ്മള് കത്തനാരെ കുറിച്ചല്ലേ പറഞ്ഞിരുന്നത്?
0: അതെ, കടമറ്റത്തെ കത്തനാർ.
1: അതെ,
0: കത്തനാർ എല്ലാവരുടെയും പേടി അകറ്റുന്നയാളാണല്ലോ. മാത്രമല്ല, കത്തനാരെ ആർക്കായിരുന്നു പേടി?
1: നീലിക്ക്,
0: യക്ഷികൾക്കാണ്. പരുമല യക്ഷിയും ഇങ്ങനെ പല പല യക്ഷിമാർക്കും പിശാചുകൾക്കും മാത്രമേ കത്തനാരെ ഭയമുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മള് കത്തനാരെ ഭയക്കണ്ട, ആ കഥയില് കയറി വന്ന പരുമല യക്ഷിയെ പോലത്തെ ആളുകള്
1: ഭയക്കണം. അശ്വിനി, പാലമര ചുവട്ടിലൊക്കെ പോകുമ്പോ ഒന്ന് ശ്രദ്ധിക്കണേ, വല്ല യക്ഷി ഉണ്ടെങ്കില്.
2: പാലമര ചുവടല്ലേ,
1: രണ്ടു ചുവട്ടിലും പോകുന്നല്ലേ മാഷ എന്ന് പറഞ്ഞത്.
2: പക്ഷെ പാലമര ചുവട്ടിൽ കൂടെ പോകുമ്പോ എന്താ ഗന്ധം.
1: ആ മാഷേ, തുടങ്ങി.
2: ആ
0: ഗന്ധം തുടങ്ങിയല്ലേ.
1: അതെ,
2: അതും ഒരു സന്ധ്യാനേരത്ത് പോണം. പിന്നെ നമ്മള് ചുറ്റുള്ളൊന്നും കാണൂല. നമ്മള് കാണുന്ന യക്ഷികളൊക്കെ ഇങ്ങനെ സുന്ദരികളാണോ എന്നെ പോലെ?
1: ആണോ മാഷേ?
0: വളരെ വെളുവിള വെളുത്ത സാരി, മുഖത്തൊക്കെ നല്ല ചായം, ഒരുപാട് ഷാമ്പു തേച്ച് പാറി പറക്കുന്ന മുടി, കണ്ണെഴുതി പൊട്ടുതൊട്ടങ്ങനെയൊക്കെയാണ്. പക്ഷെ പണ്ട് കാലത്തെ യക്ഷികൾ അങ്ങനെയൊന്നുമല്ല, ഭീകരരൂപികളായിരിക്കും. പിന്നീടാണ് യക്ഷികളെ സുന്ദരികളായിട്ട് നമ്മൾ കണ്ടത്. ആരാണ് ഇവരുടെ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ നന്നായിട്ട് അലക്കി സൂപ്പർവൈറ്റൊക്കെ മുക്കി കൊടുക്കുന്നത്?
2: നിലം തൊടുന്നില്ലല്ലോ, ചിലപ്പോ അതുകൊണ്ടായിരിക്കും മുഷിയാത്തത്.
1: അവരിങ്ങനെ വാനിലിങ്ങനെ പറന്നു,
0: വായുവിൽ ഇങ്ങനെ ഉയർന്നു പൊങ്ങി പോവുകയാണല്ലേ. മരത്തിന്റെ മുകളിലൊക്കെ കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ നമ്മള് സങ്കല്പിക്കുന്ന രൂപങ്ങളാണ്, നമ്മൾ ആത്മാവുകളാണെന്നാണല്ലോ പറയാ. ആത്മാവിന്റെ പ്രത്യേകത അത്
2: രൂപമില്ല,
0: അരൂപികളാണ്, ഇൻവിസിബിൾ ആണ്. അതുകൊണ്ട് നമ്മളീ കാണുന്നതൊന്നും യഥാർത്ഥത്തിൽ ആരെയല്ല,
2: യക്ഷിയല്ല,
0: യക്ഷികളെയല്ല, പിശാചുകളെയല്ല, ആത്മാക്കളെയല്ല.
2: പിന്നെങ്ങനെ ഈ പാലമര ചൂട്ടിലും ഒരാൾ മരിച്ചിട്ടും അങ്ങനൊക്കെ നമ്മള് കാണുന്നില്ലേ?
0: പണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടല്ലേ. അതിന് കാരണമുണ്ട്. പാലമരം നേരത്തെ അശ്വിനി പറഞ്ഞ പോലെ വല്ലാത്തൊരു മാദക ഗന്ധം വമിക്കുന്ന പൂക്കളുണ്ടാവില്ല, വല്ലാത്ത മനമയക്കുന്ന ഗന്ധം ഉണ്ടാവും. ഈ ഗന്ധം, ഏത് തരം ഗന്ധവും അസ്വസ്ഥതയാക്കുന്ന ചില രോഗികളുണ്ട്. ശ്വാസകോശ രോഗമുള്ള പ്രത്യേകിച്ച് ആസ്മ രോഗികൾക്ക് ചില ചന്ദനത്തിരികൾ അല്ലെ, ചില പൂക്കളുടെ മണം, പൂമ്പൊടി, സാധാരണ പാറി വരുന്ന പൊടികൾ, ഇതൊക്കെ അലർജിയാണ്. അപ്പൊ ഈ ഒരു ഗന്ധം വല്ലാതെ ശ്വസിക്കുമ്പോൾ അവർക്ക് അവരെ ആസ്മ, ശ്വാസകോശ രോഗം മൂർച്ഛിക്കുകയും അവരവിടെ അബോധാവസ്ഥയിൽ വീഴുകയും ചെയ്യും. ഈ പാലമര ചുവട്ടിന്റെ പ്രത്യേകത എന്താണ്? അവിടെ യക്ഷിയുണ്ട്, മറുതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ആ വഴി പോവുകയേയില്ല. ആളുകൾ പോവാത്ത സ്ഥലം എന്താണ്? അതാണ് നമ്മൾ കാവുകൾ എന്ന് പറയാ അല്ലെ, പ്രകൃതിദത്തമായ ഒരു സ്ഥലം, ആരും പ്രവേശിക്കാത്ത സ്ഥലം. അവിടെ കാട് കെട്ടി നിൽക്കും. ഈ കാട് കെട്ടി നിൽക്കുന്ന പാലമര ചുവട്ടിനൊക്കെ അടിയിൽ ആരാണ് സ്ഥിരമായിട്ട് താമസിക്കുന്നുണ്ടാവുക?
2: പാമ്പുകള്.
0: പാമ്പുകൾ ജനങ്ങളുടെ ശല്യപ്പെടുത്തലൊന്നും ഇല്ലാതെ സുഖമായിട്ട് അവിടെ കഴിയുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ പാമ്പ് ഇരപിടിക്കാൻ പോകുന്ന വഴിയിൽ വീണ് കിടക്കുന്ന ഒരാളുടെ കാലിലൂടെ ഇഴഞ്ഞ് എന്തെങ്കിലും വരെയാണെന്ന് കരുതി അല്പം ഒന്ന് സ്നേഹിക്കും, ഒന്ന്
1: കടിക്കും,
0: അങ്ങനെ നീലിച്ചു പോവും. പിറ്റേ ദിവസം രാവിലെ നമ്മൾ നല്ല ആരോഗ്യത്തോടു കൂടി ഒരാൾ അവിടെ നീലിച്ച് മരിച്ച് കിടക്കുന്ന കണ്ടാൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവനും ആർക്ക് കൊടുക്കും? യക്ഷി കൊടുക്കും. പാപം യക്ഷിയുണ്ടോ പറയുന്നു?
2: ഇല്ല.
0: അപ്പൊ ഇതാണ് യക്ഷിയുടെ കഥകളൊക്കെ പൊടിപ്പും തൊങ്ങലും വെച്ച് പരക്കാൻ കാരണം.
2: പക്ഷേ സ്നേഹിക്കുന്ന യക്ഷിയുമില്ലേ?
0: ഉണ്ടോ?
2: ആ, നമ്മളെ എന്ന് സ്വന്തം ജാനകിക്കുട്ടിയിലെ കുഞ്ഞാത്തോലിന്റെ
0: കഥാപാത്രം,
2: സൗന്ദര്യത്തിന്റെ എക്സ്ട്രീം ഇത് കൊടുത്തിട്ടുള്ള യക്ഷി കഥാപാത്രം.
0: നമ്മുടെ സിനിമകൾക്കും നോവലുകൾക്കും കഥകൾക്കൊക്കെ ഒരുപാട് വിഷയമായത് യക്ഷികളാണ്.
2: അപ്പൊ ഡ്രാക്കുള യക്ഷിയുടെ ഹസ്ബൻഡ് ആയിരിക്കും അല്ലേ?
1: ചില സമയമായിരിക്കും. ആണോ മാഷേ?
0: യക്ഷികൾക്ക് അങ്ങനെ കുടുംബവും ബന്ധങ്ങളൊക്കെ ഉണ്ടോ?
2: ഉണ്ടാവില്ലേ.
0: ഡ്രാക്കുള ഒരു ആൺപ്രേതമാണ്, നമ്മുടെ വിദേശിയാണ്, ഇന്ത്യയിലല്ലാതെ ഫോറിൻ ആണ്. ഈ ഡ്രാക്കുളയും ചിലപ്പോ ചില ശാസ്ത്രങ്ങൾ അതിന് ചില നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ വിജ്ഞാന കൈരളി എന്ന സാഹിത്യ അക്കാദമിയുടെ ഒരു പ്രസിദ്ധീകരണത്തിലൊരു ഡോക്ടർ ഉണ്ണികൃഷ്ണന്റെ ലേഖനം വന്നിരുന്നു. അതിൽ ഈ ഡ്രാക്കുളകൾ ഉണ്ടാകുന്ന ചില കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
2: അപ്പൊ ഡ്രാക്കുളൊക്കെ ശരിക്കും ഉള്ളതാണോ?
0: അതായത് ആഫ്രിക്കയിലെ ചില വനാന്തരങ്ങളിലെ ഗുഹകളിൽ മാത്രം കണ്ടെത്തുന്ന ഒരുതരം വവ്വാലുകളുണ്ട്, ബാറ്റ്സ്. അതിന്റെ ചെറുകിൽ പറ്റിപ്പിടിക്കുന്ന ചില ചെള്ളുകളുണ്ട്, അതിനെ ബാറ്റ് ഫ്ലീ എന്നാണ് പറയുക. ഈ ചെള്ളുകള് ഒരുതരം സ്രവങ്ങൾ പുറപ്പെടുവിക്കും. നമുക്കറിയാം ചെള്ളുകൾ നമുക്ക് പല രോഗങ്ങളും തരുന്നുണ്ട്. എലിയുടെ ശരീരത്തിൽ ചെള്ളിനെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റില്ല, മറ്റേതെങ്കിലും ഒരു ജീവിയുടെ ശരീരഭാഗത്തിൽ വേണം ജീവിക്കാൻ. അത് രോഗം പരത്തുന്നുണ്ട്. ഈ ഇതിന്റെ ഈ ബാറ്റ് ഫ്ലീ കൊണ്ടുണ്ടാക്കുന്ന ഒരുതരം രോഗങ്ങള് വാംപയറിക്ക് കോമ എന്ന് പറയും. വാംപയർ, വാംപയർ എന്ന് പറഞ്ഞാല് ബാറ്റ് തന്നെയാണ്, ഒരുതരം വവ്വാൽ, ചെറിയ വവ്വാൽ. നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്, ആഫ്രിക്കയിലെ ചില മേഖലകളിൽ കാണുന്നു. അപ്പൊ ഇത് നമ്മുടെ ആ ചെല്ല് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ ആള് മരിക്കും. അത്ര നിപ്പ വൈറസ് ഒക്കെ കിട്ടില്ല നമ്മള്, അതുപോലെ മാരകമാണ്. ഡോക്ടർ അതിൽ പറയാണ്, എന്തെങ്കിലും കാരണവശാൽ ആൾ മരിക്കുന്നില്ല എങ്കിൽ ആ വൈറസ് നമ്മുടെ ബ്ലഡിലേക്ക് അങ്ങ് ലയിക്കും. അങ്ങനെ ലയിച്ച വൈറസും ബ്ലഡും കൂടി കൂടിക്കലർന്ന രക്തമുള്ള ഒരാളുടെ ശരീരത്തിൻ്റെ ഘടനയിലെ ചില മാറ്റങ്ങൾ വരും. അദ്ദേഹത്തിന് മുടികളെല്ലാം കൊഴിഞ്ഞു പോകും, കാൽസ്യത്തിൻ്റെ ഹോർമോണുകൾ കൂടും, കാൽസ്യം വർദ്ധിക്കുമ്പം പല്ലുകളുടെ നീളം കൂടും, നമ്മുടെ കോമ്പല്ലുകളുണ്ടല്ലോ താഴെയും മേലും അത് നീണ്ടു വരുമ്പോൾ നമ്മുടെ ദംഷ്ട്രകൾ പോലെ നമുക്ക് തോന്നിയേക്കും, നഖങ്ങൾ നീണ്ടു വളരും, മുഖത്തിൻ്റെ വട്ടമുഖം നീണ്ട മുഖമായിട്ട് വരും, പുരികത്തിന് പോലും രോമങ്ങൾ ഉണ്ടാവില്ല, നല്ല ചുവന്ന കണ്ണുകളായിരിക്കും, പേശികളെല്ലാം ബലപ്പെടും, തൊലിച്ചുളുങ്ങും. അതായത് ഒരു കഠാര കൊണ്ട് കുത്തിയിറക്കിയാലും അയാൾക്കൊന്നും സംഭവിക്കില്ല, വലിയ ശക്തി ഉണ്ടാകും, വലിയ കല്ലും മരങ്ങളൊക്കെ എടുത്ത് പൊന്തിക്കാൻ പറ്റും.
1: നമ്മുടെ നാഗവല്ലി കട്ടില് പൊന്തിച്ചില്ലേ
2: നകുലേട്ടന്റെ മുമ്പ്?
1: അതെ.
0: അപ്പൊ അങ്ങനെ അമാനുഷികമായ ചില ശക്തിയും ശരീരത്തിന്റെ മാറ്റങ്ങളൊക്കെ ഉണ്ടായി, അയാൾക്ക് ഉറക്കു വരികയില്ല, അമിതമായ ദാഹമായിരിക്കും, സാധാരണ ആളേക്കാൾ കൂടുതല് ആയുസും കരുത്തും തൂക്കൊക്കെ ഉണ്ടായി, ഇങ്ങനെയൊക്കെ നമ്മുടെ ശരീരം മാറി വരും എന്നൊക്കെ ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. അത്തരം വികൃതമായൊരു രൂപം കാണുമ്പോൾ അത് ഡ്രാക്കുളയാണെന്ന് സംശയിച്ചേക്കും. അങ്ങനെയല്ലാതെ നമ്മൾ പല നോവലുകളിൽ കാണുന്ന ഭീകരമായ ആളൊഴിഞ്ഞ കോട്ടയിൽ കഴിയുന്ന ഡ്രാക്കുളമാരൊന്നും ലോകത്തിൽ എവിടെയുമില്ല. അതുപോലെ പാലമരച്ചൂട്ടിലും പനമരത്തിന്റെ മുകളിലൊന്നും ആരില്ല, യക്ഷികളൊന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് കാണാൻ പറ്റില്ല, കാരണം ആത്മാവാണെങ്കിൽ അത് അദൃശ്യമായിരിക്കും. നമ്മൾ യക്ഷിക്കഥ പറയാനാണോ ഇന്നിരിക്കുന്നത്?
2: അല്ല.
0: അപ്പൊ മാറിയില്ലേ ഭയം? മാറിയില്ലേ?
2: ഓ, എനിക്ക് വേണ്ടേ പേടിയില്ല.
0: നമ്മുടെ ഭയം അകറ്റാനുള്ള മാർഗം അറിവാണ്. നമ്മൾ അതിനെ കുറിച്ച് തന്നെ കൂടുതൽ അറിയുക, അപ്പൊ നമുക്കത് മനസ്സിലാകും, ബോധ്യപ്പെടും. അത് അശാസ്ത്രീയമാണെന്ന് ബോധ്യപ്പെട്ടാൽ നമുക്ക് അത് സംബന്ധിച്ച് ഭയമുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇന്ന് ഏത് കഥയാണ്?
2: ഏത് കഥയാ സൂര്യേച്ചി?
1: നമ്മള് കാവുകളിലൂടെയല്ലേ സഞ്ചരിച്ചത് നേരത്തെ
2: യക്ഷിയുടെ കാര്യം
1: പറഞ്ഞിട്ട്? അപ്പൊ നമുക്ക് കാവുകളിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ.
2: പിന്നെ യക്ഷി കഥ പറയണോ?
1: യക്ഷിയല്ല, തെയ്യത്തിന്റെ കഥ പറഞ്ഞാലോ.
2: കാവിലെ തെയ്യം.
0: കുംഭമാസമാണ്, കാവുകൾ ഉണരുന്ന സമയമാണ്. കുറച്ച് തെയ്യങ്ങളുടെ കഥകൾ നമ്മൾ പറഞ്ഞു അല്ലേ, ഇനിയും പറയാൻ ഒരുപാട് കഥകൾ ബാക്കിയുണ്ട്. നമുക്ക് ഇന്നൊരു തെയ്യത്തിന്റെ കഥ കൂടി പറയാം. ഏതാണ്?
2: ഏതാണ്?
1: നമുക്ക് ഗുളികന്റെ കഥ പറഞ്ഞാലോ.
2: കാണാൻ നല്ല രസല്ലേ, പുലർച്ചെ സമയത്ത് കൊള്ളിയിലൊക്കെ കയറി നിന്നിട്ട് കാണിക്കുന്ന അഭ്യാസ പ്രകടനങ്ങള്,
1: നീണ്ട ഉയരത്തിലുള്ള മുടിയൊക്കെ വെച്ച്,
2: പിന്നെ മുഖത്തെഴുത്തല്ലോ,
0: വലിയൊരു മുഖകവചമാണ്.
2: ശരിക്കും ആരാണ് ഗുളികൻ?
0: ഗുളികൻ കാലനാണ്. കാലൻ എന്ന് പറഞ്ഞാല് മരണത്തിന്റെ മൂർത്തിയാണ്, യമദേവനാണ്. ഇപ്പൊ യമദേവൻ എങ്ങനെയാണ് ഗുളികനായിട്ട് വന്നത്? നമ്മൾ ഗുളികൻ നമ്മുടെ എല്ലാ കാവുകളിലും കോട്ടകളിലും സാധാരണ കെട്ടിയാടാറുള്ള ഒരു തെയ്യമാണ്. അതിന് പ്രത്യേക പൂജകള്, വലിയ മുടി വെക്കാതെ തന്നെ നമ്മൾ ഗുളികനെ പൂജയൊക്കെ ചെയ്യും. കാരണം ഗുളികന്റെ വരവില് പെട്ടുപോയാൽ വളരെ അപകടമാണെന്നാണ് വിശ്വാസം. എപ്പോഴും ഗുളികന്റെ നോട്ടമുണ്ട് എല്ലാവിടെയും. ആ ഗുളികന്റെ യാത്രാപഥത്തിലെങ്ങാനും നമ്മൾ പെട്ടുപോയാൽ നമുക്ക് അപകടം സംഭവിക്കും. അതുകൊണ്ട് ഗുളികന് പലതരത്തിലുള്ള പൂജകൾ ചെയ്യും. നമുക്കറിയാലോ ത്രിമൂർത്തികളിൽ സൃഷ്ടി സ്ഥിതി സംഹാരമുണ്ട്. ഇതിൽ സംഹാരമൂർത്തിയാണ് ആര്?
2: ശിവൻ.
0: ശിവൻ, ശിവന് മഹാകാലൻ എന്നാണ് വിളിക്കുക. ശിവന്റെ സംഹാര കർമ്മങ്ങൾ നിർവഹിക്കുന്നത് യമദേവനാണ്. യമദേവന്റെ കുലധർമ്മം എന്താണ്? അതായത് കാലമെത്തിയവരെ കാലപാശം കൊണ്ട് ബന്ധിച്ച് യമലോകത്തേക്ക് കൊണ്ടുവരിക. പ്രായമായോ, എല്ലാവർക്കും ഒരു ആയുസ് ഉണ്ടാവുമല്ലോ, ആയുസ് അവസാനിച്ചവരുടെ ജീവൻ എടുക്കുക. അതിനെ കൊല്ലുക എന്നോ മരിപ്പിക്കുക എന്നോ നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും അതാണ് ഒരു ആയുസിന്റെ അവസാനത്തെ ഒരു ജോലിയാണ് ആർക്കുള്ളത്? യമദേവൻ. യമദേവൻ എന്നിട്ട് ആ ആത്മാവിനെ ചിത്രഗുപ്തന്റെ കണക്ക് പുസ്തകം നോക്കിയിട്ട് രണ്ട് ഭാഗത്തേക്ക് അയക്കും. ഒരാളെ സ്വർഗത്തിലേക്കും കുറച്ചാൾക്കാരെ
2: നരകത്തിലേക്കും,
0: അവരുടെ കർമ്മഫലം അനുസരിച്ച് അയക്കും. അങ്ങനെ ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ്, ഇതിങ്ങനെ അനവരതം തുടരുകയാണ്. ഈ സമയത്ത് നമുക്ക് പുരാണത്തിലേക്ക് ഒന്ന് പോകണം. മാർക്കണ്ഡേയനെ കുറിച്ച് കേട്ടിട്ടില്ലേ? നമ്മൾ മുമ്പേതോ ഒരു കഥയുടെ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു കലികാലത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ, കലികാലത്തിന്റെ പ്രത്യേകതകൾ. ആ പ്രത്യേകതകൾ മഹാഭാരതത്തിൽ യുധിഷ്ഠിരനോട് പറയുന്നത് മാർക്കണ്ഡേയ മുനിയാണ്. മാർക്കണ്ഡേയൻ അനശ്വരനാണ് അല്ലേ? അതിന് കാരണമായൊരു കഥയുണ്ട്. മൃഗണ്ഡു എന്നു പേരുള്ള ഒരു മഹർഷി ഉണ്ടായിരുന്നു. എന്താ പേര്?
2: മൃഗണ്ഡു.
0: അദ്ദേഹം വിധാതാവിന്റെ, ഭൃഗുമുനിയുടെ വിധാതാവിന്റെ മകനാണ് മൃഗണ്ഡു. മൃഗണ്ഡുവിന് മക്കളില്ല. അങ്ങനെ മക്കളില്ലാതിരുന്നാൽ അവരെന്താ ഡോക്ടറെ അടുത്ത് പോയ?
1: ഇല്ല.
0: എന്തു ചെയ്യും?
1: പ്രാർത്ഥിക്കും.
0: പ്രാർത്ഥിക്കും, തപസ് ചെയ്യും. ദൈവത്തിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുണ്ട്, വ്രതങ്ങളുണ്ട്, തപസ്സുണ്ട്. അങ്ങനെ കഠിനമായ തപസ് ചെയ്തു മൃഗണ്ഡു. ആരെയാണ് തപസ് ചെയ്യുന്നത്?
2: ശിവനെ.
0: ശിവനെ, പരമശിവനെയാണ്. കുറേ നാളത്തെ തപസ്സിന് ശേഷം ശിവൻ പ്രത്യക്ഷപ്പെട്ടു. ചോദിച്ചു എന്ത് വേണം. അപ്പം മൃഗണ്ട എന്ത് പറഞ്ഞു, മക്കളില്ല, പുത്രഭാഗ്യം അനുഗ്രഹിക്കണം, പുത്രഭാഗ്യം അനുഗ്രഹിക്കണം. അവിടെ മഹാദേവൻ ഒരു ചോയ്സ് വെച്ചു, രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. എന്താണ് ഒന്ന്?
2: ബുദ്ധിശൂന്യൻ.
0: ദീർഘായുസ്സുള്ള മകനെ വേണോ അല്പായുസ്സുള്ള മകനെ വേണോ? ദീർഘായുസ്സുള്ള മകന്റെ പ്രത്യേകത എന്തായിരിക്കും?
2: ബുദ്ധിശൂന്യനായിരിക്കും,
0: നല്ല കർമ്മങ്ങൾ ചെയ്യാത്തയാളായിരിക്കും, അധമനായിരിക്കും. അല്പായുസ്സുള്ള മകനാണെങ്കിലോ ബുദ്ധിമാനും ഉത്തമനുമായ സൽപുത്രനാണ്. പക്ഷെ അല്പായുസ് ഉണ്ടോ? ഇവർ എല്ലാ കാര്യങ്ങളും തികയില്ല. സൽപുത്രനാണെങ്കിൽ അല്പായുസ്, ദുഷ്പുത്രനാണെങ്കിൽ
2: ദീർഘായുസ്,
0: ഏത് വേണം? വല്ലാത്തൊരു കുഴക്കുന്ന ചോദ്യമാണല്ലേ. കാര്യം എന്താണ്, ഏതൊരു പിതാവും രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത് നല്ല അനുസരണശൈലിയുള്ള ഉത്തമന്മാരായ പുത്രന്മാരെയാണ്. പക്ഷേ അത് ആവശ്യപ്പെട്ടാൽ എന്താ സംഭവിക്കുക? അൽപായുസാണ്, പെട്ടെന്ന് മരിച്ചു പോകും. അവരെ താലോലിക്കാനോ അവരുടെ ശുശ്രൂഷ ഏൽക്കാനോ ഒന്നും പറ്റില്ല. അങ്ങനെ ജീവിതകാലം മുഴുവനും കൂടെ കൂട്ടാൻ പറ്റുന്ന മകനെയാണ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകതയായിരിക്കും, ഒന്നിനും കൊള്ളാത്ത അധമന്മാരായ ബുദ്ധിയില്ലാത്ത കുട്ടികളായിരിക്കും. മൃഗണ്ടുമുനി അധികം ആലോചിക്കാതെ എന്താണ് ചൂസ് ചെയ്തത്? അൽപായുസ് ആണെങ്കിലും ഉത്തമനായ പുത്രൻ മതി, സൽപുത്രൻ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മൃഗണ്ടുവിന് ഒരു പുത്രൻ ജനിച്ചു. ആ കുട്ടിയുടെ പേരാണ് മാർക്കണ്ഠേയൻ. മാർക്കണ്ഠേയൻ വളരുകയാണ്, അനുഗ്രഹം ശിവന്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിലെ ബുദ്ധിമാനാണ്, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ്, സൽസ്വഭാവിയാണ്, സൗമ്യനാണ്, ശാന്തനാണ്. അങ്ങനെ എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റിക്കൊണ്ട് മാർക്കണ്ഠേയൻ വളരുകയാണ്. ഈ വളർച്ച കൂടുന്തോറും ആരുടെ ഉള്ളിൽ ആധി കൂടുകയാണ്?
2: അച്ഛന്റെ അമ്മയുടെ,
0: മൃഗണ്ടുവിന്റെ. അമ്മക്കറിയില്ല, അമ്മയോട് പറഞ്ഞിട്ടില്ല മൃഗണ്ടു. ആദ്യമേ പറഞ്ഞാലും വല്ലാതെ വിഷമമായി പോവില്ലേ? അച്ഛന് അത് നിയന്ത്രിച്ച് ഉള്ളില് പുറത്തു കാണിക്കാതെ നിയന്ത്രിച്ചു പോകും. പക്ഷെ അമ്മക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഭാര്യയോടൊന്നും പറഞ്ഞില്ല. പക്ഷെ മൃഗണ്ടുവിന് അറിയാം മകന്റെ ഓരോ വളർച്ചയിലും അവൻ നടന്നടുത്ത് കൊണ്ടിരിക്കുന്നത്
1: മരണത്തിലേക്കാണ്.
0: 16 വയസ്സാണ് അവന്റെ ആയുസ്. ഓരോ വർഷം കഴിയും തോറും ഇനി ഇത്ര വർഷമേ ഉള്ളൂ, ഇത്ര വർഷമേ ഉള്ളൂ എന്ന് കരുതും. 16 വയസ്സാകുമ്പോഴേക്കും മാർക്കണ്ഠേയൻ ലോകപ്രശസ്തനായി, എല്ലാ വിദ്യകളും പഠിച്ചു. ആശ്രമത്തിലൊരു മുനികുമാരൻ എന്നുള്ള രീതിയിൽ എല്ലാം പഠിച്ച്, എല്ലാം തികഞ്ഞ്, എല്ലാ ഗുരുക്കന്മാർക്കും ഇഷ്ടപ്പെട്ട ശിഷ്യനായി വളരുകയാണ്. അപ്പോൾ മൃഗണ്ടുവിൻ്റെ ഈ അസ്വസ്ഥത ഓരോ ദിവസം കഴിയും തോറും മൃഗണ്ടുവിൻ്റെ അസ്വസ്ഥത കൂടിക്കൂടി വരികയാണ്. എന്തുകൊണ്ട്? 16 വയസ്സ് തികഞ്ഞാൽ മകൻ നഷ്ടപ്പെടും. ഒരുപാട് കാലം ആരോടും പറയാതെ ഉള്ളിൽ പുറത്ത് പ്രകടിപ്പിക്കാതെ കൊണ്ടു നടന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് പുറത്ത് പ്രകടിപ്പിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഭാര്യ ചോദിച്ചു, എന്താണ് നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നമ്മൾ സന്തോഷിക്കേണ്ട സമയമല്ലേ? നമ്മുടെ മകൻ എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റിക്കൊണ്ടാണ് വളരുന്നത്. എല്ലാവർക്കും കണ്ണിലുണ്ണിയാണ്. അവനെ പഠിപ്പിച്ച എല്ലാ ഗുരുജനങ്ങളും അവനെ അനുഗ്രഹങ്ങൾ കൊണ്ട് ചൊരിയുകയാണ്. ഇത്ര നല്ല ദൈവാനുഗ്രഹം ലഭിച്ച ഈ സമയത്ത് അങ്ങ് മാത്രം എന്താണ് ഇങ്ങനെ വിഷമിച്ച് വിഷാദിച്ചിരിക്കുന്നത്? മൃഗണ്ടു പറഞ്ഞൊഴിയാൻ നോക്കി. പക്ഷെ ഒരു ഘട്ടത്തിൽ ഏതായാലും ഭാര്യയും അറിയണല്ലോ ആ സംഭവം. ഒടുവിൽ ഭാര്യയോട് പറഞ്ഞു, എന്തോ തനിക്ക് വരം ലഭിക്കുമ്പോൾ ശിവൻ നൽകിയ ചില കണ്ടീഷൻസ്, നിബന്ധനകൾ, സൽപുത്രനും അധമപുത്രനുമാണ് അനുഗ്രഹിച്ചത്. സൽപുത്രനാണെങ്കിലോ അൽപായുസ് മാത്രമാണ്. നമ്മുടെ പ്രിയപ്പെട്ട മാർക്കണ്ഠേയൻ ഇനി ഏതാനും നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. 16 വയസ്സ് തികയുന്ന നിമിഷം അവൻ
2: മരിക്കും.
0: എന്തായിരിക്കും മൃഗണ്ടു പത്നിയുടെ അവസ്ഥ? അവരല്ലമുറിയിട്ട് കരയിലാണ്, മോഹാലസ്യപ്പെട്ട് വിടലാണ്. ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം അരുമയായ ഒരു മകന്റെ അമ്മ എന്നുള്ള രീതിയിൽ അഭിമാനം കൊള്ളുകയാണ് മൃഗണ്ടുവിന്റെ ഭാര്യ. ഇങ്ങനെയൊരു മകനെ പിറന്നതിൽ വലിയ സന്തോഷമാണ്. ഓരോ ദിവസവും മകനെ കുറിച്ചുള്ള നല്ല വാർത്തകൾ മാത്രമേ കേൾക്കാവും. അങ്ങനെയുള്ളൊരു അനുഗ്രഹമാണല്ലോ ശിവൻ കൊടുത്തത് അല്ലേ? സൽപുത്രൻ, ഉത്തമനായ മകൻ. അങ്ങനെയുള്ളൊരു മകൻ നമ്മുടെ മുമ്പിൽ മരിച്ചു വീഴും. 16 വയസ്സ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അനപത്യത, ദുഃഖം, മക്കളില്ലാത്ത ദുഃഖം അനുഭവിക്കേണ്ടി വരുമെന്ന് ആലോചിച്ചിട്ട് ആകെ പ്രശ്നമില്ല. അച്ഛനും അമ്മയുടെയും ഈ മാറ്റങ്ങളും എല്ലേ മാർക്കണ്ഠേയന് മനസ്സിലായി. മാർക്കണ്ഠേയൻ ചോദിക്കും, എന്താണ്? സന്തോഷിക്കേണ്ട സമയത്ത് അച്ഛനും അമ്മയും വല്ലാതെ ദുഃഖിച്ചിരിക്കുന്നു. ദുഃഖ കാരണം എനിക്കറിയണം. മകനായ ഞാനിരിക്കുമ്പോഴും നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കരുത്. മോനോട് പറയാൻ പറ്റുമോ? നീ അടുത്ത ദിവസം തന്നെ മരിക്കും മോനെ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ മകനോട് പറയാനും പറ്റുന്നില്ല. പക്ഷേ മകൻ ഒരുപാട് പാഠങ്ങൾ പഠിച്ചത് കൊണ്ട്, എല്ലാവിധ ശാസ്ത്രങ്ങളും പഠിച്ചത് കൊണ്ട് തന്നെ വലിയ പക്വത ആർജിച്ചിരുന്നു, സ്ഥിരബുദ്ധി നേടിയിരുന്നു. അങ്ങനെ നേടിയ മകനോട് ഒരിക്കൽ അച്ഛൻ തുറന്നു പറഞ്ഞു, മഹാദേവന്റെ അനുഗ്രഹമാണ് നീ. മഹാദേവൻ അനുഗ്രഹിക്കുമ്പോൾ നമുക്കൊരു അപകടകരമായ നിബന്ധന കൂടി ഉണ്ടായിരുന്നു. അതൊന്ന് അൽപായുസ്സാണ്. ദീർഘായുസ്സുള്ള മകനാണ് നമ്മൾ ആവശ്യപ്പെട്ടതെങ്കിൽ നിന്നെപ്പോലെ സൽപുത്രനായിരിക്കില്ല അവൻ, പേരുദോഷം കേൾപ്പിക്കുന്ന ഒരാളായിരിക്കും. അച്ഛൻ ആഗ്രഹിച്ചത് അച്ഛൻ സ്വീകരിച്ചത് ഉത്തമ പുത്രനെയാണ്. മാർക്കണ്ഡയൻ വളരെ ശാന്തനായിട്ട് അച്ഛനമ്മമാരെ ആശ്വസിപ്പിച്ചു. നിങ്ങളെന്തിനാണ് ഭയക്കുന്നത്? എന്നെ അനുഗ്രഹിച്ചു തന്നതാരാണ്?
1: ശിവൻ.
0: ശിവനാണ്, മഹാദേവനാണ്. നമ്മളെല്ലാവരും മഹാദേവനെ ഉപാസിക്കുന്നവരാണ്. ഒരു തെറ്റും ചെയ്യാതെ സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന അച്ഛനും അമ്മയും ഞാനും, ഞങ്ങൾക്കിതുപോലൊരു ദുരന്തം ഒരിക്കലും സംഭവിക്കില്ല. മഹാദേവൻ നമ്മളെ അങ്ങനെ ശിക്ഷിക്കില്ല. എനിക്ക് ഉറപ്പുണ്ട്, അത്രയധികം വിശ്വാസം എനിക്ക് ദൈവത്തിലുണ്ടെന്ന് പറഞ്ഞു. അചഞ്ചലമായ വിശ്വാസമാണ്. അച്ഛന് ലഭിച്ച വരം അത് ശാപമാണെങ്കിലും അല്ലെങ്കിലും അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്ക് തെല്ലും ഭയമില്ല, നിങ്ങൾ ഭയക്കാനേ പാടില്ല. അതുകൊണ്ട് മഹാദേവനോട് എനിക്ക് അല്പം പോലും ദേഷ്യമില്ല. ഞാൻ മഹാദേവനെ ശിവപൂജ തുടർന്നു കൊണ്ടേയിരിക്കും. അച്ഛനമ്മമാരെ സാന്ത്വനിപ്പിക്കാനാണ്, സമാധാനിപ്പിക്കാനാണ് ഇങ്ങനെ പറയുന്നതൊക്കെ കരുതി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. 16 വയസ്സ് തികയുന്ന ദിവസം വന്നു. അതിരാവിലെ തന്നെ മാർക്കണ്ഠേയൻ കുളിച്ച് ശുദ്ധനായി തൻ്റെ ആരാധനാമൂർത്തിയായ ശിവനെ പൂജിക്കുകയാണ്. വലിയ ശിവലിംഗത്തിന് മുമ്പിൽ നിതാന്തമായ പൂജയാണ്. ആ സമയത്ത് അവിടെ ആര് വരും? കാലപാശവുമായി യമധർമ്മൻ നേരിട്ട് വരും. കാരണം ശിവന്റെ അനുഗ്രഹത്തിലുണ്ടായ കുട്ടിയാണ്. യമധർമ്മന് തൻ്റെ ആളുകളെ അയക്കാം, കിങ്കരന്മാരെ അയക്കാം, പക്ഷെ വി ഐ പികളാണെങ്കിൽ നേരിട്ട് വരും. യമധർമ്മൻ തന്നെ നേരിട്ട് വരും. അങ്ങനെ നേരിട്ട് വന്നു. മാർക്കണ്ഡേയനെ കാണാം, അദൃശ്യനൊന്നുമല്ല. മാർക്കണ്ഡേയനും വലിയ തപശക്തിയും മറ്റൊക്കെ നേടിയ ആളാണല്ലോ. മാർക്കണ്ഡേയനോട് പറഞ്ഞു, മാർക്കണ്ഡേയ, നീ നിന്റെ പൂജ അവസാനിപ്പിച്ച് എൻ്റെ കൂടെ വരിക. നിന്റെ ആയുസ് ഇന്ന് തീരുകയാണ്. ഒരാൾക്ക് അനുവദിക്കപ്പെട്ട ആയുസ് മാത്രമേ ജീവിക്കാൻ അർഹതയുള്ളൂ, പാടുള്ളൂ. അത് ലോക നിയമമാണ്. അപ്പം നിന്റെ ആയുസ് ഒന്ന് തീരുകയാണ്. അത് നിനക്കറിയാം, നിന്റെ അച്ഛനമ്മമാർക്കറിയാം, നിന്നെ അനുഗ്രഹിച്ച മഹാദേവനും അറിയാം. മഹാദേവൻ എൻ്റെ മഹാകാലനാണ്, എൻ്റെ മുകളിലെ ആളാണ്. അതുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. മാർക്കണ്ഡൻ എന്ത് പറഞ്ഞു? ഇല്ല, ഞാനൊരിക്കലും വരില്ല. മഹാദേവനാണ് എനിക്ക് അനുഗ്രഹം തരുന്നത്. ഞാൻ മഹാദേവന്റെ പൂജ നിർവിഘ്നം തുടരാം. എന്നെ കൊണ്ടുപോകാൻ നിങ്ങൾക്കാവില്ലെന്ന് പറഞ്ഞു. യമധർമ്മൻ അക്ഷമനായി. നിന്റെ സമയം ദാ തീരുന്നു, എനിക്ക് നിന്നെ കൊണ്ടുപോകാതെ രക്ഷയില്ല. ഞാൻ ബലമായിട്ട് നിന്നെ പിടിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് വരുന്നതാണ് നല്ലത്. ഈ സമയത്ത് അച്ഛനും അമ്മയും വീട്ടിൽ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. മകനസ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നേരിട്ട് കാണാനുള്ള കരുത്തില്ലാതെ അവർ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. യമധർമ്മൻ അങ്ങനെ വല്ലാതെ ദേഷ്യപ്പെടുകയും ഒടുവിൽ തൻ്റെ കാലപാശം കയറ് അങ്ങോട്ട് എറിഞ്ഞു മാർക്കണ്ഡേനെ കുടുക്കി വലിക്കാൻ വേണ്ടി. ഈ സമയത്ത് മാർക്കണ്ഡേൻ തൻ്റെ ശിവലിംഗത്തിന് ആലിംഗനം ചെയ്തു. അപ്പം കയറ് വന്ന് കുടുങ്ങിയത് ശിവലിംഗത്തോടുകൂടി മാർക്കണ്ഡേനെയാണ്. പിടിച്ചു വിളിച്ചു അത്
2: യമൻ.
0: കാലം പിടിച്ചു വിളിച്ചു. കാലം വിളിക്കുന്നത് ആ കയറിന്റെ ഒരു ഭാഗത്ത് ശിവലിംഗം ഉണ്ട്, ഒപ്പം മാർക്കണ്ഡേനുണ്ട്. അങ്ങനെ അതിശക്തമായിട്ട് പിടിച്ചു വിളിക്കുമ്പം ശിവലിംഗത്തിൽ സാക്ഷാൽ മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. പിന്നെ പറയാനുണ്ടോ? ദേഷ്യം പിടിച്ചിട്ടല്ലേ. കാര്യം എന്താണ്? തന്റെ ഭക്തനെ ഉപദ്രവിക്കുന്നു. മാത്രമല്ല താൻ കുടികൊള്ളുന്ന ശിവലിംഗത്തിനെയാണ് കയറ് കുടുക്കി വിളിക്കുന്നത്. മഹാകാലനെ തന്നെ കൊല്ലാൻ നോക്കുകയാണ്. ഒന്നും ചിന്തിച്ചില്ല, ഉടനെ തന്നെ കാലനെ അങ്ങോട്ട് കൊന്നു. തൃക്കണ്ണ തുറന്ന് ദഹിപ്പിച്ചു കളഞ്ഞു, കൊന്നു കളഞ്ഞു. പിന്നെ കാലനില്ല. കാലനില്ലെങ്കിലോ വലിയ പ്രശ്നമല്ലേ. കാലനില്ലാത്ത കാലം എന്ന് കേട്ടിട്ടില്ലേ? കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കവിതയാണ് കാലനില്ലാത്ത കാലം. ഒരു സരസകവിയാണല്ലോ കുഞ്ചൻ നമ്പ്യാർ അല്ലേ. അദ്ദേഹം പതിറ്റാണ്ടുകൾക്ക് മുൻപ് സങ്കല്പിച്ചെഴുതിയൊരു കഥയാണ്. നമ്മുടെ നാട്ടിൽ കാലനില്ലാതിരുന്നാൽ എന്ത് സംഭവിക്കും? ആരും മരിക്കില്ല. ആരും മരിച്ചിട്ടില്ലെങ്കിലോ നല്ലതാണോ? നമ്മളെല്ലാവരും മരിച്ചാല് അലമുറയിട്ട് കരയും. പക്ഷേ മരണമില്ലെങ്കിലോ അതിനേക്കാൾ ദുരന്തമാണ്. മരണമാണ് ഒരു സമൂഹത്തിന്റെ സ്ഥിതി നിലനിർത്തുന്നത്. അതുകൊണ്ടാണ് സൃഷ്ടാവ് പോലെ സ്ഥിതി പോലെ തുല്യ പ്രാധാന്യം ഏതിനും കൂടിയുണ്ട്? സംഹാരത്തിനുണ്ട്. ജനനം പോലെ മരണത്തിനുണ്ട്. അതും അനിവാര്യമാണ്. ജനനമില്ലെങ്കിലും എന്ത് സംഭവിക്കുന്നു, അതുപോലെ മരണമില്ലെങ്കിലും നമ്മുടെ സന്തുലനാവസ്ഥ തകിടമറിയും. കുഞ്ചൻ നമ്പ്യാർ അതിൽ വൃദ്ധന്മാരൊരു കൂട്ടം നിറഞ്ഞു ഭൂതലൻ തന്നിൽ ചത്തുകൊള്ളുവതിനേതും കഴിവില്ല കാലനില്ല. വൃദ്ധന്മാരെങ്ങനെ നിറഞ്ഞു നിറഞ്ഞു കവിയുകയാണ്. അവർക്ക് മുത്തശ്ശൻ്റെ മുത്തശ്ശനും അവരുടെ മുത്തശ്ശനൊക്കെ ഉണ്ട്. 500 വയസ്സുള്ള ഒരു അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു. അപ്പൂപ്പൻ അവർക്കുണ്ട്. 500 വയസ്സുള്ള അപ്പൂപ്പനും അപ്പൂപ്പനുണ്ട്. നമ്മൾ 60 വയസ്സ്, 70 വയസ്സ്, 80 വയസ്സെന്ന് പറയുമ്പോൾ വയസ്സ് എത്രയെന്ന് ചോദിച്ചാൽ 552 എന്നൊക്കെ പറയും. കഞ്ഞിക്ക് വകയില്ല വീടുകളിൽ ഒരേടത്തും. ഇതാണ് അവസ്ഥ. ഇത്രയധികം ആളുണ്ടാകുമ്പോൾ അവർക്ക് കഞ്ഞി കുടിക്കാൻ പറ്റുമോ? ഒരു വീട്ടിൽ ആളുകളിങ്ങനെ പെരുകുകയാണ്, പെരുകി പെരുകി വരികയാണ്. 10 കോടി ജനമുണ്ട് പല്ല് പോയിട്ടൊരു വീട്ടിൽ. പല്ലൊന്നുണ്ടാവില്ല പിന്നെ. കൊത്തിവെച്ച പാവ പോലെ തിങ്ങി വിങ്ങി കിടക്കുന്നു എന്നാണ് കവി പാടുന്നത്. ചില പാവകൾ ഇങ്ങനെ ഉണ്ടല്ലോ വീട്ടിലിങ്ങനെ സൂക്ഷിക്കുക, അതുപോലെ കുത്തിവെച്ച. അസ്ഥിയില്ലാതെ ഒരു വസ്തു ശരീരത്തിൽ അവർക്കില്ല. വെറും അസ്ഥി മാത്രമേ ഉള്ളൂ, എല്ലും തോലും മാത്രം. പിന്നെ ദുസ്ഥിതിക്കും കുറവില്ല, ദുർനിലയ്ക്കും കുറവില്ല. കുഞ്ചൻ നമ്പ്യാരുടെ വിഖ്യാതമായ ഒരു കവിതയാണ് കാലനില്ലാത്ത കാലം. അതിലിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലാകെ പ്രശ്നമായി. ദേവകളൊക്കെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മഹാദേവന്റെ അടുത്ത് തന്നെ പോയി, നിങ്ങളിങ്ങനെ കാലനെ കൊന്നാൽ എന്ത് ചെയ്യും? നമ്മുടെ സന്തുലനാവസ്ഥ താളം തെറ്റും. ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം, പിന്നീടും ജനിക്കണം. അതാണ് കാലചക്രം, ജീവചക്രം. അത് താളം തെറ്റുകയാണ്. അപ്പം മഹാദേവൻ പറഞ്ഞു, ഞാൻ ദേഷ്യപ്പെട്ട് കാലനെ കൊന്നു, ഇനി ജീവിപ്പിക്കാൻ പറ്റില്ല. തൽക്കാലം ഞാൻ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കാലന ഉണ്ടാക്കാം, ബദൽ കാലന ഉണ്ടാക്കാം. അങ്ങനെ മഹാദേവന്റെ പെരുവിരിൽ നിന്ന് ഒരു കാലന ഉണ്ടാക്കി. ആ കാലൻ രണ്ടാം കാലൻ എന്നാണ് അറിയപ്പെടുക. രണ്ടാം കാലൻ, ഈ രണ്ടാം കാലനാണ് ശ്രീ മഹാദേവന്റെ പെരുവിരലിൽ നിന്ന് ഭൂജാതനായ കാലനാണ്
1: ഗുളികൻ.
0: ഗുളികൻ തെയ്യം, അത് നമ്മുടെ വടക്കേ മലബാറില് വ്യാപകമായിട്ട് കെട്ടിയാടിക്കപ്പെടുന്ന ആളാണ്.
1: പിന്നെ മാർക്കണ്ഡേയൻ എന്ത് പറ്റി മാഷേ?
0: മാർക്കണ്ഡേയന് മഹാദേവൻ അനുഗ്രഹം കൊടുക്കുകയാണ്. എന്നും 16 വയസ്സ്, എന്നും 16 ആയിരിക്കും, ചിരഞ്ജീവി ആയിരിക്കും. ഓരോ വർഷം കഴിയുന്നതോറും നമ്മുടെ പ്രായം കൂടിക്കൂടി വരില്ലേ? പക്ഷേ മാർക്കണ്ഡേയന്റെ മാത്രം പ്രായം കൂടില്ല, എപ്പോഴും 16. കോടിക്കണക്കിന് വർഷം ജീവിച്ചു എന്നാണ് പുരാണത്തിൽ പറയുന്നത് മാർക്കണ്ഡേയൻ. അദ്ദേഹം പുരാണത്തിൽ പല സന്ദർഭങ്ങളിലും, മഹാഭാരതത്തിൽ വനപർവ്വത്തിൽ വരുന്നുണ്ട്, ധർമ്മപുത്രൻ ഉപദേശം കൊടുക്കുന്നുണ്ട്, മഹാപ്രളയം അദ്ദേഹം ദർശിച്ചിരുന്നു അത്രേ, കലിയുഗത്തെക്കുറിച്ച് അദ്ദേഹം വർണ്ണിക്കുന്നുണ്ട്, ഭീഷ്മര് യുദ്ധത്തിൽ ശരശയിൽ കിടക്കുമ്പോൾ അവിടെയും സന്ദർശിക്കുന്നുണ്ട് മാർക്കണ്ഡേയൻ. നാരദമുനിയായിട്ടും മാർക്കണ്ഡേയൻ സംവദിക്കുന്നുണ്ട്. മാർക്കണ്ഡേയ പുരാണം എന്നൊരു പുരാണം തന്നെ ഉണ്ട്. അപ്പോൾ ശിവന്റെ പ്രത്യേക അനുഗ്രഹത്തോടുകൂടി അദ്ദേഹം നൂറുകണക്കിനല്ല, ആയിരക്കണക്കിനല്ല, കോടിക്കണക്കിന് വർഷം ജീവിച്ചു എന്നാണ് കഥ. അപ്പം മാർക്കണ്ഡേയ പുരാണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് ഗുളികൻ തെയ്യത്തിൻ്റെ. വളരെ വ്യത്യസ്തമായ രൂപമാണ് ഗുളികൻ, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഉയരത്തിലുള്ള മുടി ഉണ്ടാകും, കുരുത്തോല കൊണ്ട് അണിയിച്ച മുടിയാണ്. ആ ഉയരം പോരാഞ്ഞിട്ടാണ് വലിയ കമ്പിന്മേൽ കയറി നിന്നിട്ട് നൃത്തം ചെയ്യും. അതിസാഹസികമായ നൃത്ത ചുവടുകളാണ് ഗുളികൻ തെയ്യത്തുള്ളത്. പുലർക്കാലത്താണ് അത് ഇറങ്ങുക. അരയിൽ കുരുത്തോലയാണ് ചുറ്റിയിരിക്കുന്നത്. വലിയ മുഖപ്പാള വെച്ച് കെട്ടി, വലിയ കണ്ണുകളും, അല്ലേ, രാക്ഷസീയമായ ഭാവമൊക്കെയാണ് അതിന്. ഇത് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും കോട്ടങ്ങളിലും കെട്ടി ആടപ്പെടുന്ന ഒരു തെയ്യമാണ് ഗുളികൻ. അതിൻ്റെ മുടിയൊക്കെ ആകാശത്തോളം ദൈവത്തൂടെ നീളമാകുന്നു, ഭൂമിയോളം ദൈവത്തൂടെ തൃക്കാൽ പുറവടിയോ, വട്ട പോലെ ദൈവത്തൂടെ കണ്ണുമാകുന്നു. വലിയ വട്ടത്തിലാണ് അതിൻ്റെ കണ്ണല്ലേ. കൊഴുപ്പോലെ ദൈവത്തൂടെ നാവാകുന്നു, മഴുപ്പോലെ ദൈവത്തൂടെ പല്ലാകുന്നു, അടക്കാ കത്തി പോലെ ദൈവത്തൂടെ മുള്ളക്കീറും, തെങ്ങ് പോലെ ദൈവത്തൂടെ കാലുമാകുന്നു, കവുങ്ങ് പോലെ ദൈവത്തൂടെ കയ്യുമാകുന്നു, ദണ്ഡല്ലോ ദൈവത്തൂടെ ആയുധമാകുന്നു. ഗുളികൻ്റെ ആയുധം ഒരു ഇരുമ്പ് ദണ്ഡാണ്. ചില ഗുളികൻ തറകളിൽ കാണാൻ പറ്റും നമുക്ക് ആ ദണ്ഡ്. ശൂലവും കുറുവടിയും ആയുധമാകുന്നു, ഇവയെല്ലാം ചൊല്ലി അടിയൻ സ്തുതിക്കും നേരം, ഇസ്ഥാനത്തെഴുന്നള്ളി ബലിപൂജ കലശം അമൃത് ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ കോലധാരികൾ. അപ്പോൾ നമ്മുടെ അനർത്ഥങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അനുഗ്രഹം ചൊരിയുന്നൊരു ആരാധനാമൂർത്തിയാണ് ഗുളികൻ, അഥവാ രണ്ടാം കാലൻ എന്നറിയപ്പെടുന്ന യമദേവൻ. ഈ കാലൻ ജനിക്കാനുള്ളൊരു കാരണം നമ്മൾ പറഞ്ഞു, മാർക്കണ്ഡേയ പുരാണം അനുസരിച്ചുള്ള മൃഗണ്ഡുവിൻ്റെ മകൻ മാർക്കണ്ഡേയൻ്റെ ശാപവും വരവും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇത്രയും പോരെ, നമുക്ക് പുതിയൊരു കഥയുമായി നമുക്ക് അടുത്ത ചാരകസേലിൽ കേട്ടുമുട്ടാം. അപ്പം ഇന്നത്തെ ചാരകസേല നമുക്ക് ഇവിടെ ഉപസംഹരിക്കാം, അല്ലേ? ഗുളികൻ തെയ്യമിനെ കാണുമ്പോൾ ഈ കഥകളൊക്കെ അവർ
1: ഓർമ്മിക്കട്ടെ.
0: നമ്മൾ മാക്കോ മക്കളും പറഞ്ഞ പോലെ തെയ്യം കാണാൻ പോകുന്നവർക്ക് ഉപകാരപ്പെടും ഈ കഥ പറച്ചിൽ എന്നുള്ളൊരു വിശ്വാസത്തോടെ നമുക്ക് ഇന്നത്തെ കഥ പറച്ചിൽ ഇവിടെ നിർത്താം. ചാരകസേലിലേക്ക് നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച തിരിച്ചു വരാം. അതുവരേക്കും എല്ലാവർക്കും
1: നന്ദി, നമസ്കാരം.
3: ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ഇനി അടുത്ത തിങ്കളാഴ്ച

0: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും ഈ മാസം 17-ാം തീയതി വരെ സമുചിതമായി നടത്തപ്പെടുന്നു. എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 12-ന് ഭദ്രകാളി പ്രാദുർഭാവ വർണ്ണന, 13-ന് നരസിംഹാവതാര വർണ്ണന, 14-ന് ശ്രീകൃഷ്ണാവതാര വർണ്ണന, 15-ന് ഗോവർദ്ധന പൂജ ഗോവിന്ദാഭിഷേകം, രുക്മിണി സ്വയംവരം, 16-ാം തീയതി കുചേലോപാഖ്യാനം, ശ്രീകൃഷ്ണ കുചേല സതീർത്ഥി സംഗമം, സർവൈശ്വര്യ പൂജ, 17-ന് യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
2: ഇപ്പോൾ അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

അതിഥി ഭാഷാഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: 아쩌아쩌 അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി, എന്റെ അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി.
1: എന്താണ്
0: അടി കിട്ടി, ഇടി കിട്ടി, തൊഴി കിട്ടി, പിടിച്ച് കെട്ടി പോരാ നേരം കൂട്ടിനായൊരു വാഴയും കിട്ടി. അയ്യോ അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി, എന്റെ അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി.
1: എന്താണ്
0: അടി കിട്ടി, ഇടി കിട്ടി, തൊഴി കിട്ടി, പിടിച്ച് കെട്ടി പോരാ നേരം കൂട്ടിനായൊരു വാഴയും കിട്ടി. അയ്യോ അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി, എന്റെ അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി.
2: കൊത്തി മുറത്തിക്കേറി കൊത്താലട മകനെ, എടാ മകനെ ഭീമസേന.

0: അച്ചോ അച്ചോ ഇഡ്ഡലിയുണ്ട്, അച്ഛന്റെ മുതുകത്ത് ഇഡ്ഡലിയുണ്ട്, അച്ഛന്റെ മേലാകെ ഇഡ്ഡലിയുണ്ട്, അച്ഛന്റെ മുതുകത്ത് ഇഡ്ഡലിയുണ്ട്, അടയുണ്ട് പടയുണ്ട് പപ്പട പടയുണ്ട്.
1: കൊത്താതെ മകനെ, എടാ മകനെ ഭീമസേന.
0: അച്ഛനിൽ

0: 아짜 아뜩 연다 뜩
1: 아루
0: 버릇는데
1: 가라 가라 가라
0: 아뜩다 꼬루 버릇는데 ആലു വരുന്നുണ്ട്, അച്ഛന്റെ കോള് വരുന്നുണ്ട്, ആലു വരുന്നുണ്ട്, ഇടിയുടെ ആലു വരുന്നുണ്ട്, പിന്നെയും അച്ഛന് അടിയുടെ ഇടിയുടെ കോള് വരുന്നുണ്ട്. മുടിയുണ്ട്, മുടിയുണ്ട്, നടയുണ്ട്, അന്ന നടയുണ്ട്, കടയുണ്ട്.
1: കൊത്തി കൊത്തി മുറത്തിക്കേറി കൊട്ടാതട മകനെ, എടാ മകനെ, ഭീമസേന.
0: അച്ഛൻ ഇന്നലെ വല്ലാത്തൊരു അക്കിടി വച്ചേ.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആലവട്ടം എന്ന ചിത്രത്തിലേത്, പാടിയിരിക്കുന്നത് വേണുഗോപാൽ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
2: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
3: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
2: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
3: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
2: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
3: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലും.
2: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
3: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധിയുടെ തീർത്ഥാടനം.
4: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം MD ശ്രീ സി ദിനേശ് കുമാർ സംസാരിക്കുന്നു.
5: കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നുള്ള 4-ാമത്തെ പ്രാവശ്യമുള്ള ഹജ്ജ് എംബാർക്കേഷൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ആദ്യ ഹജ്ജ് ഫ്ലൈറ്റ് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു. ഈ ഹജ്ജ് ക്യാമ്പ് ഇന്ന് ഇവിടെ 4,552 പാസഞ്ചറെയാണ് നമ്മൾ ഉൾക്കൊണ്ട് അവരുടെ യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തൃപ്തികരമായിട്ടുള്ള ഏർപ്പാടുകളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മളൊന്ന് പിന്തിരിഞ്ഞ് നോക്കിയാൽ 2023 ആദ്യമായിട്ട് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ഹജ്ജ് എംബാർക്കേഷൻ്റെ അപ്രൂവൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കിട്ടിയിട്ടുള്ള ഹജ്ജ് ക്യാമ്പിന് ആദ്യമായിട്ടുള്ള തുടക്കം കുറിച്ച് അന്ന് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ പുതിയ ഇൻ്റർനാഷണൽ കാർഗോ കോംപ്ലക്സിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് ഉള്ള അറേഞ്ച്മെൻറ്റിലൂടെയാണ് ആദ്യ ഹജ്ജ് ക്യാമ്പ് ഇവിടെ തുടങ്ങിയത്. അന്ന് 1,800 പാസഞ്ചറാണ് അന്ന് നമ്മൾ ഹാൻഡിൽ ചെയ്തത്. ഇന്ന് അത് 2024, 2025, 2026 നാലാമത്തെ വർഷമായപ്പോഴേക്കും 4,552 ആയി തീർന്നിരിക്കുന്നു. നമ്മളുടെ എല്ലാ തവണയുള്ള ഹജ്ജിൻ്റെ ഒരുക്കങ്ങളെല്ലാം നമ്മൾ തയ്യാറെടുക്കുമ്പോഴും മീറ്റിങ്ങുകളും എല്ലാം നമ്മൾ കർശനമായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന മിഷൻ എന്താണെന്നുള്ള ഇതിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാർക്കും ഏറ്റവും നല്ല രീതിയിലുള്ള എത്രയും തൃപ്തികരമായിട്ടുള്ള രീതിയിലുള്ള ഒരുക്കങ്ങളും സൗകര്യങ്ങളും എല്ലാം ചെയ്യണമെന്നാണ്. അത് എല്ലാവരും ഒരുമിച്ച് കൂടി ആ കംഫർട്ട് 100% എൻഷുർ ചെയ്തിരുന്നു. കേരളത്തിൻ്റെ മറ്റുള്ള എല്ലാ ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പുകളും ഇപ്പോൾ കണ്ണൂരുണ്ട്, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലുണ്ട്, കാലിക്കറ്റിലുണ്ട്, എല്ലാം വെച്ച് നോക്കിയപ്പോഴും ജനറലിയുള്ള ഹജ്ജ് പാസഞ്ചേഴ്സിൻ്റെ ഫീഡ്ബാക്കിൽ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ തയ്യാറെടുപ്പ് ഏറ്റവും മികച്ചത് തന്നെയായിട്ടാണ് അവരുടെ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് 6-ാം തീയതി മുതൽ 14-ാം തീയതി വരെ ഉള്ള 13 ഇൻ്റർനാഷണൽ ഹജ്ജ് ഡിപ്പാർച്ചറാണ് ഇവിടെ നിന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത്തവണ സൗദി എയർലൈൻസിൻ്റെ സബ്സിഡിയറി കാരിയറായിട്ടുള്ള ഫ്ലൈ അദീലാണ് നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള കരിയറായിട്ട് വന്നിട്ടുള്ളത്. 340 പാസഞ്ചേഴ്സിന് കയറാവുന്ന എയർബസ് 330 എയർലൈനാണ് യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഫ്ലൈ അതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വൈഡ് ബോഡി എയർക്രാഫ്റ്റിൻ്റെ ഒരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ടെർമിനലിലും അതിൻ്റെ എയർ സൈഡിലും എല്ലാ കാര്യങ്ങളും കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടും കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ അസോസിയേറ്റഡ് ആയിട്ടുള്ള എല്ലാ പാർട്ട്നേഴ്സും അതിൻ്റെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് 100% തയ്യാറെടുപ്പ് തന്നെയാണ് ചെയ്തത്. അതിൻ്റെ മികവ് തന്നെയാണ് ആദ്യത്തെ ഡിപ്പാർച്ചർ ഫ്ലൈറ്റിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. തുടർ വർഷങ്ങളിലും ഏറ്റവും നല്ല ഹജ്ജ് ക്യാമ്പ് സെറ്റ് ചെയ്യാനും കൂടുതൽ പാസഞ്ചേഴ്സിനെ വൈഡ് ബോഡി എയർക്രാഫ്റ്റിലൂടെ തന്നെ ഹാൻഡിൽ ചെയ്യാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തും. എല്ലാവർക്കും 2026 നാലാം പ്രാവശ്യമായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഹജ്ജ് യാത്രയും മടക്കയാത്രയും കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുമെന്ന് ഉറപ്പ് തന്നെ നൽകിക്കൊണ്ട് ഇത്തവണത്തെ യാത്രയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും ഞങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനകളും നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.
4: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം MD ശ്രീ സി ദിനേശ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഹജുമ പേപ്പർ ക്ലിയറൻസിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണല്ലേ.
1: വടകര.
0: വടകര. പേര്?
1: ആയിഷ.
0: ആയിഷ. ഫസ്റ്റ് ടൈം ആണോ?
1: ആ, ഫസ്റ്റ് ടൈം.
0: കുറേ നാളത്തെ ആഗ്രഹമാണ്.
1: ആ,
0: ഈ വർഷം സാധിക്കാൻ പോവാണ്.
1: സാധിക്കാൻ പോവാന്ന്. നല്ല ഹാപ്പി ആയിട്ട്, സന്തോഷമായിട്ട്. വീട്ടിലെ മോനും മോളും. മോളെ കല്യാണം കഴിഞ്ഞ്, മോൻ്റെ പഠിപ്പെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ എക്സ്പീരിയൻസ് ആണോ? ഇങ്ങനെ ബിസിനസ്. അല്ല, എൻ്റെ ഭർത്താവ് രണ്ടുപേരും കൂടിയിട്ട്.
0: ആ, ഇപ്പോൾ
1: നല്ല കൂടി. ആ, നല്ല സഹകരണം ഉണ്ട്. നല്ലൊരു വന്ദ്യാസെല്ലാം നല്ല നന്നായിട്ട് തന്നെ പ്രാർത്ഥനയോടെ സഹകരിച്ചു. നല്ല ഉഷാറന്നെ.
0: പേരൊന്നും അറിയാം?
2: വി ഫാത്തിമ.
0: സ്ഥലം?
2: തളിപ്പറമ്പ്. കണ്ണൂർ തളിപ്പറമ്പ്. ആ, കുറെ പേരെ കണ്ടു. ആദ്യമായിട്ട് വന്ന്. കുറേ നാളായിട്ടുള്ള ആഗ്രഹം. സാധിച്ചതിൽ വർഷത്തോളം സ്തുതിക്കുന്ന എന്തിരില്ല. നല്ല സന്തോഷം തന്നെ.
0: ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ട്
2: കിട്ടാത്തവരുണ്ട്. അവരോട് ഇൻഷാല്ല ഇനിയും ഇതാവുമല്ലോ. അടുത്ത കൊല്ലം കിട്ടാതിൽ അടുത്ത കൊല്ലം ഇൻഷാല്ല വെയിറ്റിംഗ് ലിസ്റ്റിൽ ആളെ ഇതാക്കും വിചാരിക്കുന്നു. പോവാൻ പറ്റും. നമ്മൾ പാസ്പോർട്ട് ഇതെല്ലാം പൈസ അടക്കലോ അങ്ങനത്തെ ഇല്ല. ഇല്ല, നമ്മൾ ക്ലാസ് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ ഹജ്ജ് കമ്മിറ്റിൻ്റെ ക്ലാസ്, ഇതെല്ലാം കൊണ്ട് ഒരുക്കങ്ങൾ നമ്മൾ ഒരുങ്ങി നിൽക്കലെന്നെ. വേറെ ഒന്നുമില്ല. താങ്ക് യു.
0: പേരെന്താ?
3: റാക്കിയ.
0: കേൾക്കാത്തൊരു പേര്.
3: അതെ, റാക്കിയ. വയനാട്. ഞങ്ങള് പിന്നെ അഞ്ചത്തി ഭർത്താവ് ഉണ്ടായിരുന്ന കൂട്ടത്തിൽ ഒരു കുടുംബിച്ചു വന്ന്, അവരോട് ഇറക്കിയിട്ട് പോയി. ഉമ്രക്ക് പോയിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം. ഇപ്പം അജിന് ആദ്യമായിട്ട്
0: പോവാ.
3: അപ്ലൈ ചെയ്തപ്പോ അവര് പറഞ്ഞിരുന്നു കിട്ടും കിട്ടും. അപ്പൊ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് ഉണ്ട് കൂടെ, പിന്നെ വേറെ രണ്ടുപേരുണ്ട്. ആന പരിചയക്കാരാ. നമ്മൾ പ്രാർത്ഥന മെയിൻ. പിന്നെ അള്ളാഹുവിൽ വരമേൽപ്പിച്ച് പ്രാർത്ഥിച്ച്. അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കിട്ടുമെന്ന്. പിന്നെ ഇക്കൊല്ലം കൊടുത്താൽ അടുത്ത വർഷം അങ്ങ് കിട്ടുമല്ലോ എന്നുള്ള ആ ഒരു ഇതിലാണെന്ന് കൊടുത്തത്. എന്നാൽ അൽഹംദുലില്ല. ആ, കൊടുത്ത ഓരോ പ്രാവശ്യം അപ്ലൈ ചെയ്യണം. എന്നാൽ അൽഹംദുലില്ല കിട്ടി. അതാണ് സ്തുതിക്കുന്നത്. അതുകൊണ്ട് വലിയൊരു അനുഗ്രഹം കൊണ്ട്, പഠിച്ചോണ്ട് വലിയൊരു അനുഗ്രഹം കൊണ്ടാണ് കിട്ടി. ഇത്രയും ജനങ്ങളിടയിൽനിന്ന്, ഇത്രയും അപേക്ഷകളുടെ നിന്ന് കിട്ടിയല്ലോ. ഇത് വലിയൊരു കാര്യമായിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം തന്നെയാണത്. ആ, വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഇവിടെ. ഇവരെ സേവനവും വളണ്ടിയർമാരെ സേവനമൊക്കെ ഭയങ്കരം തന്നെയാണ്. പഠിച്ചവരെ അതിനുള്ള പ്രതിഫലം കൊടുക്കട്ടെ അവർക്ക്. പ്രാർത്ഥിക്കുന്നു.
4: സുഹൈല. ഞാൻ വർക്ക് ചെയ്യാം, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് ആയിട്ടും കൽപ്പറ്റ കളക്ടറേറ്റ് വർക്ക് ചെയ്യാം. രണ്ട് മാസത്തേക്ക് ലീവ് എടുത്താം. ആ, ഹജ്ജിന് വേണ്ടിയിട്ട് തന്നെ. അല്ല, നമ്മുടെ ക്രെഡിറ്റിലുള്ള ലീവ് നമുക്ക് ലീവ്. ആ, അതെങ്ങനെ ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെച്ചതാ. അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ ഉറപ്പില്ല, അടുത്ത വർഷത്തേക്കാണ് ഞാനും ഹസ്ബൻഡും പ്ലാൻ ചെയ്തത്. അപ്പോൾ ഈ വർഷം കൊടുത്ത പ്രിഫറൻസ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഈ വർഷം കിട്ടുവാണെങ്കിൽ പോവാം, ഇല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക്. അപ്പോൾ അൽഹംദുലില്ലാ ഈ പ്രാവശ്യം തന്നെ കിട്ടി. അപ്പം അപേക്ഷിക്കാൻ പോയപ്പോൾ തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ അപേക്ഷ തയ്യാറാക്കി തന്ന ആൾ പറഞ്ഞു തീർച്ചയായിട്ടും കിട്ടും ഈ വർഷം, എന്തായാലും കിട്ടും. കുറേ പേർക്ക് കേരളത്തിൽ കുറേ പേർക്ക് അവസരം കിട്ടാറുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള കോട്ട അവർക്ക് വേണ്ടാത്ത ഇങ്ങോട്ട് അലോട്ട് ചെയ്യും, കിട്ടുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ രണ്ടാമത്തെ അലോട്ട്മെൻ്റ് ആയപ്പോൾ ഞങ്ങൾക്ക് കിട്ടി. നറുക്കെടുപ്പ് എടുത്തിട്ട് നിൻ്റെ ക്യൂവിലുണ്ടാവുകയാണ്. ആ നറുക്ക് പ്രകാരം വെയിറ്റിംഗ് ലിസ്റ്റിൽ ക്യൂവിലാണ് ഉണ്ടാവുക. അപ്പോൾ കിട്ടുന്ന അനുസരിച്ചിട്ട് മറ്റു സംസ്ഥാനങ്ങൾക്ക് വേണ്ടാതെ ഇങ്ങോട്ട് കിട്ടുന്നതും കൂടെ അലോട്ട് ചെയ്ത് തരും. ആ, വീട്ടിൽ ഞാനും ഹസ്ബൻഡും ഇപ്പോൾ അജിന് പോകുന്നത്. അപ്പോൾ എനിക്ക് മൂന്ന് കുട്ടികളാണ്, രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. അത് ഞങ്ങളൊരു ഒറ്റ കവറിലാണ്. ഞങ്ങൾ നാല് പേര്. അല്ല അല്ല, കവർ ഒറ്റ നമ്പറേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടുവാണെ ഈ നാലു പേർക്ക് ഒന്നിച്ച് കിട്ടും.

0: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ.
1: വിശുദ്ധിയുടെ തീർത്ഥാടനം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15 പതിറ്റാണ്ടുകളായി.
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലും.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: വിശുദ്ധിയുടെ തീർത്ഥാടനം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 ചിരിയും ചിന്തയും, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 വായനശാല, ഇതിൽ ഉറൂബിന്റെ നവരസ കഥാ പരമ്പരയിലെ അലർച്ച എന്ന ചെറുകഥ അവതരിപ്പിക്കുന്നത് ചന്ദ്രലേഖ മല്ലിശ്ശേരി, 9:30 സംഗീത നിശ കാവാലം ശ്രീകുമാറിന്റെ ശാസ്ത്രീയ കച്ചേരി, 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുകുമാരൻ പെരിയച്ചോർ. 6:10 മലബാർ ഡയറി, ഇതിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ ONV കുറുപ്പിന്റെ കവിത ഏകലവ്യൻ, ആലപിക്കുന്നത് വിശ്രുത PK. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം, 7:10 ടോപ്കോ ജ്വല്ലറി വിശുദ്ധിയുടെ തീർത്ഥാടനം, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 റേഡിയോ എറ്റ് സ്കൂൾ, ഇതിൽ കാഞ്ഞിലേരി UP സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുക്കുന്നു, 8:00 സ്മൃതിഗീതങ്ങൾ, 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം, 9:15 ഗാനലയം, ഉച്ചയ്ക്ക് 12:00 വായനശാല, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1:00 വാട്സപ്പ് സന്ദേശ ഗാനങ്ങൾ, 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ടോപ്കോ ജ്വല്ലറി വിശുദ്ധിയുടെ തീർത്ഥാടനം, 5:45 ആർദ്രഗീതങ്ങൾ, 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 ചിരിനേരം, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 നാട്ടിലെ പാട്ട്, 10:00 ഗാനതരംഗം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കേൾവിയുടെ കേളിക്കുട്ടിനെ ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.0.

0: ഇത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതുതലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെയാണ് രാജ്യം സമൃദ്ധമാകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണയ വിനിമയം കുറയ്ക്കാൻ പൌരന്മാരോട് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുമെന്ന് റിപ്പോർട്ട്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ 1-ാം സ്ഥാനം നിലനിർത്തി ടീം ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ പുരാതനവും ശ്രേഷ്ഠവുമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൺമറഞ്ഞുപോയ മഹാന്മാർ നൽകിയ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതിയ തലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെ രാജ്യം സമൃദ്ധമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സോമനാഥ ക്ഷേത്രത്തിലെ പതാക ഭാരതത്തിന്റെ വിശ്വാസ വിജയത്തിന്റെ പ്രതീകമാണെന്നും രാജ്യത്തിന്റെ മഹത്വം വിളിച്ചോതുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി ഇന്ന് യോഗം ചേർന്നു. മേഖലയിലെ സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തി. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ഹർദീപ് സിംഗ് പുരി, സർബാനന്ദ് സോനോവാൾ, കിരൺ റിജിജു, ജിതേന്ദ്ര സിംഗ്, K. രാംമോഹൻ നായിഡു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും സ്റ്റോക്കുകൾ ആവശ്യത്തിന് ലഭ്യമാണെന്നും LPG വിതരണം തടസ്സമില്ലാതെ പുരോഗമിക്കുന്നതായും കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയതല യോഗത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പൊതുഗതാഗതം കൂടുതൽ ഉപയോഗപ്പെടുത്തണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മയും ആവർത്തിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണ്യ വിനിമയം ആവശ്യമുള്ള വസ്തുക്കളുടെ ചെലവ് കുറയ്ക്കാൻ പൌരന്മാരോടും വ്യവസായികളോടും അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന CII വാർഷിക ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. AICC നിരീക്ഷകരുടെ റിപ്പോർട്ടും ഹൈക്കമാൻഡിന്റെ ചർച്ചകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നെങ്കിലും പ്രഖ്യാപനം ഇനിയും വൈകുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ട്. അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ പ്രവർത്തകർ ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്ന് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരനോട് ഡൽഹിയിലെത്താൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു. നാളെ ഡൽഹിയിലേക്ക് പോകുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖാനപാരയിലെ വെറ്ററിനറി കോളേജ് കളിസ്ഥലത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5-ാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. തമിഴ്നാട് നിയമസഭയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA മാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പ്രോടേം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്. TVK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ C. ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം പതിമൂന്നിന് മുമ്പ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് DMK നിയമസഭാ കക്ഷി നേതാവ്. വെള്ളം, വൃത്തി, വിളവ് എന്നീ മേഖലകളുടെ മികവ് വർദ്ധിപ്പിക്കാൻ കണ്ണൂർ ജില്ലയിലെ 9 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സമഗ്ര പദ്ധതി രേഖ തയ്യാറാക്കുന്നു. ഇതിനായി 15 പേരടങ്ങിയ കർമ്മസമിതി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: മാങ്ങാട്ടിടം, കതിരൂർ, അരഞ്ഞോളി, തില്ലങ്കേരി, മലപ്പട്ടം, കണ്ണപുരം, ചെറുതാഴം, കീഴല്ലൂർ, പാപ്പിനിശ്ശേരി എന്നീ പഞ്ചായത്തുകളിലാണ് ആദ്യഘട്ടത്തിൽ സമഗ്ര പദ്ധതി രേഖ തയ്യാറാക്കുന്നത്. വെള്ളം, വൃത്തി, വിളവ് മേഖലകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, നിർദ്ദേശങ്ങൾ എന്നിവ ശാസ്ത്രീയമായി അപഗ്രഥിച്ച് അവയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് പദ്ധതി നിർദ്ദേശങ്ങൾ രൂപീകരിക്കാനും അവ നിശ്ചിത കാലത്തിനകം സാക്ഷാത്കരിക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി രേഖ

0: തയ്യാറാക്കുന്നത്.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: VBG Ramji പദ്ധതി നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കുകയാണ് ലക്ഷ്യം. സാമ്പത്തിക വർഷത്തിലുടനീളം 125 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MGNREGA 2005 പകരമായാണ് VBG Ramji നിലവിൽ വന്നത്. രാജ്യത്തെ ഏറ്റവും നീളമേറിയ ഉയരപാതയായ ആലപ്പുഴയിലെ തുറവൂർ അരൂർ പാതയുടെ നീളം കൂട്ടുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: തുറവൂർ മുതൽ അരൂർ വരെ 12.75 കിലോമീറ്റർ ആയിരുന്നു പാതയുടെ നീളം. ഇത് 13.31 കിലോമീറ്റർ ആയി വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. തുറവൂർ ജംഗ്ഷനിലെ രൂപകൽപ്പനയിൽ മാറ്റമുണ്ടായി. ഇവിടെ 210 മീറ്റർ അധികമായി ഉയരപാത നിർമ്മിക്കണം. തുറവൂർ അരൂർ ഉയരപാതയുടെ നിർമ്മാണം ഏകദേശം 95% പൂർത്തിയായിട്ടുണ്ട്. അരൂരിൽ മാത്രമാണ് നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 400 തൂണുകളിലാണ് ഉയരപാത നിർമ്മിക്കുന്നത്. നേരത്തെ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കും ഇല്ലാതായിട്ടുണ്ട്.
1: സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇടുക്കി ജില്ലയിലെ ലോ റേഞ്ച് മേഖലകളിൽ ശക്തമായ വേനൽ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിലെ 7 മൈൽ ഭാഗത്താണ് കാറിന് മുകളിലേക്ക് വൈദ്യുതി തൂൺ ഒടിഞ്ഞു വീണ അപകടമുണ്ടായത്. മരം കടപുഴകി വൈദ്യുതി ലൈനിലേക്ക് പതിച്ചോടെ സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞ് കാറിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. അപകട സമയത്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. യാത്രക്കാർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സംഭവത്തെ തുടർന്ന് സംസ്ഥാന പാതയിലെ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. തുടങ്ങനാട് മഞ്ഞക്കുന്ന് ഭാഗത്ത് കൂറ്റൻ ആഞ്ഞിലിമരം വീടിന് മുകളിലേക്ക് കടപുഴകി വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.
1: വാർഷിക ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ ഇന്ത്യൻ ടീം 1 സ്ഥാനം നിലനിർത്തി. ഇന്ത്യയുടെ റേറ്റിംഗ് 119 നിന്ന് 118 കുറഞ്ഞെങ്കിലും പുരുഷ T20 അന്താരാഷ്ട്ര റാങ്കിംഗിൽ 1 സ്ഥാനം നിലനിർത്തിയതോടെ റാങ്കിംഗിൽ ഇന്ത്യ ആധിപത്യം തുടരുകയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ധർമ്മശാലയിലാണ് മത്സരം. ശബരിമലയിൽ ഇടവമാസ പൂജാ ദർശനത്തിനായി വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ഈ മാസം 14 വൈകിട്ട് 5 നട തുറക്കും. അന്നേ ദിവസം പ്രത്യേക പൂജകൾ ഉണ്ടായിരിക്കില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതുതലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെയാണ് രാജ്യം സമൃദ്ധമാകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണയ വിനിമയം കുറയ്ക്കാൻ പൌരന്മാരോട് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുമെന്ന് റിപ്പോർട്ട്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ 1 സ്ഥാനം നിലനിർത്തി ടീം ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും ഈ മാസം 17-ാം തീയതി വരെ സമുചിതമായി നടത്തപ്പെടുന്നു. എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 12-ന് ഭദ്രകാളി പ്രാദുർഭാവ വർണ്ണന, 13-ന് നരസിംഹാവതാര വർണ്ണന, 14-ന് ശ്രീകൃഷ്ണ അവതാര വർണ്ണന, 15-ന് ഗോവർദ്ധന പൂജ, ഗോവിന്ദാഭിഷേകം, രുക്മിണി സ്വയംവരം, 16-ാം തീയതി കുചേലോപാഖ്യാനം, ശ്രീകൃഷ്ണ കുചേല സതീർത്ഥി സംഗമം, സർവൈശ്വര്യ പൂജ, 17-ന് യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.

സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് May 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടി

0: റേഡിയോ മലബാർ 89.6 FM.
1: ഹരിത സമൃദ്ധി
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോട് സംസാരിക്കുന്നു മുയ്യം പാടശേഖര സമിതി പ്രസിഡന്റ് ശ്രീ കെ പി മുഹമ്മദ് കുഞ്ഞി.
1: മാതൃഗാം പഞ്ചായത്തിൽ 14 പാടശേഖരമാണുള്ളത്. അതിലൊരു പാടശേഖരമാണ് മുയ്യം പാടശേഖരം. പഞ്ചായത്തിനകത്ത് 6 ക്ലസ്റ്ററുണ്ട്, പച്ചക്കറി ക്ലസ്റ്റർ. 4 വർഷകാലം, 2 വേനൽക്കാലം. ആ 2 വേനൽക്കാല ക്ലസ്റ്ററാണ് മുയ്യം എഗ്രേഡ് പച്ചക്കറി ക്ലസ്റ്റർ. ഇതിൽ 100 കൃഷിക്കാരാണ് ഈ മേഖലയിൽ പച്ചക്കറി കൃഷി ചെയ്തു വരുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കൃഷിക്കാർ കർഷക ഉൽപ്പന്നങ്ങൾ കൃഷിക്കാർ തന്നെ നേരിട്ട് ഇടനിലവക്കാരില്ലാതെ തന്നെ വിപണിയിൽ എത്തിച്ചുകൊണ്ട് പിന്നെ ഉപഭോക്താക്കളിൽ എത്തിക്കുക എന്നുള്ള ഒരു വേറിട്ട ഒരു സംവിധാനമാണ് ഈ ക്ലസ്റ്ററിൻ്റെ ഭാഗമായിട്ട് മുയ്യം വഴിയോര വിപണന കേന്ദ്രം എന്ന നിലക്ക് നടത്തി വരുന്നത്. നല്ലൊരു വരുമാനം ഈ മേഖലയിൽ കൃഷിക്കാർക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം, അതുപോലെ തന്നെ വന്യമൃഗശല്യം, ഇങ്ങനെ ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാർഷിക മേഖലയിൽ മുയ്യത്തെ കൃഷിക്കാരെ സംബന്ധിച്ച് എല്ലാ മേഖലയിലും നഷ്ടങ്ങൾ മാത്രം പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മളെ കൃഷിക്കാർ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിക്കൊണ്ട് കാർഷിക മേഖലയിൽ എങ്ങനെ ലാഭം ഉണ്ടാക്കാം, അഗ്രികൾച്ചർ മാറ്റി അഗ്രി ബിസിനസ്സാക്കിയിട്ട് എങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും എന്നൊരു വേറിട്ട സംവിധാനമാണ് ഈ മുയ്യം ഏഗ്രേഡ് പച്ചക്കറി ക്ലസ്റ്ററിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 10 ഈ മേഖലയിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ വിജയമാണ് ആ മേഖലക്കകത്ത് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ടൺ കണക്കിന് വ്യത്യസ്ത നിലയിലുള്ള പച്ചക്കറികൾ ഈ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. വർഷകാലത്ത് 1 നെൽകൃഷി ചെയ്യും. ആ 1 നെൽകൃഷിയുടെ കൊയ്ത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഉഴുന്ന വിത്തുകളും അതുപോലെ തന്നെ പച്ചക്കറി മേഖലയിലേക്കും കൃഷിക്കാരാകെ തന്നെ ഇറങ്ങിത്തിരിക്കുക. അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ എല്ലാ കുടുംബങ്ങളും ഇന്നിപ്പം പിന്നെ പുതിയ തലമുറ ഈ മേഖലയിലേക്ക് വരുന്നില്ല എന്നുള്ളതിൽ വലിയ വിമർശനങ്ങൾ എല്ലാ മേഖലയിലും ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അത് അത്രത്തോളം ഇല്ലെങ്കിലും ഈ മേഖലക്കകത്ത് കുറേയും കൂടെ യുവാക്കളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നമുക്ക് ഈ പറഞ്ഞ ഈ വ്യത്യസ്ത ഈ വഴിയോര കച്ചവടം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം വരുമാനം തന്നെയാണ്. കാരണം ഇന്ന് തൊഴിലില്ലായ്മ അതിരൂക്ഷമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണിത്. ഉള്ള തൊഴിൽ തന്നെ പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സർവീസിംഗ് മേഖലയിലും വലിയ പ്രതീക്ഷകളൊക്കെയൊന്നും പലപ്പോഴും ഉണ്ടാകി യുവാക്കളെ സംബന്ധിച്ചാലും ഉണ്ടാകുന്നില്ല. ഇന്നെല്ലാം തന്നെ ഓൺലൈൻ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് പോകുന്നത്. തുച്ഛമായ വേതനത്തിനാണ് ഇന്ന് യുവതി യുവാക്കൾ പല സ്വകാര്യ മേഖലയിലും ഇന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെയിലി 300 മുതൽ 500 വരെയാണ് മാക്സിമം ഒരു തൊഴിലാളി ഒരു യുവാവിനെ സംബന്ധിച്ച് യുവതിയെ സംബന്ധിച്ച് ഇന്ന് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്താൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നാണ് ആളുകൾ അതിൽ നിന്ന് എത്രയോ ഇരട്ടിയാണ് ഈ കാർഷിക മേഖലയിൽ ഇറങ്ങി തിരിച്ചവർക്ക് മുയ്യത്തെ കൃഷിക്കാരെ സംബന്ധിച്ചിട്ട് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാൻ വേണ്ടി ധൈര്യത്തോടുകൂടെ പറയാൻ വേണ്ടി സാധിക്കും ഈ മേഖലയിൽ ഒരു പരിധിവരെ പുതിയ തലമുറ ഈ രംഗത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷകരമായ കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പൂർണ്ണമല്ലെങ്കിലും പിന്നെ ഘട്ടം ഘട്ടമായിട്ട് ഒരു ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ കമ്മിറ്റികൾക്ക് സാധിച്ചിട്ടുണ്ട്.
0: ഇങ്ങനെയൊരു മേഖല ആരാണ് ആദ്യമായിട്ട് ആസൂത്രണം ചെയ്തത്?
1: മുയ്യം എന്ന് ശരിക്കുന്ന ഒരു കാർഷിക മേഖല തന്നെയാണ്. പൂർണ്ണമായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ സർവീസ് രംഗത്തേക്ക് ജോലി ആളുകൾ ഈ മേഖലയിൽ കുറവായിരുന്നു. പാവപ്പെട്ട കൃഷിക്കാരാണ്, കർഷക തൊഴിലാളികളാണ് കൂടുതലും ഈ മേഖലയിൽ താമസിച്ചു വന്നത്. അവരൊക്കെ തന്നെ പൂർണ്ണമായിട്ടും ഈ കാർഷിക മേഖലയിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടാണ് ആ കാലഘട്ടത്തിലൊക്കെ തന്നെ പഴയ കാലഘട്ടത്തിലൊക്കെ തന്നെ കുടുംബം

0: മുന്നോട്ട് പോയിട്ടുള്ളത്. തുടർന്ന് ഇപ്പോൾ പുതിയ പുതിയ സാഹചര്യങ്ങൾ മാറ്റത്തിൻ്റെ പിന്നെ ഭാഗമായിട്ട് പിന്നെ മാറ്റങ്ങൾ വന്നെങ്കിലും തികച്ചും ഒരു പഴയ തലമുറ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും കാർഷിക മേഖലയിൽ തന്നെയാണ്. അവരുടെ വരുമാനം തികച്ചും കാർഷിക മേഖലയിൽ ഉണ്ടായിക്കൊണ്ട് കാർഷിക മേഖലയിലെ വരുമാനമാണ്. അങ്ങനെ വരുമാനം കണ്ടാകുമ്പോൾ പുതിയ തലമുറ പുതിയ കാലഘട്ടത്തിലെ മറ്റുള്ള ഉൽപ്പന്നങ്ങളെ വില വർധന ജീവിത നിലവാരം വളർന്നു സാഹചര്യങ്ങൾ വളർന്നു. അങ്ങനെ സാഹചര്യം വളരുമ്പം നിലവിലെ ആ മേഖലയിലെ വരുമാനം കൊണ്ട് ജീവിക്കാൻ വേണ്ടി പറ്റാത്ത ഒരവസ്ഥയായി. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ തളിപ്പറമ്പ് മാർക്കറ്റിലേക്കാണ്. മാർക്കറ്റ് ഇപ്പോൾ ഏറ്റവും തൊട്ടടുത്ത ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് തളിപ്പറമ്പ് മാർക്കറ്റാണ്. അന്ന് പഴയ തലമുറക്കൊന്നും വാഹന സൗകര്യം കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. തലയിൽ ചുമടിലായിട്ടാണ് ഇവിടുത്തെ എല്ലാ സാധനങ്ങളും, ഇത് വെള്ളരി ആയാലും കുമ്പളായാലും മറ്റ് എല്ലാ പച്ചക്കറി സാധനങ്ങളും തളിപ്പറമ്പ് മാർക്കറ്റിനെ ആശ്രയിച്ചിട്ടാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് അങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ പലപ്പോഴും കർഷകർ വഞ്ചിക്കപ്പെടുകയാണ്. കഷ്ടപ്പെടുന്ന കൃഷിക്കാരന് പിന്നെ ന്യായമായ വില കിട്ടുന്നില്ല. ആ വിലകളൊക്കെ തന്നെ കച്ചവടക്കാർ ഇടനിലക്കാർ തട്ടിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥ പലപ്പോഴും വളരെ വേദനാജനകമായ അവസ്ഥയാണ്. കൃഷിക്കാരെ സംബന്ധിച്ച് തുച്ഛമായ വിലകൾക്ക് മാർക്കറ്റിൽ വിറ്റഴിച്ച് വരണ്ട ഒരവസ്ഥ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അങ്ങനെയാണ് ഓരോ കൃഷിക്കാരനും മനസ്സിൽ സ്വന്തം സ്വയം തോന്നിയതാണ്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇതേ രീതിയിൽ നമുക്ക് ബിസിനസ് രംഗത്തേക്ക് പോയിക്കൂടെ, നമുക്ക് നേരിട്ട് വിൽപ്പന നടത്തിക്കൂടെ എന്നുള്ള ഒരു ആശയം ചില കൃഷിക്കാരുടെ മനസ്സിൽ നിന്നകത്ത് ഉണ്ടായി. അങ്ങനെയാണ് 10 വർഷം മുമ്പ് ചില ആളുകൾ പിന്നെ കൃഷിക്കാർ 2-3 കൃഷിക്കാർ ഈ റോഡരികിൽ കുറച്ച് സാധനങ്ങൾ വെച്ച് വിൽപ്പന തുടങ്ങിയത്. അങ്ങനെ വിൽപ്പന തുടങ്ങിയപ്പോൾ മെല്ലെ മെല്ലെ പല കൃഷിക്കാരും അത് വെച്ചിട്ട് അതിൻ്റെ കൂടെ കൂടിച്ചേരാൻ വേണ്ടി തയ്യാറായി. അങ്ങനെ ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലക്ക് നമുക്ക് വിതരണം ചെയ്യപ്പെടാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ ചെയ്യപ്പെടുമ്പോൾ അതിൽ നിന്ന് കുറേ അനുഭവത്തിൻ്റെ വിളിച്ചിട്ട് ഇത് തുടർന്ന് പോകണം എന്ന നിലയിലേക്കുള്ള ഒരാലോചന നടന്നു. അങ്ങനെ പിന്നെ കൃഷിക്കാരുടെ എണ്ണം കൂടി, വിപണന കേന്ദ്രത്തിൽ കൃഷിക്കാരുടെ എണ്ണം കൂടിക്കൂടി വന്നു. അങ്ങനെ ക്ലസ്റ്റർ കമ്മിറ്റി ചേർന്നുകൊണ്ട് ഒരു വലിയ സംവിധാനം ഏർപ്പാടാക്കി. അങ്ങനെ കൂടുതൽ കൃഷിക്കാർ ഈ രംഗത്തേക്ക് വരാൻ തുടങ്ങി. അത് വരാൻ തുടങ്ങിയപ്പം ഉൽപ്പാദനം വർദ്ധിച്ചു, വിപണനം മാർക്കറ്റിംഗ് പിന്നെ വർദ്ധിച്ചതോടുകൂടി സാധനം ലഭ്യമല്ലാത്തവര കിട്ടാത്ത ഒരവസ്ഥ വന്നു. അപ്പോൾ കൂടുതൽ മേഖലയിലേക്ക് കൃഷി ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ കൂടുതൽ കൃഷി ചെയ്യുമ്പോൾ ആളുകളുടെ വരുമാനം, കൃഷിക്കാരുടെ വരുമാനം കൂടുതൽ കൂടുതൽ പിന്നെ വർദ്ധിക്കാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ ഇത് മേഖലയ്ക്ക് കടന്നു വരാൻ വേണ്ടി പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മാർക്കറ്റിനകത്തുള്ള കച്ചവടക്കാർ, ഇടനിലക്കാർ ഈ കൃഷിക്കാരെ, കർഷകരെ വഞ്ചിച്ചുകൊണ്ട് തുച്ഛമായ നിലക്ക് വാങ്ങിച്ച് വലിയ വിലക്ക് മറിച്ചു വിൽക്കുന്ന ഒരവസ്ഥയിലെ വേദനാജനകമായ ഒരവസ്ഥയിൽ നിന്നാണ് ഇത്തരം ചിന്തകൾ കൃഷിക്കാരുടെ മനസ്സിൽ നിന്ന് ഉയർന്നു.
1: ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഏതാണ്? ചീരയാണോ വെള്ളരിയാണോ?
0: എല്ലാ വർഗങ്ങളുണ്ട്. ചീരയുണ്ട്, വെള്ളരി, കക്കിരി, കുമ്പളം, ഈ വർഗ്ഗങ്ങൾ, പയർവർഗ്ഗങ്ങൾ, ഈ വിധത്തിലെ എല്ലാ വർഗ്ഗങ്ങളും കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. 100 കൃഷിക്കാരാണ് ഈ മേഖലയിൽ ചെയ്യുന്നത്. അതിൽ പിന്നെ വലിയ നിലയിൽ വിപണനം വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവരുണ്ട്, ചെറുകിടമായിട്ട് കൃഷി ചെയ്യുന്നവരുണ്ട്. വാണിജ്യപരമായിട്ട് കൃഷി ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ പലപ്പോഴും ആ സാധനങ്ങളൊക്കെ തന്നെ നമ്മുടെ ജില്ലയിൽ നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് കഴിഞ്ഞിട്ട് ഈ പ്രദേശത്തെ വിൽപ്പനക്ക് പുറമെ മറ്റു മാർക്കറ്റുകളെ സർക്കാരിൻ്റെ ഹോർട്ടികോർപ്പ് അതുപോലെ തന്നെ കുടുംബശ്രീൻ്റെ സംവിധാനങ്ങൾ ഇതൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഇത്തരം വലിയ മേഖലയിൽ കൃഷി ചെയ്യുന്ന കൃഷിക്കാരൊക്കെ തന്നെ ആ സാധനം നമുക്ക് മേഖലയിലേക്ക് പിന്നെ വിതരണം ചെയ്യപ്പെടാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒരൊറ്റ സാധനവും അനാവശ്യമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നില്ല, നശിച്ചു പോകുന്നില്ല,
1: നശിച്ചു പോകുന്നില്ല. അതുമാത്രമല്ല, നമുക്ക് ഓരോ ദിവസം വിപണനം നടത്തുമ്പോൾ അത് കുറച്ച് ബാക്കി വരുന്നുണ്ടോ സാധനങ്ങളൊക്കെ, അല്ലെങ്കിൽ അന്നന്നത്തേത് അന്നന്നത്തേക്ക് വിറ്റ് കൊണ്ടുവരാറുണ്ടോ?
0: വഴിയോര വിപണന കേന്ദ്രം നടത്തുന്നത് ഭൂരിപക്ഷം ഞാൻ നേരത്തെ പറഞ്ഞുള്ള ചെറുകിട കൃഷിക്കാരാണ്, നാമമാത്ര കർഷകരാണ്. അവർ അതാത് ദിവസത്തെ ഉൽപ്പന്നങ്ങൾ മാത്രമേ, അല്ലെ വിപണനം നടത്താൻ വേണ്ടി പറ്റുന്ന സാധനങ്ങൾ മാത്രമേ പറിച്ചെടുക്കുകയുള്ളൂ. ഒരു ദിവസത്തേക്ക് ആവശ്യമായ സാധനങ്ങൾ മാത്രം അതാത് ദിവസം. എല്ലാ ദിവസവും രാവിലെ പിന്നെ കൃഷിക്കാർ രാവിലെ വയലിൽ പോകും, അതിന് വെള്ളം ഒഴിക്കും. അന്നത്തെ പിന്നെ ഒരു ദിവസം ചെയ്യേണ്ട പിന്നെ കച്ചവടം ചെയ്യേണ്ട സാധനം മാത്രം വിളവെടുക്കും, അത് അന്ന് വിൽപ്പന നടത്തും. ആവശ്യം വന്നാൽ വീണ്ടും വയലിൽ പോയിട്ട് വീടെടുക്കും. അങ്ങനെ ആ രീതിയിലാണ്. അതുകൊണ്ട് ബാക്കിയാകുന്ന ഒരു വിഷയം വരുന്നില്ല.
2: മുയ്യം പാടശേഖര സമിതി പ്രസിഡന്റ് ശ്രീ KP മുഹമ്മദ് കുഞ്ഞി സംസാരിച്ചതിന്റെ തുടർഭാഗം അടുത്ത ദിവസം ഹരിതസമൃദ്ധിയിൽ.

മൂപ്പന്റെ മോളൊരു കന്നി, മിന്നുന്ന മൂക്കുത്തിയിട്ടൊരു പൊന്നി. മൂപ്പന്റെ മോളൊരു കന്നി, മിന്നുന്ന മൂക്കുത്തിയിട്ടൊരു പൊന്നി. ഹേയ്, മുല്ലയ്ക്കവൾ മൂളൻ തണ്ടാൽ മുറ്റത്തു മുട്ടുകൊടുത്തോണ്ടു നിന്നെ. മുല്ലയ്ക്കവൾ മൂളൻ തണ്ടാൽ

മുട്ടു മറയ്ക്കാത്ത മുണ്ടിൻ മുന്താണി മുത്തുക്കൂടങ്ങൾക്കുമീതേ മൂടിയവൻ നിന്നു പുത്തൻ നാണം മൂടി പുതച്ചോണ്ടു നിന്നെ മൂടിയവൻ നിന്നു പുത്തൻ നാണം മൂടി പുതച്ചോണ്ടു നിന്നെ മൂടി പുതച്ചോണ്ടു നിന്നെ.

പടത്തു പോയില്ലേ നന്നു മൂപ്പന്റെ വീട്ടിലുറങ്ങി ഡേയ് മുണ്ടകൻ പടത്തു പോയില്ലേ നന്നു മൂപ്പന്റെ വീട്ടിലുറങ്ങി മൂന്നു കുളിച്ചു തുടിക്കും പൊന്നിടെ മുത്തുകൾ കൊയ്തോണ്ടു പോന്നെ ഡേയ് മൂന്നു കുളിച്ചു തുടിക്കും പൊന്നിടെ മുത്തുകൾ കൊയ്തോണ്ടു പോന്നേ മുത്തുകൾ കൊയ്തോണ്ടു പോന്നേ ഡേയ് മുണ്ടകൻ കൊയ്ത്തിന്നു പോയേ എന്നൊരു മൂപ്പനെ കൂട്ടിന്നെടുത്തേ മൂപ്പനു വെച്ചി

0: കാർഷിക മേഖലയിൽ നല്ല ഉൽപ്പാദനത്തിനായി ഏവരും രാസവളം വ്യാപകമായി ഉപയോഗിക്കുന്നു. ഉൽപ്പാദനം വർദ്ധിപ്പിച്ചെങ്കിലും അവ മണ്ണിന്റെ സ്വാഭാവിക ഘടന തകർക്കുകയും അങ്ങനെ കാലങ്ങളായി ആർജിച്ചെടുത്ത സ്വാഭാവിക ഉൽപ്പാദനക്ഷമതയില്ലാതായി മണ്ണിന്റെ യഥാർത്ഥ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ജൈവകൃഷിയിൽ മാത്രമല്ല, ഏതുതരം കൃഷിക്കും നല്ല വളക്കൂറുള്ള മണ്ണ് ആവശ്യമാണ്. പരമ്പരാഗത കർഷകരെല്ലാം വളക്കൂറുള്ള മണ്ണ് സൃഷ്ടിച്ചെടുക്കാനാണ് ശ്രമിക്കാറ്. പച്ചിലകളും ഉണങ്ങിയ ഇലകളും മറ്റ് ജൈവവസ്തുക്കളും സ്വാഭാവികമായി മണ്ണിൽ അലിഞ്ഞുചേരാൻ അനുവദിച്ചും ആയിരക്കണക്കിന് സൂക്ഷ്മജൈവാണുക്കൾ നിറഞ്ഞ ചാണകമെന്ന ജൈവ വിഘടന സഹായി ചേർത്തുമാണ് ഇത്തരം പ്രക്രിയകൾ കർഷകർ വിജയകരമായി പൂർത്തീകരിച്ചത്. ജൈവകൃഷി പ്രധാനമായും ലക്ഷ്യമിടുന്നതും ഇതുതന്നെയാണ്. ഊഷരമായ മണ്ണിനെ സ്വാഭാവിക ജൈവകണങ്ങളുടെ തിരിച്ചെടുക്കലിലൂടെ വീണ്ടും ഉൽപ്പാദനത്തിനുതകുന്ന മാധ്യമമാക്കി മാറ്റുക. കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവർക്ക് അത്രമേൽ പരിചിതമാണ് കരിയിലയും മണ്ണിരയും. കരിയിലകൾ ഒരുമിച്ച് കൂട്ടി കത്തിച്ചോ സ്വാഭാവികമായി ചീയാൻ അനുവദിച്ചോ ജൈവ വിഘടന സഹായികളായ ചാണകം, കുമ്മായം, മണ്ണിര എന്നിവ കൊണ്ടോ മണ്ണിൽ ആവശ്യമായ പോഷകങ്ങൾ നിലനിർത്താം. ഭൂമിയുടെ ശ്വാസകോശമെന്നറിയപ്പെടുന്ന മണ്ണിര കർഷകന്റെ മിത്രം മാത്രമല്ല, പ്രധാനമായും മണ്ണിലേക്ക് ജലമൂർന്നിറങ്ങാൻ മേൽമണ്ണിൽ അശ്രാന്തം പണിയെടുക്കുന്ന പ്രാകൃതിക ഉഴവുകാർ കൂടിയാണ്. ഏകദേശം 3 താഴ്ചയിലുള്ള മണ്ണുവരെ ഇളക്കി മുകളിലെത്തിക്കാൻ കഴിവുള്ളവരാണ് മണ്ണിരകൾ. നമ്മുടെ നാട്ടിലെ കരിമണ്ണിലും പൂഴിപ്പറ്റു മണ്ണിലും ചെമ്മണ്ണിലും കാണപ്പെടുന്ന മണ്ണിരകളെ വർദ്ധിപ്പിക്കൽ തന്നെയാണ് ജൈവ കൃഷിയിടമൊരുക്കാൻ അത്യന്താപേക്ഷിതമായ ആദ്യ ജൈവഘടകം. മണ്ണിരകൾ സാധാരണയായി 3000 സ്പീഷീസുകളിൽ കണ്ടുവരുന്നുണ്ട്. സാധാരണയായി നമ്മുടെ നാട്ടിൽ മണ്ണിര കമ്പോസ്റ്റിന് നിർദ്ദേശിക്കുന്നത് ആഫ്രിക്കൻ മണ്ണിരയിനമായ യൂഡ്രിലസ് യുജീനിയ എന്ന ഇനമാണ്. വലിയ തോതിൽ ഭക്ഷണം ഉപയോഗിക്കുമെന്നതിനാലും വളരെ പെട്ടെന്ന് തന്നെ ദഹനം നടന്ന് അവയെ വളമാക്കി മാറ്റുമെന്നതുമാണ് ഈ വിഭാഗത്തെ നിർദ്ദേശിക്കാൻ കാരണമായി പറയുന്നത്. ഇവ വംശവർദ്ധന നടത്തുന്നതും വർദ്ധിച്ച തോതിലാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന നാടൻ മണ്ണിരകൾ വംശവർദ്ധന നടത്തുന്നത് വളരെ കുറഞ്ഞ തോതിലാണ്. അവ ആഹാരം ഉപയോഗിച്ച് കരുപ്പ് നിർമ്മിക്കുന്നതിന്റെ അളവ് കുറവാണ്. നമ്മുടെ നാടൻ മണ്ണിരയും കരിയിലയുടെ ജൈവികമായ ജീർണിക്കലും ചേർന്ന് തയ്യാറായി വരുന്ന ജൈവ പുതപ്പാണ് ഓർഗാനിക് ഫാമിംഗിന് ആവശ്യം. അപ്പോൾ എന്താണ് ഈ കരുപ്പ? മണ്ണിരകൾ ജൈവ വസ്തുക്കൾ ആഹാരമാക്കി അവയുടെ ദഹനപ്രക്രിയയായ ഓക്സിഡേഷൻ പ്രക്രിയയിലൂടെ പുറന്തള്ളുന്ന ജൈവാവശിഷ്ടമാണ് കരുപ്പ. ലോകത്ത് ഏതൊരു ഫാക്ടറിയും നിർമ്മിക്കുന്നതിനേക്കാളും നല്ല ജൈവവളമാണ് ഇത്. മണ്ണിരയുടെ ദേഹത്തിന്റെ വശങ്ങളിലൂടെയുള്ള സുഷിരങ്ങളിലൂടെ ഓക്സിജൻ ഉപയോഗിച്ചുള്ള ദഹനമാണ് അവ നടത്തുന്നത്. ഓക്സിഡേഷൻ പ്രക്രിയയിലൂടെ വിഘടനം നടക്കുന്നതിനാലാണ് അവയുടെ വിസർജ്യത്തിന് ദുർഗന്ധമില്ലാത്തത്. ഇങ്ങനെ വിസർജനത്തിലൂടെ ലഭ്യമാകുന്ന കരുപ്പയിൽ എൻസൈമുകളും നിരവധി രാസഘടകങ്ങളുമുണ്ട്. അവ ചെടികൾക്ക് നല്ല വളമായും പോഷകമായും മാറുന്നു. അതുകൊണ്ടുതന്നെ മേൽമണ്ണിൽ ജൈവപുതപ്പിൽ മണ്ണിരയെ നിലനിർത്തി അവയെ വംശവർദ്ധന നടത്തി നമുക്ക് ജൈവകൃഷിയായും ഉൽപ്പാദനക്ഷമമാക്കാം. പറമ്പിനും പാടത്തിനുമരികിൽ എളുപ്പം മണ്ണുമായി ചേരുന്ന തരം ചെടികൾ വെച്ചുപിടിപ്പിച്ച് അവയുടെ ഇലകളും ഇളം തണ്ടുകളും മണ്ണിൽ പച്ചയ്ക്കും ഉണക്കിയും ചേർത്ത് നമുക്ക് മണ്ണിന്റെ ആരോഗ്യം നിലനിർത്താം. പറമ്പിലും മറ്റും ഉണങ്ങി വീഴുന്ന ഇലകൾ പലയിടത്തും കൂട്ടിയിട്ട് കത്തിക്കുന്ന ശീലമാണ് നമുക്കുള്ളത്. ഇതൊഴിവാക്കിക്കൊണ്ട് ഇവയെ കൃഷിയിടത്തിലെ പുതയാക്കി മാറ്റി ജൈവ പരിസ്ഥിതി സൃഷ്ടിക്കാം. ഇലകളും ചപ്പുചവറുകളും ജൈവാവശിഷ്ടങ്ങളും മണ്ണുമായി പെട്ടെന്ന് യോജിക്കാൻ കരിയിലകൾക്ക് മീതെ പച്ചച്ചാണകം ചേർക്കുന്നതിന്റെ കൂടെ തന്നെ കുറച്ച് കുമ്മായവും ചേർക്കാവുന്നതാണ്. പരമ്പരാഗതമായ ചേന, ചേമ്പ്, വാഴ എന്നിവ നടുമ്പോൾ കുഴിയിൽ നാം ചപ്പിലകളും ചാണകപ്പൊടിയും വെണ്ണീരും ചേർക്കാറുണ്ട്. പാരിസ്ഥിതികമായും ജൈവപരമായും മണ്ണിനെ സംരക്ഷിക്കുന്നതാണ് ജൈവകൃഷിയുടെ അടിസ്ഥാനഘട്ടം. കരിയില കൊണ്ട് നന്നായി പുതയിട്ടും മണ്ണിരകളുടെ വംശവർദ്ധനവിനാവശ്യമായ പരിസ്ഥിതി ഒരുക്കിയും അവയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ കൃഷിരീതികൾ അവലംബിച്ചും നമുക്ക് ജൈവകൃഷിയെ നിലനിർത്താം. ജൈവകൃഷിയിൽ ജൈവവേലിയും ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ശീമക്കൊന്ന, മഞ്ചാടി, വേലിത്തറി എന്നിങ്ങനെ വിവിധയിനം ചെടികൾ കൊണ്ട് അതിർവരമ്പിടുന്ന ശീലം പണ്ടത്തെ കർഷകർക്കുണ്ടായിരുന്നു. നല്ല ജൈവവളങ്ങളായ ഇവ മണ്ണുമായി പെട്ടെന്ന് ചേരുന്നതും അതുപോലെ തന്നെ നല്ല വളം പ്രദാനം ചെയ്യുന്നതുമാണ്. ഇന്ന് പല കൃഷിയിടങ്ങളിലെയും അതിരുകളിൽ നിന്ന് ജൈവവേലി നഷ്ടമായിരിക്കുന്നു. ജൈവകൃഷിക്ക് ഒരാവശ്യ ഘടകമായ ജൈവവേലി പുനഃസൃഷ്ടിക്കുന്നതിലൂടെ നമുക്ക് കരിയിലകളുടെ ഉൽപ്പാദനത്തിലും കരിയില, ചാണകം, മണ്ണിര, കുമ്മായം എന്നിവയുടെ സംയോജനത്തിലൂടെ വളക്കൂറുള്ള മണ്ണും സൃഷ്ടിക്കാം. ജൈവകൃഷിയിൽ വളരെ സൂക്ഷ്മ ശരീരികളും എന്നാൽ ഉപദ്രവകാരികളുമായ ധാരാളം കീടങ്ങളെ കണ്ടുവരാറുണ്ട്. ഇവയെ കൃഷിയിടത്തിൽ തന്നെ കൊടുക്കാനുള്ള എളുപ്പമാർഗമാണ് മഞ്ഞക്കെണി അഥവാ യെല്ലോ സ്റ്റിക്കി ട്രാപ്പ്. മഞ്ഞ നിറം കണ്ടാൽ ചെറിയ പ്രാണികൾക്ക് കണ്ണു മഞ്ഞളിക്കും. അവ മഞ്ഞ നിറത്തിൽ ആകൃഷ്ടരാകും. പറന്നെത്തി തൊടുമ്പോഴേക്കും മഞ്ഞച്ചായം പുരട്ടിയ പ്രതലത്തിൽ പശയിൽ രക്ഷപ്പെടാനാവാത്ത വിധം കുടുങ്ങുകയും ചെയ്യും. വളരെ സൂക്ഷ്മ ശരീരികളും എന്നാൽ ഉപദ്രവകാരികളുമായ കീടങ്ങളെ കൃഷിയിടത്തിൽ തന്നെ കൊടുക്കാനുള്ള എളുപ്പമാർഗമാണ് മഞ്ഞക്കെണി അഥവാ യെല്ലോ സ്റ്റിക്കി ട്രാപ്പ്. കീടനാശിനി തളിച്ചാലും നശിക്കാത്ത കീടങ്ങളെ നിഷ്പ്രയാസം മഞ്ഞക്കെണിയിൽ കൊടുക്കാം. മഞ്ഞക്കെണിയിൽ കൊടുക്കാവുന്ന ശത്രുകീടങ്ങൾ ഏറെയുണ്ട്. വെള്ളീച്ച, മുഞ്ഞ, തുള്ളൻ, ഇലപ്പേൻ, ഉള്ളിയീച്ച, പഴയീച്ച, വെള്ളരിവണ്ട്, മത്തൻവണ്ട്, ഇലച്ചാടി, പുൽച്ചാടി, നിശാശലഭം, അരിച്ചെള്ള്, ഇലതുരപ്പൻ, കാബേജ് ശലഭം, കൊതുക്, കടന്നൽ തുടങ്ങി ഈ നിര അങ്ങനെ നീളുന്നു. പച്ചക്കറിത്തോട്ടത്തിലും പൂന്തോട്ടത്തിലുമാണ് ഇതിന് ഉപയോഗം കൂടുതൽ. ഇപ്പോഴാകട്ടെ പോളിഹൌസിലും മഞ്ഞക്കെണിക്ക് പ്രചാരമേറി വരുന്നു. ഇലകൾ പച്ച നിറമായി കാണുന്നതിനു പകരം ചെറുപ്രാണികൾ പലപ്പോഴും ഇലയുടെ പ്രതലത്തിൽ നിന്ന് പ്രതിഫലിക്കുന്ന തരംഗദൈർഘ്യം കൂടിയ മഞ്ഞയും നീലയും നിറങ്ങളാണ് കാണുക. അതുകൊണ്ട് തന്നെ മഞ്ഞക്കെണി കണ്ടാലും അത് ഒരു കൂട്ടം പുതിയ പച്ചിലകളാണെന്നാണ് പാവം പ്രാണികൾക്ക് തോന്നുക. അതുകൊണ്ടാണ് മഞ്ഞക്കെണിയിലേക്ക് ഇവ ആർത്തിയോടെ പറന്നെത്തുന്നത്. ഇനി ഇതിന്റെ തന്നെ ചില വകഭേദങ്ങളും കൃഷിയിടങ്ങളിൽ നിലവിലുണ്ട്. ഇതിലൊന്നാണ് മഞ്ഞ നിറമുള്ള വെള്ളക്കെണി. മുഞ്ഞകളാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ. മഞ്ഞ പെയിന്റടിച്ച പാത്രം കണ്ട് സന്തോഷത്തോടെ എത്തുന്ന മുഞ്ഞകൾ പാത്രത്തിൽ പാതി നിറച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് വീണ് മുങ്ങിച്ചാവുകയാണ് പതിവ്. മഞ്ഞ നിറം പോലെ പ്രാണികളെ മഞ്ഞ വെളിച്ചവും ഏറെ ആകർഷിക്കുന്നതായി കാണുന്നു. സാധാരണ മഞ്ഞ ബൾബോ മഞ്ഞ വെളിച്ചം പൊഴിക്കുന്ന LED ബൾബോ കൊണ്ട് തന്നെ തയ്യാറാക്കുന്ന വെളിച്ചക്കെണികൾ നിലവിൽ ലഭ്യമാണ്. പച്ചക്കറിത്തോട്ടത്തിനു പുറമെ പഴത്തോട്ടത്തിലും തെങ്ങിൻ തോപ്പിലും ഇതുപയോഗിക്കാം. വലിയൊരു പ്രാണിയെ കൊടുക്കി നശിപ്പിച്ചാൽ തുടർന്നു വരുന്ന കുഞ്ഞുങ്ങളെ കൊല്ലാൻ കഴിയുമെന്ന നിലയ്ക്കാണ് ഇതിന്റെ ഉപയോഗം കണക്കാക്കിയിരുന്നത്. അര ഏക്കറിന് ഒരു വിളക്കുകെണി എന്നതാണ് കണക്ക്. പണ്ടുകാലത്ത് ഒരു വലിയ പാത്രം നിറച്ച് വെള്ളവും അതിനുമീതെ മണ്ണെണ്ണ വിളക്കും കത്തിച്ചുവെച്ച് തയ്യാറാക്കിയിരുന്ന പുരാതന കെണിയുടെ പരിഷ്കൃത രൂപമാണ് ഇന്നത്തെ കെണികൾ. ഇന്ന് ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്ന വിളക്കുകെണികളും നിലവിലുണ്ട്. തുടർച്ചയായി 8 മണിക്കൂർ ഇവ കത്തിനിൽക്കും. വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെ പ്രാണികൾ വളരെ സജീവമാകുന്ന സമയത്താണ് കെണികൾ കത്തിച്ചുവെക്കുക. പുതിയ പുതിയ കർഷകരുടെ അനുഭവങ്ങളും കാർഷിക വിശേഷങ്ങളും അടുത്ത ദിവസം ഹരിതസമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.
1: ഹരിതസമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: പ്രധാന വാർത്തകൾ. സ്വയം പര്യാപ്ത ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതിക വിദ്യ പരമപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങൾ പൊതുഗതാഗത സൌകര്യം പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശയാത്രകളും സ്വർണം വാങ്ങുന്നതുമടക്കം നിയന്ത്രിച്ച് വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കണമെന്നും അഭ്യർത്ഥന. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെ ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നതായി മന്ത്രിതല യോഗത്തിൽ വിലയിരുത്തൽ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം വൈകിയേക്കും. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. VBG റാംജി നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. സ്വയം പര്യാപ്ത ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതിക വിദ്യ പരമപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സാങ്കേതിക വിദ്യാ ദിനത്തിൽ ആശംസകൾ നേരുകയായിരുന്നു അദ്ദേഹം. 1998 മെയ് 11 പൊഖ്റാനിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയതിന്റെ സ്മരണാർത്ഥമാണ് ദിനാചരണം. ഇന്ത്യയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തി എത്രത്തോളം അചഞ്ചലമാണെന്ന് ഈ പരീക്ഷണങ്ങൾ ലോകത്തിന് മുന്നിൽ തെളിയിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു.
3: 1998 യാനി ആജ് കേ ഹി ദിൻ ദേശ് നേ പോഖ്റൻ മേ പരമാണു പരീക്ഷണ് കിയാ ഥാ. ദേശ് നേ 11 മെയ് കോ പെഹ്ലേ 3 പരമാണു പരീക്ഷണ് കിയേ. ഹമാരേ വൈജ്ഞാനികോ നേ ഭാരത് കേ സാമർഥ്യ കോ, ഭാരത് കി ക്ഷമത കോ വൈജ്ഞാനികോ നേ ദുനിയാ കേ സാമനേ രഖാ.
2: ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം പുതുക്കിപ്പണിത് 75 വർഷം പൂർത്തിയായതിനോട് അനുബന്ധിച്ച് നടന്ന സോമനാഥ് അമൃത് പർവ് ആഘോഷത്തിന്റെ സമാപന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. അചഞ്ചലമായ വിശ്വാസത്തിന്റെയും ദൈവികതയുടെയും പ്രതീകമാണ് സോമനാഥ് ക്ഷേത്രമെന്ന് അദ്ദേഹം പറഞ്ഞു. വഡോദരയിലെ സർദാർ ധാം ഹോസ്റ്റൽ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. രാജ്യത്തെ ജനങ്ങൾ പൊതുഗതാഗത സൌകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അനാവശ്യ വിദേശയാത്രകൾ ഒഴിവാക്കണമെന്നും ആഭ്യന്തര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത്യാവശ്യമല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കി വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കാൻ സഹായിക്കണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. രാസവള ഉപയോഗം 50% കുറയ്ക്കുക, പ്രകൃതിദത്ത കൃഷിരീതികൾ സ്വീകരിക്കുക, ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ജലസേചന പമ്പുകൾ ഉപയോഗിക്കുക എന്നീ നിർദ്ദേശങ്ങളും യോഗത്തിൽ ഉയർന്നുവന്നു. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ താഴെത്തട്ടിൽ നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ രാജ്യരക്ഷാമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, അശ്വിനി വൈഷ്ണവ്, ഹർദീപ് സിംഗ് പുരി, സർബാനന്ദ സോണോവാൾ, കിരൺ റിജിജു, ജിതേന്ദ്രസിംഗ്, കെ രാംമോഹൻ നായിഡു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്തുടനീളം ആവശ്യത്തിന് ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ 1,14,00,000 LPG സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചതായും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മ ആവർത്തിച്ചു. പൊതുഗതാഗത സൌകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തണമെന്നും അവർ നിർദ്ദേശിച്ചു.
4: माननीय प्रधानमंत्री जी ने देश के सभी लोगों से आग्रह किया है कि पेट्रोल और डीजल की खपत कम करें, जहां भी संभव हो मेट्रो और सार्वजनिक परिवहन का उपयोग करें, कार पूलिंग का विकल्प चुनें, रेलवे एज अ मोड ऑफ ट्रांसपोर्टेशन फॉर गुड्स को प्रेफर करें और जहां भी संभव हो इलेक्ट्रिक वाहनों का उपयोग बढ़ाएं.
2: പശ്ചിമേഷ്യൻ മേഖലയിലെ സ്ഥിതിഗതികൾ വിദേശകാര്യ മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഗൾഫ് മേഖലയുടെ ചുമതലയുള്ള അഡീഷണൽ സെക്രട്ടറി അസീം ആർ മഹാജൻ പറഞ്ഞു. ഖാരിഫ് സീസണ് വേണ്ടിവരുന്നതിന്റെ 51% വളം രാജ്യത്ത് സ്റ്റോക്കുണ്ടെന്ന് രാസവള മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി അപർണ ശർമ്മ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരിൽ നിന്നും ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനാണ് ഹൈക്കമാൻഡ് കൂടുതൽ നേതാക്കളുടെ അഭിപ്രായം ആരായുന്നത്. ന്യൂഡൽഹിയിൽ ശനിയാഴ്ച മൂവരുമായും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയിരുന്നു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഖാനാപാരയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. 126 അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമി മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നിയമസഭാ സമ്മേളനത്തിൽ പ്രോടേം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ സുരക്ഷാ വേലി നിർമ്മാണത്തിനുള്ള ഭൂമി 45 ദിവസത്തിനുള്ളിൽ അതിർത്തി സുരക്ഷാ സേനയ്ക്ക് കൈമാറാൻ തീരുമാനിച്ചതായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. പുതിയ സർക്കാർ അധികാരമേറ്റതിനു ശേഷം നടന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. കൂടാതെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പദ്ധതി ഉൾപ്പെടെയുള്ള കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കാനും സ്കൂൾ ജോലിക്ക് അപേക്ഷിക്കുന്നവരുടെ പ്രായപരിധി ഉയർത്താനുമുള്ള നിർദ്ദേശങ്ങൾ മന്ത്രിസഭ അംഗീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് അജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025 അഥവാ VBG റാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
5: 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MGNREGA 2025 പകരമായാണ് VBG റാംജി നിലവിൽ വരുന്നത്. ഗ്രാമവികസനം ഉറപ്പാക്കുന്നതിനും കൂടുതൽ വരുമാന സുരക്ഷ ഉറപ്പു നൽകി ഗ്രാമീണ കുടുംബങ്ങളെ ശാക്തീകരിക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനവും പുതിയ നിയമം ഉറപ്പു നൽകുന്നു. രാജ്യത്തുടനീളം VBG റാംജി നടപ്പാക്കുന്നതിനായി 2026-27 സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. വേതനം തൊഴിലാളികളുടെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൌണ്ടുകളിലേക്ക് ആഴ്ചതോറും നേരിട്ട് കൈമാറും. ജോലി പൂർത്തിയാക്കി 15 ദിവസത്തിനുള്ളിൽ വേതനം നൽകിയില്ലെങ്കിൽ തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടായിരിക്കും. ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കാർഡുകൾ ലഭ്യമാക്കുന്നതുവരെ നിലവിലുള്ള MGNREGA തൊഴിൽ കാർഡുകൾ സാധുവായി തുടരും. കാർഡുകളില്ലാത്ത തൊഴിലാളികൾക്ക് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് തുടരാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടുന്നു. ടോസ് നേടിയ ഡൽഹി ബൌളിംഗ് തിരഞ്ഞെടുത്തു. ധർമ്മശാലയിലാണ് മത്സരം. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ 1st സ്ഥാനം നിലനിർത്തി ഇന്ത്യ. റേറ്റിംഗ് 119 നിന്നും 118 കുറഞ്ഞിട്ടുണ്ട്. 113 പോയിന്റുമായി ന്യൂസിലാന്റാണ് 2nd സ്ഥാനത്ത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യൻ വിമാനങ്ങളെയും വ്യോമത്താവളങ്ങളെയും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടതായി വൈസ് അഡ്മിറൽ AN പ്രമോദ് വെളിപ്പെടുത്തുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വൈസ് അഡ്മിറൽ അത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. കേരളത്തിൽ അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സ്വയം പര്യാപ്ത ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതിക വിദ്യ പരമപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങൾ പൊതുഗതാഗത സൌകര്യം പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശയാത്രകളും സ്വർണം വാങ്ങുന്നതുമടക്കം നിയന്ത്രിച്ച് വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കണമെന്നും അഭ്യർത്ഥന. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെ ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നതായി മന്ത്രിതല യോഗത്തിൽ വിലയിരുത്തൽ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം വൈകിയേക്കും. അസമിൽ ഹിമന്ത ബിശ്വശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. VBG റാംജി നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം നരിവേട്ട എന്ന ചിത്രത്തിലേത്, പാടിയത് സിദ് ശ്രീറാം, സിതാര കൃഷ്ണകുമാർ.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ടോപ്കോ ജ്വല്ലേഴ്സ്, വിശുദ്ധിയുടെ തീർത്ഥാടനം. എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
2: 35 സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
2: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ്, മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ്, മട്ടന്നൂർ.
2: 35 വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
1: ടോപ്കോ ജ്വല്ലേഴ്സ്, മട്ടന്നൂർ. സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
0: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
0: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
0: 5-10 വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: അമൽജോസ് പാടിയ ഗാനം, ചിത്രം വെടിക്കെട്ട്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
1: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം,
2: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം,
1: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
2: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247.

0: ചിന്തിച്ചോളൂ, പക്ഷേ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ. കരണോ,
1: എന്ത് നാനെന്റെ ആമിനത്താ ഈ നേരത്തല്ലേ ഇങ്ങനെ നിങ്ങളെ പുറത്തെല്ലിറങ്ങി നടക്കാവുക. ഇടിയും മിന്നലും കാറ്റും കോളലും ഉള്ളിയല്ലേ, നിങ്ങളിങ്ങനെ ഇറങ്ങി നടന്നാല് ശരിയാവുക. നിങ്ങക്ക് പ്രായത്രയായി.
0: ഞാൻ എന്നാപ്പാ വേണ്ടേ?
1: എന്റെ ആമിനത്താ എന്തിന്നാ മഴ, ഒന്നും പറയണ്ട, പുറത്തിറങ്ങാൻ പറ്റുന്നില്ലാന്ന്.
0: മിനിഞ്ഞാന്ന് പൊലച്ചക്ക് 3 മണിക്ക് പെയ്തു തുടങ്ങിയ മഴയാന്ന് മോനെ, 11 മണി വരെ രാവിലെ എന്തൊരു മഴയാന്ന്.
1: ഇങ്ങനെയായാലും ചെയ്യുവാന്ന്.
0: എങ്ങനെയാ പണിക്കെല്ലാം പോവാ?
1: അതല്ലേ ഞാനും പറയുന്നത്, എന്റെ പണിയെല്ലാം പോയി.
0: പിന്നെയില്ലേ കരണ, മിഞ്ഞാന്ന് പൊലച്ചക്ക് 3 മണിക്ക് മുന്നേ കരണനൊരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടാ? എന്തൊരു ചൂടാണ് ആമിനത്താ, ഇതുപോലത്തെ ഒരു ചൂട് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എനക്കിത് സഹിക്കാനേ പറ്റുന്നില്ലെന്നല്ലേ നീ പറഞ്ഞേ?
1: അത് നമ്മൾ സാധാരണ മലയാളികൾ പറയുന്ന ഒരു കാര്യല്ലേ. അല്ല, ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ചൂടല്ലേനാ.
0: ഇപ്പൊ നീ എന്തിനാ എന്തൊരു മഴയാന്ന് പറഞ്ഞു കൊടുക്കുന്നു? പിന്നെ മഴയും വേണ്ടേ കരണ?
1: അല്ല, ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്താ തെറ്റ്? നോക്കിയാട്ടെ, നിങ്ങക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടോ?
0: അതെല്ലാം നീ പറഞ്ഞ ശരി തന്നെ, ഞാൻ അതിലൊന്നും പറയുന്നില്ല. പക്ഷെ മഴ പെയ്യുമ്പോളെ ഇതെന്തൊരു മഴയാന്ന്, ചൂട് വരുമ്പോളൊക്കെ ഇതെന്തൊരു ചൂടാന്ന് പറഞ്ഞ് എന്തിന്നാടും ഇനെല്ലാം പറയണ്ട. മഴക്ക് മഴ വരണ്ടേ?
1: ഇനിയെന്ന്
0: നീ പറയുന്നു വെയിലിന് വെയിൽ വരണ്ടേ?
1: അതും പോണോ?
0: ആ പിന്നെ കരണ, ഈ മഴ വെയിൽ എന്നെല്ലാം പറയുന്നതല്ലേ ഒരു സത്യങ്ങളാന്ന്.
1: അത് ശരി, അപ്പൊ അങ്ങനെയല്ലണ്ടാ.
0: പിന്നെന്താ, നീ പകല് രാത്രി എന്നെല്ലാം
1: കേട്ടിട്ടില്ലേ?
0: സത്യല്ലേ? പകലുണ്ട് സത്യല്ലേ, രാത്രിയുണ്ട് സത്യല്ലേ, ഇതിപ്പോ വെയിലുണ്ട് അത് സത്യല്ലേ, മഴയുണ്ട്, ഇങ്ങനെ ഒരുപാട് സത്യങ്ങളുണ്ട്. നീ എന്തറിഞ്ഞു? എനിക്കെന്തറിയ ലോകത്തെ പറ്റിട്ട്?
1: അല്ല, എന്നാ പിന്നെ 1-2 സത്യങ്ങളും കൂടി നിങ്ങൾ പറ.
0: കറുപ്പ് വെളുപ്പ് സത്യല്ലേ, കയ്പ് മധുരം സത്യല്ലേ,
1: പിന്നെ
0: എരിവ് പുളിവ് സത്യല്ലേ
1: തന്നെ.
0: ആ ഇതെല്ലാന്ന് ഒരു സത്യങ്ങള്, വേറെ ഒന്നും സത്യല്ല. പിന്നെ ഇങ്ങനെ ഒരുപാട് സത്യങ്ങൾ ഉണ്ടാവുമോ? നമ്മൾ എന്തിനാ അതിനെ പറ്റിട്ട് ഇങ്ങനെ പ്രാകുന്ന്? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ പ്രാകൽ എന്നെ മനുഷ്യന്മാർക്കൊരു ഇതാന്ന്.
1: എന്റെ ആമിനത്താ, നിങ്ങളൊരു 1.5 ആമിനത്തിയാണേ. നിങ്ങൾ ഇടൊന്നും നിക്കേണ്ട ആളല്ലേട്ടാ.
0: എന്നാ ഞാൻ കേറിയിരിക്കട്ടെ, നീ കസേരയും എടുത്തിട്.
1: കസേരയിലും ഞാൻ ഇട്ടരാ. നിങ്ങൾ ഇങ്ങനെ സത്യം വിളിച്ചു പറയാൻ തുടങ്ങിയാല് ഭയങ്കര ബുദ്ധിമുട്ടാണേ.
0: അല്ലേ കരണ, ഞാൻ പറഞ്ഞ സത്യം സത്യല്ലേ?
1: അത് സത്യം സത്യം തന്നെയാണ്.
0: പിന്നെന്നാ പറയുന്നത്?
1: ഞാനില്ലേ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം.
0: എന്നേനു?
1: നമുക്കിടയില്ലേ ഒരു ആശ്രമെല്ലാം കിട്ടിയിട്ട് നിങ്ങളിങ്ങനെ കൊറേ സത്യങ്ങൾ അങ്ങ് വിളിച്ചു പറഞ്ഞാല് നമുക്ക് ജീവിക്കേണ്ട വക കിട്ടു.
0: അല്ല കരണ, ലോകത്ത് സത്യങ്ങൾ അറിയാത്ത ഒരാളും ഇല്ല, നീ മാത്രമേ ഏറ്റവും കഴിഞ്ഞിട്ടുണ്ടാവും. ബാക്കി എല്ലാവർക്കും സത്യങ്ങൾ ഏതാ മിഥ്യങ്ങൾ ഏതാന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റൂ. പിന്നെന്താ പറഞ്ഞാ മതിയാ? അല്ലം പോട്ടെ, നീ എന്തിനാടു ഈ മഴയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നു? ചെടിയൊക്കെല്ലാം കുറച്ച് വെള്ളം കിട്ടിക്കോട്ടല്ലേ, അവരെല്ലാം ഇങ്ങനെ ചാവാനായ പോലെ കിടക്കുന്നുണ്ടല്ലോ.
1: അതിന് മഴ പെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഈ ചെടികൾക്ക് മാത്രം എന്റെ അമിന്ത, ഈ കിണറ്റിലാങ്ക ഒരു തുള്ളി വെള്ളം ഉണ്ടാ?
0: ആ എന്നിട്ടാ പറയുന്നത് മഴ പെയ്തോട്ടല്ലേ? എനിക്കറിയില്ലല്ലോ കിണറ്റില് വെള്ളമില്ലോ എന്ന്. 3 ദിവസമായി അടുപ്പിച്ച് പെയ്യുന്നു, മഴ പെയ്തോട്ടെ കിണറ്റിലെല്ലാം വെള്ളമാവട്ടെ, എന്നിട്ട് ഇങ്ങക്കെല്ലാം വേണ്ടുവണം കുടിക്കാനുമായി. ഇനി എടി പോണ്ടല്ലോ.
1: അല്ലപ്പോ മഴ പെയ്തോട്ടെ പെയ്യണ്ടെന്നൊന്നും പറയുന്നില്ല, അതിന് രാത്രി പെയ്താ പോരെ. ഈ പകലെല്ലാം പെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പണിക്കെങ്ങനെ പോവാൻ രാമിന്താ?
0: ഓ പിന്നെ നിന്നെ ഉറക്കി കടത്തിയിട്ട് മഴക്ക് പെയ്യാ, എന്താ അതിന്റെ ഒരു ആഗ്രഹം? നീ ഉറങ്ങുമ്പോ പെയ്യാനും ഉറങ്ങാണ്ടിക്കുമ്പോ പെയ്യാതിരിക്കാനല്ലോ പോയിട്ട്. നീ എന്നോട് പറഞ്ഞിരിക്കട്ടെ, വേറെ ആരോടും പറയല്ല. മഴ പെയ്യാനും ഇടി പൊട്ടാനല്ലോ ഒരു സമയമുണ്ട് ദാസ.
1: ദാസനാ? അതാരാ?
0: അല്ല കരുണ.
1: അപ്പൊ അത് വേറെ സത്യല്ലേ?
0: പിന്നെന്താ ഞാൻ പറയുന്ന എല്ലാ സത്യാന്ന്. എല്ലാം നിനക്ക് തോന്നുന്നുണ്ടാ ഈ ഇടി പൊട്ടുമ്പാന്ന് എന്ത് വരുന്നേ?
1: പേടി വരുന്ന?
0: അല്ല കരണ, മഴ വരുന്നേ. ഈ ഇടി എന്ന് പറഞ്ഞില്ലേ മഴേന്റെ മുന്നോടിയാന്ന്. ആ എന്താന്നറിയ എനിക്ക്? ഇടീന്റെ ഒച്ച കേൾക്കുമ്പോ നമുക്കൊരു സൂചന തരുന്നയാണ്. നിങ്ങളെല്ലാം പൈക്കള ആലയമ കെട്ടിക്കോളി, നിങ്ങളെല്ലാം പുരക്ക് പോയിട്ട് കൂടണഞ്ഞോളി എന്നുള്ള ഒരു സത്യം, കോയിനെല്ലാം കൂട്ടിലാക്കിക്കോളി എന്നുള്ള ഒരു സത്യമാണ് ഇടി വരുന്നത്. പിന്നെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചിനാ, അധികം കാക്ക കരഞ്ഞാൽ നമുക്ക് അന്നറിയ കാലാവസ്ഥ എങ്ങനെയാന്ന്. അത് വേറൊരു ശബ്ദത്തിലേ. ഇതിങ്ങനെ കാക്കയും കോഴികളും പശുക്കളെല്ലാം ഇങ്ങനെ കരയൂലേ, അതെന്താന്ന് അറിയാ? പ്രകൃതിക്കെന്തോ സംഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യം.
1: എന്റെ അപ്പോ എന്റെ ആമിനത്ത, നിങ്ങളെ കൊണ്ട് ഒരു രക്ഷയില്ലേ? ഇതെല്ലാം കിട്ടീനപ്പാ.
0: ഇതാന്ന് അറിവുകള്, അതെനിക്കറിയണ്ടിക്കുന്ന.

0: കുറച്ച് എന്തെങ്കിലും വായിക്ക്.
1: അല്ല, നിങ്ങളെ ഭക്ഷണം തേനോ?
0: ചക്കയും മാങ്ങയും. പിന്നെന്താ, ഈ ചക്കയാന്ന് നമ്മൾ ആയ കാലത്ത് തിന്നിന്, എന്നിട്ടുള്ള വിവരാന്ന് എനിക്ക്. എനിക്കറിയായിട്ട് ഈ പ്രകൃതിന്റെ സത്യം എന്നാന്ന്, ആ സത്യം മനസ്സിലാക്കിയവളാന്ന് ഞാൻ.
1: എല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു.
0: അതേത് കാര്യം മനസ്സിലാക്കാത്ത? ആനക്കൊരു കാര്യം മനസ്സിലാകാത്ത ഇല്ല കരുണ. ഇനി വരുന്ന എന്തെങ്കിലും ഒരു തലമുറക്ക് പറഞ്ഞു കൊടുക്കാൻ വരെയുള്ള സത്യങ്ങളാണ് എന്റെ മുമ്പിലുള്ളത്. അതിനി ഞാൻ വരുന്ന തലമുറക്ക് പറഞ്ഞു കൊടുക്കാൻ
1: ഇരിക്കുന്നത്രേ.
0: നീ ഏത് കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞേ, അത് പറഞ്ഞാട്ടെ.
1: നിങ്ങൾ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്.
0: എന്തേനു?
1: ഇടി പൊട്ടുമ്പോ ഇതാ കരണ്ട് പോകാൻ നോക്കുന്നുണ്ട് എന്നുള്ള ഒരു സത്യമില്ലേ നമ്മള്?
0: ആ അതുണ്ട്, അത് ഞാൻ എന്റെ നിഘണ്ടുവിൽ കൂട്ടിച്ചേർക്കാം. ഞാൻ അത് മറന്നുപോയി. അത് മാത്രല്ല, ഇടിപൊട്ടുമ്പം വേറൊരു സാധനം വരുന്നുണ്ട് എനിക്കറിയാ.
1: അതെന്താ?
0: കൂമില്.
1: അതെയാ?
0: കൂമിലെല്ലാം ഇടീന്റെ ഒച്ച കേട്ടിട്ടല്ലേ അപ്പാടങ്ങ് പുറത്തേക്ക് വെട്ടിട്ട് വരുന്നു. അതിനു
1: എല്ലാമിന്താ? അങ്ങനെയാണെങ്കിൽ പർവ്വത തേച്ചും കുമിലി പൊന്തിണ്ടാവല്ലോ.
0: പക്ഷേങ്കില് പരതി നടന്നാ കുമിൽ കിട്ടൂലെന്നാണ് കരുണ പറയുന്നത്. ഏടിങ്ങും പൊട്ടിയിട്ടുണ്ടാവും എന്തായാലും കുമിലി. ഇന്നത്തെ ഇടി കുമിലിടിയാന്ന് അത് ഉറപ്പാ, അതാണ് സത്യം.
1: എല്ലാം എന്താ? അങ്ങനെയാണെങ്കിൽ കുറച്ച് വിഷുവിന് വാങ്ങിച്ച പടക്കെല്ലാം ബാക്കിയുണ്ടായിരുന്നു, കുറച്ച് പർമ്മത്തുണ്ടെ പൊട്ടിച്ചുകഴിഞ്ഞാൽ ചിലപ്പോ കുമിലി ഇനി ഉണ്ടായിട്ടുണ്ടെങ്കിലോ.
0: അതറിയണമെങ്കിൽ നീ വരുന്നയാളോട് ചോദിച്ചോ.
1: അതാരപ്പ?
0: അതാ വരുന്ന നോക്കറാ, എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല. കാലം കൊടിയെടുത്തിട്ട് വരുന്ന
1: ഇതാരാ നമ്മളെ കുട്ടിരാമട്ടല്ലേ?
0: മഴയും കൊണ്ടാണല്ലോ കുട്ടിരാമട്ടം വരുന്നത്. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? കള്ളത്തറാന്നോന്ന് ഓറോട് ചോദിച്ചാൽ എനിക്കറിയാൻ
1: പറ്റും.
0: ചോദിക്കാരണ ചോദിക്ക്. നീ എന്താ കുട്ടിരാമോട് ചോദിക്കാത്തത്? എന്തിനാ ഇറങ്ങി നടക്കുന്ന ചോദിക്കാറ എനിക്ക്? കുട്ടിരാമാട്ടാ, നിങ്ങക്കൊന്ന് കേക്കണ, ഓൻ എന്നോട് പറയലാന്ന് കരണേ, നിങ്ങൾ എന്തിനാ ഈ സമയത്ത് ഇറങ്ങി
2: നടക്കുന്ന?
1: അല്ല കുട്ടിരാമാട്ടാ, പേരും മയലേ പെയ്ത്തിന്റെ പെയ്ത്തല്ലേ പെയ്തോണ്ടിരിക്കുന്നു. അത് മാത്ര ഇടിയും മിന്നലും പുറത്തിറങ്ങാൻ കഴിയണ്ടേ? രണ്ട് ദിവസം ഞാൻ പണിക്ക് പോയിട്ടെന്താ?
0: എല്ല കുട്ടിരാമാട്ടാ, നമ്മൾ എത്ര നേർച്ച കൂട്ടിനി ഇടിയും മിന്നലും വരട്ടെ എന്ന് പഠിച്ചോനെ, എത്ര പ്രാവശ്യം നേർച്ച കൂട്ടിനി.
2: കാരണം മണ്ണ് വറ്റി വരണ്ട് നമ്മൾ മനുഷ്യന്മാർക്കല്ല, പ്രകൃതിയിലെ ആർക്കും വെള്ളം കിട്ടാത്തൊരവസ്ഥ വന്നല്ലോ. ഇപ്പം വേനൽ മഴ ഒന്ന് കിട്ടണേന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ട്. മഴ മാത്രം വരുമ്പോൾ അതിനൊരു സുഖമില്ലല്ലോ. അതിന്റെ അകമ്പടിയായിട്ടാണ് കുറച്ച് ശബ്ദഘോഷത്തോടു കൂടി ആവട്ടെ, അല്ലെ, വെളിച്ചവും ശബ്ദമൊക്കെ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ആരൊക്കെ വരുന്നത്,
0: ഇടിയും
2: മിന്നലും. അപ്പൊ അതിന് ഭയപ്പെടണം, നമ്മൾ മിന്നൽ സമയത്ത് പുറത്തിറങ്ങി നടക്കാനൊന്നും പാടില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് മഴയല്ലേ ഉള്ളു, അല്ലെ, ഇടി അങ്ങനെ കാര്യമായിട്ടില്ലല്ലോ. ഏതായാലും മണ്ണ് ഒന്ന് കുതിർന്നിട്ടുണ്ട് നനഞ്ഞിട്ട്. അപ്പൊ തുടിയിലെ കൂടെ ഒന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാലോ. അതിനല്ലേ അവന് തോന്നുന്നു.
0: അതെ, അത് മാത്രല്ല കുട്ടിരാമാട്ട, ഇവനാണെങ്കിലും നോക്കിയാട്ടെ മൂടി പോച്ചിട്ടില്ലേ കിടക്കുന്നു. എന്ത് മൂടി പോച്ച് കിടക്കേണ്ട, അത്ര തണുപ്പെല്ലാം ഉണ്ടിപ്പോ. അതായത് ഇവൻ വല്ലാണ്ട് മഴേനെ ഇങ്ങനെ
2: കുറ്റപ്പെടുത്തുന്നു.
0: ആ ഓം പ്രാർത്ഥിച്ചോണ്ട് പഠിച്ചോൻ കേക്കാത്തോണ്ട് ഒരു പ്രശ്നവും.
2: എന്താന്ന് പ്രാർത്ഥിച്ചത്?
0: മഴ പെയ്യണ്ടാന്ന്. പക്ഷെ നേരെ മറിച്ച് ഞാനാ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലോ മഴ പെയ്യൂലേനു.
2: അപ്പൊ നമ്മള് പ്രാർത്ഥന കൊണ്ടൊന്നും മഴ പെയ്യുകയും പെയ്യാതിരിക്കുകയൊന്നും ചെയ്യില്ല, അതൊക്കെ നമ്മുടെ ഒരു അന്ധവിശ്വാസമാണ്. വേനൽ മഴ നമ്മൾ നേരത്തെ പ്രവചിച്ചതുപോലെയാണ് വരുന്നത്. വേനൽ മഴയുടെ പ്രത്യേകത സാധാരണ മഴ പോലെയല്ല, എന്താണ്,
0: ഇടിയോടുകൂടി
2: മഴയായിരിക്കും. അപ്പൊ ഇടി മാത്രം ഉണ്ടാവില്ലല്ലോ, കൂടെ തന്നെയാണ് മിന്നൽ. അപ്പൊ ഈ ഇടിമിന്നല് നമുക്ക് വൈദ്യുതിയാണ് മിന്നൽ എന്ന് പറഞ്ഞാൽ. നമ്മുടെ വീട്ടില് വൈദ്യുതി ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഷോക്ക് ഉണ്ടാകും, ചില വൈദ്യുതോപകരണങ്ങൾ കേടായി പോകും.
0: കുട്ടിരാമാട്ടാ, ടി വി പോയി ഫ്രിഡ്ജ് പോയി എന്നെല്ലാം പറയുന്നത് കേട്ടിട്ടില്ലേ?
2: അതെ. അപ്പൊ അതുകൊണ്ട് നമ്മള് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും മറ്റൊക്കെ അതുപോലെ കെ എസ് ഇ ബി ഒക്കെ ചില മുന്നറിയിപ്പൊക്കെ നമുക്ക് തരുന്നുണ്ടല്ലേ. വേനൽ മഴയാണ്, ഇടിയോടുകൂടി മഴയായിരിക്കും, മിന്നലുണ്ടാകും. അപ്പോൾ നമ്മൾ വൈദ്യുത ഉപകരണങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ നമ്മൾ പാലിച്ചു കൊണ്ട് നിൽക്കണം. കാരണം ഈ വേനൽ മഴ നമുക്ക് അത്യാവശ്യമാണ് ചുട്ടുപൊള്ളുന്ന മണ്ണിനെ ഒന്ന് നനയിക്കാനും, അതിൽ നമ്മുടെ വരൾച്ച ഭൂമിയുടെ നിർജ്ജലീകരണം ഒഴിവാക്കാൻ ഇതൊരുപാട് സഹായിക്കുകയും ചെയ്യും.
0: കുട്ടരാമാട്ടെ, ഇവനെന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാം, കറണ്ട് ഇല്ലാത്തത്. ഇടി വരുമ്പം കറണ്ട് പോകുന്നു പോലും, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒന്നും നിക്കാൻ പറ്റൂല എന്ന് ഓൻ പറയുന്നു.
2: കറണ്ട്
0: പോയാല് ഫോൺ നോക്കാൻ പറ്റൂല, പിന്നെ ഓക്ക് ദേവ് വിട്ടിക്കോ സീരിയൽ കാണാൻ പറ്റൂല. പണ്ട് കാലത്ത് ഈ കറണ്ട് എല്ലാം ഉണ്ടായിട്ടേനുവാ, ടി വിയിലും ഉണ്ടായിട്ടേനുവാ, അല്ലല്ലോ
2: അതുപോലെ.
0: ആ തന്നെ.
2: അപ്പോ ഫോൺ നോക്കാനും പറ്റുന്നില്ല, ടി വിയിലെ സീരിയൽ കാണാനും പറ്റുന്നില്ല, അതുകൊണ്ട് അതിന് കാരണമാകുന്ന ഇടിയും വേണ്ട, മിന്നലും വേണ്ട,
0: മഴയും
2: വേണ്ട. അപ്പൊ നമ്മള് വെള്ളം കുടിക്കാതെ നമ്മളും മൃഗങ്ങളും അല്ലെ കാട്ടിലെ വെള്ളമില്ലാതെ പുറത്തേക്ക് ഇറങ്ങി വരലാണ് പാമ്പുകളും മറ്റു മൃഗങ്ങളും. എത്ര അപകടം ഉണ്ടായാലും കുഴപ്പമില്ല, നമുക്ക് ടി വി
1: കാണുന്നില്ലേ. ഞാൻ നേരത്തെ ഈ അപ്പുറത്തെല്ലാം നോക്കുന്നില്ലേ, എനക്ക് കറണ്ട് ഇല്ലാത്തതിന് ഒരു വിഷമമില്ല. ഞാൻ അങ്ങനെ ഫോണും അങ്ങനെ ടി വിയിലെല്ലാം നോക്കിക്കുന്ന ആളാ, നിങ്ങക്ക് അറിഞ്ഞൂടന്നെ
0: എനിക്ക് വിഷമമില്ലാത്തതിന്റെ സത്യം എനിക്കറിയാം.
1: നിങ്ങൾ നേരത്തെ സത്യം സത്യം എന്ന് പറയുന്നുണ്ട്.
0: ഇവന്റെ പ്രശ്നം എന്ന് വെച്ചാ ഇല്ലേ, കറണ്ട് പോയവാടെ അപ്പുറം ഇപ്പുറം എല്ലാം പോയി നോക്കൂ. എന്തിനാന്ന്, അപ്പുറത്തെ വീട്ടിലുണ്ടോ?

0: വീട്ടിലുണ്ടോ? അന്നേരം അവന് സമാധാനായി. ഇവന്റെ വീട്ടിൽ മാത്രം കറണ്ട് ഇല്ലാണ്ട് നിൽക്കണം. അന്നേരം ഓനൊരു ഒരുപാട് കയറാനുണ്ട്. ഓന് മാത്രല്ല, ദേവൂട്ടിക്കും
1: കയറും.
0: അതന്നെ കരണാ.
2: എന്നാ മിന്ത?
0: നീ ഇപ്പം പറഞ്ഞല്ലോ അനക്കൊരു വിഷമവുമില്ലാന്ന്. എന്തുകൊണ്ടാന്നറിയാ? കാരണോ, ചുറ്റുവട്ടത്താർക്കും കറണ്ട് ഇല്ല, തനിക്കില്ലേലും കുഴപ്പമില്ല, മറ്റാർക്കും ഉണ്ടാവരുത് എന്നാണ് എന്റെ മനസ്സിലുള്ള ഇത്.
1: അത് കേവലം കരണന്റെ മാത്രം മനസ്സിലുള്ള ഒരു കാര്യമല്ല അമിനത്ത, നമ്മുടെ എല്ലാവരുടെയും പൊതുവായ സ്വഭാവമാണ്.
0: കേട്ടല്ലോ കരണ, കുട്ടരാമട്ട പറയുന്ന നീ കേട്ടല്ലോ, ഇന്നെ കൊണ്ടാന്ന് പറഞ്ഞേ.
2: എന്റെ ആമിൻതാ,

ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ. എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. SK Doors, Talasheri Road, Mattanur.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: പാട്ടും ഒന്നായി ചേരും. താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ.
2: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: പാഠ്യ പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
2: 10-12 ക്ലാസ്

0: പൊതുപരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
1: വിദ്യാർത്ഥികളുടെ സർവതോന്മുഖമായ വളർച്ചയ്ക്ക്
0: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
1: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
0: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
1: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
0: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.
2: ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
1: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
0: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: ഫോൺ 7999447-6836,
0: 9447-371-836,
1: 8078-502-836.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: വായനശാല.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വായനശാലയിലേക്ക് സ്വാഗതം. വായനശാലയിൽ ഇന്ന് ഉറൂബിന്റെ നവരസ കഥാ പരമ്പരയിലെ ചെറുകഥ അലർച്ച, അവതരിപ്പിക്കുന്നത് ചന്ദ്രലേഖ മല്ലിശ്ശേരി.
2: ബ്ലോക്ക് ഡെവലപ്മെന്റ് ആഫീസറായപ്പോൾ രണ്ടു സന്തോഷമുണ്ടായി. പ്രമോഷനാണ്, നിയമിച്ചത് സുപരിചിതമായ സ്ഥലത്തും. ബസ് ചുരത്തിൻ്റെ മുഗൾ വിധാനത്തിലെത്തിയപ്പോൾ കോളേജിൽ പഠിക്കാൻ വേണ്ടി താമസിച്ച മറുനാട്ടിലുള്ള ബന്ധുഗൃഹത്തിലേക്ക് പോകുന്നത് പോലെ തോന്നി. ബസ്സിൻ്റെ ഞൊറിഞ്ഞുകയറ്റാവുന്ന ജാലകം പൊക്കിവെച്ചു. താഴ്വരകളിൽ ഉറഞ്ഞുനിന്ന കോടമഞ്ഞിലേക്ക് പൊന്നിൻ സൂചികൾ പോലെ സൂര്യകിരണങ്ങൾ ഇറങ്ങി വരുന്നു. മഞ്ഞും വെളിച്ചവും കൂടി മായാജാലം സൃഷ്ടിച്ചിരിക്കുകയാണ്. ചുറ്റിപ്പിടിച്ച കമ്പിളിസാൽവ ചെവിയടയുമാർ തലയിലേക്ക് ഉയർത്തിയിട്ടു. ജാലകത്തിലൂടെ കാറ്റു വന്ന് മുറുകെ മുറുകെ പുണരുന്നു. ഏതോ അസംതൃപ്ത ആത്മാവിൻ്റെ വെറുങ്ങലിച്ച ശവം വന്ന് കെട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നി. ഈ താഴ്വരയിൽ എത്രയെത്ര അജ്ഞാത ജീവിതങ്ങൾ മണ്ണോടലിഞ്ഞു ചേർന്നിട്ടുണ്ടാകാം. സൂക്ഷ്മ ശരീരം ചിരകാലം നിലനിൽക്കുമെന്നത് ശരിയാണെങ്കിൽ ഈ അന്തരീക്ഷം നിറയെ മൃദുലങ്ങളായ കൈകളും മുഗ്ധങ്ങളായ മുഖങ്ങളും സഞ്ചരിക്കുന്നുണ്ടാകണം. സന്തോഷമോ ഭീതിയോ അപ്പോൾ അനുഭവപ്പെട്ടതെന്ന് അറിഞ്ഞുകൂടാ. ഇരയ്ക്കുവേണ്ടിയും ഇണയ്ക്കുവേണ്ടിയും ഇവിടെ പോരുകൾ നടക്കുന്നുണ്ടാകാം. കമ്പുകൊണ്ടോ കല്ലുകൊണ്ടോ ഇരുമ്പുകൊണ്ടോ അടിച്ചും ഇടിച്ചും കൊന്ന മനുഷ്യരുടെ കപാലാസ്ഥികൾ ഈ മഞ്ഞിനടിയിൽ ചിതറിക്കിടപ്പുണ്ടോ? അവയിൽ നിന്നാകാം ഈ കാണുന്ന കാട്ടുകൂവയും പുത്തരിച്ചുണ്ടയും ഭ്രാന്തൻ പൂവുമൊക്കെ മുളച്ചുപൊന്തി നിറമുറ്റി നിൽക്കുന്നത്. ഉഗ്രനായ ഒരു മന്ത്രവാദി അയൽ താഴ്വരകളിലെ മന്ത്രവാദികളെയെല്ലാം പൊരുതി തോൽപ്പിച്ച് ഇവിടെ ഒരു കൊച്ചു സാമ്രാജ്യം സ്ഥാപിച്ചിരിക്കുമോ? കാട്ടുപോത്തിൻ്റെ മുട്ടനെല്ലുകളും കലമാനിൻ്റെ കവരുമുള്ള കൂർത്ത കൊമ്പുകളായിരുന്നു ആയുധങ്ങൾ. പെട്ടെന്ന് ഒരലർച്ച കേട്ടു. ഞാൻ ചുറ്റും നോക്കി. ബസ്സിലുള്ളവരെല്ലാം ശാന്തരായിരുന്നു. ഉറക്കം തൂങ്ങുകയോ ഉറക്കത്തിനു വേണ്ടി ദാഹിക്കുകയോ ആണ്. വെള്ളത്തലയിൽ കെട്ടുമായി ഒരു ഗൗണ്ടൻ പുകയില ഞെരടി വായിലിട്ട് ഉള്ളം കൈ കമ്പിളിക്കോട്ടിൽ തുടയ്ക്കുന്നു. ആരൊക്കെയോ കോട്ടുവായിടുന്നുണ്ട്. ഒന്നും കേട്ടതായി ആർക്കും ഭാവമില്ല. ആ അലർച്ച എൻ്റെ മനസ്സിൽ നിന്നാണോ പുറപ്പെട്ടത്? ഞാൻ തന്നെ അലറിയോ? ആ ശബ്ദം കർണപുടങ്ങളിൽ തങ്ങി നിൽക്കുന്നു. സുപരിചിതമായ ആ ശബ്ദത്തിനു പിന്നാലെ മനസ്സ് ഇടറിപ്പാഞ്ഞു.

0: പെട്ടെന്ന് നിരത്തുപണിക്കാരൻ അയിമ്മദ് മനസ്സിലേക്ക് കടന്നു വന്നു. വർഷങ്ങൾക്ക് മുമ്പ് കേട്ട ആ ശബ്ദവും അന്തരീക്ഷവുമെല്ലാം അകത്തു വന്നു നിറയുന്നു. അയിമ്മദിന് ഭ്രാന്തുണ്ടായിരുന്നുവെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ അവൻ വൈകുന്നേരം വരെ കഠിനമായി ജോലി ചെയ്തു, കാശുണ്ടാക്കി, നോട്ടുകൾ പച്ച നിറത്തിലുള്ള അരപ്പട്ടയിൽ കൂത്തി നിറച്ചു വെച്ചു. എന്നിട്ട് ഇടയ്ക്കിടെ പല്ലുകൊഴിഞ്ഞു പോയ വായ പോലെയുള്ള ആ ചെറിയ അങ്ങാടിയിലെ കടത്തിണ്ണകളിൽ ഒന്നിൽ കിടന്നുറങ്ങി. പുലർച്ചെ എഴുന്നേൽക്കുന്നു, ഔസേപ്പിന്റെ റൊട്ടിക്കടയുടെ അനുബന്ധമായ കാപ്പി പീടികയിൽ നിന്ന് ഒരു കട്ടൻ കാപ്പി കുടിക്കുന്നു. ഗ്ലാസ് ശബ്ദമുണ്ടാക്കുന്ന വിധം മേശമേൽ അമർത്തി വെച്ചിട്ട് ഒന്നാമത്തെ അലർച്ച. ഞാൻ കേട്ട അലർച്ച ആരുടേതാണെന്ന് മനസ്സിലായി. വെളുപ്പിനുള്ള ആ അലർച്ച കേൾക്കുമ്പോൾ അയിമ്മദ് ഉണർന്നുവെന്ന് ലോകം മനസ്സിലാക്കുന്നു. ഭക്ഷണം കഴിച്ചാൽ അലറും, പെണ്ണുങ്ങളെ കണ്ടാൽ അലറും, വലിയ പാറക്കല്ലുകൾ താഴ്വരകളിലേക്ക് ഉരുട്ടിയുരുട്ടിക്കഴിഞ്ഞാൽ അലറും. ചിലപ്പോൾ ചായച്ചെടികൾക്കിടയിലെ സിൽവർ ഓക്കുമരങ്ങളിൽ ചാരി നിന്നിട്ട് വിദൂരത്തേക്ക് നോക്കിക്കൊണ്ട് ഒരു പ്രകോപനവുമില്ലാതെയും അലറും. കുറച്ചു ദിവസം കേട്ടുകഴിഞ്ഞപ്പോൾ അയിമ്മദ് ചെയ്യുന്നതാണ് ശരി എന്നെനിക്ക് തോന്നി. മനുഷ്യരെക്കാൾ എത്രയോ അധികം കാട്ടുമൃഗങ്ങൾ വസിക്കുന്ന ഈ പ്രദേശത്തേക്ക് ചേർന്ന ഭാഷ അലർച്ചയാണ്. ആപ്പീസിലേക്ക് പോകുന്ന നിരത്തിൽ വെച്ചാണ് ഞാൻ അയിമ്മദിനെ ആദ്യം പരിചയപ്പെട്ടത്. അവൻ നിരത്തുവക്കത്തു നിന്ന് കരിങ്കല്ലുകൾ പൊട്ടിക്കുകയാണ്. വലിയ ചുറ്റിക പൊക്കി ആഞ്ഞാഞ്ഞു വീക്കുന്നു. ഉരുളൻ കല്ലുകളും ചില്ലുകളും ചുറ്റും ചിതറുന്നു. എന്നെ കണ്ടപ്പോൾ ചുറ്റിക താഴെ വെച്ച് അടിമുടി നോക്കി ഒന്നലറി നീട്ടി വലിച്ച് ഒരു സലാം തന്നു. ഞാൻ അലറാതെ സലാം മടക്കി. അയിമ്മദ് ചിരിച്ചു. കിളരം കൂടിയ ശരീരം, നീണ്ട മൂക്കും ഇരുണ്ട കണ്ണുകളും കടക്കണ്ണുകളിൽ സൂര്യോദയത്തിലെ ചെമ്മപ്പ് പറ്റി നിൽക്കുന്നു. രോമമുറ്റിയ വിടർന്ന മാംസപേശികൾ, ഉരുണ്ടുകളിക്കുന്ന കൈകളും. ഞാൻ അയിമ്മദിന് ഒരു ബീഡി നീട്ടി കാണിച്ചു. അത് വായിൽ വെച്ചിട്ട് തീപ്പെട്ടി ഉരയ്ക്കുന്ന മുദ്ര കാട്ടി ബീഡി കത്തിച്ചു കൊടുത്തു. ദമ്മിൽ ഒരു വലി വലിച്ചിട്ട് ഒരലർച്ച ഞെട്ടിയെന്ന് ഞാൻ പുറമേ കാണിച്ചില്ല, സ്ഥലം വിട്ടു. ചില ഞായറാഴ്ചകളിൽ എന്റെ ഗേറ്റ് വലിച്ചു തുറന്നിട്ട് അയിമ്മദ് കടന്നു വരും. പതുക്കെ ഒന്നലറും, സലാം വയ്ക്കും, കുറച്ചു നേരം നിൽക്കും, കുടകുടയെ ചിരിക്കും, പിന്നെ മടങ്ങിപ്പോകും. ഒരു ദിവസം ഞാൻ അയിമ്മദിനോട് ചോദിച്ചു, നാടെവിടെയാണ്? അവൻ്റെ ചിരി പെട്ടെന്ന് വാടിക്കൊഴിഞ്ഞു. മുഖത്തൂടെ ഒരു കാർമേഘം കടന്നുപോയി. ചോദിക്കേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. പിന്നീടൊരിക്കലും ഞാനത് ചോദിച്ചിട്ടില്ല. മഞ്ചേരിക്കാരനാണെന്നും മലപ്പുറത്തുകാരനാണെന്നും ഒക്കെ ആളുകൾ പറയുന്നു. അവനും ഒരു പെറ്റ നാടുണ്ടാകുമെന്ന സങ്കല്പത്തിൽ ആളുകൾ ഊഹിക്കുന്നുവെന്ന് മാത്രം. ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടു. അയിമ്മദുണ്ട് മുറ്റത്ത്, പതിവ് പോലെ നേർത്ത അലർച്ച. ഞാൻ കോലായിൽ ചെന്ന് ചോദിച്ചു, എന്താ? ഗൗണ്ടർ വന്നു. ഏത് ഗൗണ്ടർ? നഞ്ചുണ്ട. എപ്പോൾ? ഇന്നലെ. ഇന്നും വരും. ഇതും പറഞ്ഞ് അയിമ്മദ് തിരിഞ്ഞു നടന്നു. അവൻ റോഡിനെതിർവശത്ത് വലിയ സാമ്പ്രാണി മരത്തിന് ചുവട്ടിൽ പോയി നിന്നു. മടിയിൽ നിന്ന് പുഴുങ്ങിയ കപ്പിയും പരിപ്പുവടിയും വലിച്ചെടുത്ത് ചവയ്ക്കാൻ തുടങ്ങി. കാടിളകുന്ന ശബ്ദം കേട്ട ആന വൻമരങ്ങൾക്കിടയ്ക്ക് തമ്പിടിച്ച കോടമഞ്ഞിൽ ചെവിയാട്ടാതെ തൂശിക്കൊമ്പുകൾ പോലെയുള്ള മുളക്കമ്പുകൾ പതുക്കെ ഒടിച്ചു തിന്നുന്ന ചിത്രം മനസ്സിലൂടെ കടന്നുപോയി. അടി അയിമ്മദ് ഒരാന തന്നെ. നഞ്ചുണ്ട ഗൗഡർ വരുമെന്ന അറിയിപ്പ് മനസ്സിൽ പൊന്തി വന്നു. ഈ ഞായറാഴ്ച തുഴഞ്ഞതു തന്നെ. വർണ്ണച്ചെണ്ടുകൾ പിടിപ്പിച്ച ഒറ്റ കാളവണ്ടിയിൽ വന്നിറങ്ങും. മുട്ടിനു കീഴെ കഷ്ടിച്ചെത്തുന്ന മുണ്ട്, കറുത്ത കമ്പിളിക്കോട്ട്, മുണ്ടിന്റെ 4 ഇഞ്ച് മേൽപോട്ട് നിൽക്കും. ഞാനും ഇവിടെയുണ്ട് എന്ന് മുണ്ട് ഭാവിക്കുന്നത് പോലെ തോന്നും. വെളുത്ത തലക്കെട്ടിന് ചുവട്ടിൽ ചന്ദനം കൊണ്ട് സൃഷ്ടിച്ച ഒരു ചെറിയ ചന്ദ്രൻ, വെളുത്ത കല്ലുവച്ച കടുക്കൻ, അതിലും വെളുത്ത പുഞ്ചിരിയും. മൃദുസ്വരത്തിലേ സംസാരിക്കൂ. സംഭാഷണത്തിലിടയ്ക്ക് ദൈവങ്ങളെ സാക്ഷിക്ക് വിളിക്കും. അവരൊക്കെ കൈപ്പാട് അകലത്തുള്ളതുപോലെയാണ്. നഞ്ചുണ്ട ഗൗണ്ടറെ പരിചയപ്പെട്ട ദിവസവും ഞാൻ ഓർത്തു. ലൈസൻസ് ഇല്ലാത്ത ചായപ്പൊടിയും കുറഞ്ഞ വിലയ്ക്ക് പണിയർ നൽകുന്ന മലഞ്ചരക്കും കച്ചവടം ചെയ്യുന്ന കുറുപ്പിന്റെ വീട്ടിൽ വെച്ചാണ് പരിചയപ്പെട്ടത്. കുറുപ്പ് അവിടെ ഒരു സ്ഥാപനമായിരുന്നു. 4 കാലുമേൽ ആ സ്ഥാപനം നിൽക്കുന്നു. ഒന്നാന്തരമായി കോഴിയിറച്ചി പാകം ചെയ്യുക, നിത്യബ്രഹ്മചാരിയായിരിക്കുക, സ്നേഹിതന്മാരെ ലോഭമില്ലാതെ പ്രശംസിക്കുക, പൊതുകാര്യങ്ങൾക്ക് ഓടി നടക്കുക. ഞാൻ മഹാപണ്ഡിതനാണെന്നും പരമശക്തനാണെന്നും കുറുപ്പ് ഗൗണ്ടറെ പറഞ്ഞു ധരിപ്പിച്ചു. ആ വാക്ചാതുര്യത്തെ എതിർത്തിട്ട് കാര്യമില്ല. ഞാൻ മിണ്ടാതിരുന്നു. ഗൗണ്ടർ അങ്ങ് പോകുമെന്നല്ലോ എന്നും ഞാൻ വിചാരിച്ചു. ഗൗണ്ടർ പോയില്ല. ഒരു ദിവസം ഈ കാട്ടുപ്രദേശത്ത് ആരെ ഗൗനിക്കാൻ എന്ന ഭാവത്തോടെ ഞാൻ സൗന്ദര്യലഹരിയിലെ ശ്ലോകങ്ങൾ ഉറക്കെ ഉറക്കെ ചൊല്ലിക്കൊണ്ട് ചാരിക്കെടുക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഗൗണ്ടർ കയറി വന്നത്. ഉപദ്രവമായോ? ശ്ലോകം നിന്നു. ഞാൻ അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി. അദ്ദേഹം ആ ശ്ലോകങ്ങളെപ്പറ്റി ചോദിച്ചു. സൗന്ദര്യലഹരിയെപ്പറ്റിയും ശ്രീശങ്കരനെപ്പറ്റിയും എനിക്കറിയാവുന്നതൊക്കെ പറഞ്ഞു. ഗൗണ്ടർ കണ്ണടച്ച് കൈകൂപ്പി ദൈവങ്ങളെയൊക്കെ വിളിച്ചു. ലോകകാര്യങ്ങളെപ്പറ്റിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്വേഷണം. ലോകത്തെ കാര്യങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഭദ്രമായിരുന്നു. ആ പ്രദേശത്തെ 80 മേനി വിളയുന്ന നെൽപ്പാടങ്ങളിലേറെക്കൂറും അദ്ദേഹത്തിന്റെ കൈവശമാണ്. കാപ്പിത്തോട്ടങ്ങളും നാരങ്ങാത്തോട്ടങ്ങളും മലവാരങ്ങളും വേറെ എല്ലാം ഇരുന്നിട്ടും വളരെ വിനീതൻ. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റു. ഇടയ്ക്ക് എന്റെ വീട്ടിലേക്ക് വരണം, ഒരനുഗ്രഹമായിരിക്കും.
1: ശ്രമിക്കാം.
2: വരണം.
0: ഞാൻ സമ്മതിച്ചു. അദ്ദേഹം വർണ്ണച്ചെണ്ടുകൾ പിടിപ്പിച്ച ഒറ്റ കാള വണ്ടിയിൽ കയറി പതുക്കെ നീങ്ങി. വണ്ടി പോകുന്നത് നോക്കിക്കൊണ്ട് നിന്ന് അഹ്മദ് ഒന്ന് ചിരിച്ചു, പിന്നെ അലറി. ഞാൻ വാക്കു പാലിച്ചില്ല, ഗൗണ്ടരുടെ വീട്ടിൽ പോയില്ല. അടുത്ത ശനിയാഴ്ച ഒരു കുറിപ്പ് അവിടെ കൊണ്ടുവന്നു കൊടുത്തിരുന്നു. ഞായറാഴ്ച എന്നെ പ്രതീക്ഷിക്കുന്നുവെന്നും ഒറ്റക്കാളവണ്ടി അയക്കുമെന്നുമായിരുന്നു ഉള്ളടക്കം. പരിഭ്രമമായി. പെട്ടെന്നാണ് അഹ്മദിന് ഓർമ്മ വന്നത്. അവനെ വിളിച്ചു വരുത്തി ചോദിച്ചു, നഞ്ചുണ്ട ഗൗണ്ടരുടെ വീടറിയുമോ?
1: നമുക്കറിയും.
0: എവിടെയാണ്? 3 മൈൽ പോണം, ചെത്തു വഴിയുണ്ട്. ഒരു കത്ത് കൊണ്ടുപോയി കൊടുക്കാമോ?
1: സമ്മതിച്ചു തലയിളക്കി.
0: അങ്ങനെ അഹ്മദ് മുഖാന്തരം പലതവണയും കത്തുകൾ കൈമാറി. ഒരു ദിവസം അഹ്മദ് തിരിച്ചു വന്ന് എനിക്ക് ഉള്ളൻ കൈ മലർത്തി കാണിച്ചു 5 രൂപ നാണ്യങ്ങൾ.
1: ഇതെന്താ, ഗൗണ്ടരുടെ വീട്ടിൽ നിന്ന് തന്നു?
0: ഞാൻ ചിരിച്ചു. അഹ്മദും ചിരിച്ചു. പിന്നെ പോകുമ്പോൾ പതുക്കെ ഒന്ന് അലറി. ആ 5 രൂപയുടെ സ്വാദോർത്തായിരിക്കണം അഹ്മദ് ഗൗണ്ടരുടെ വരവ് മറക്കാതെ അറിയിച്ചത്. ഞാൻ നിത്യകർമ്മങ്ങൾ കഴിഞ്ഞ് കാത്തിരുന്നു. ഒരു ബന്ധവുമില്ലാതെ ആളുകൾ തമ്മിൽ ബന്ധപ്പെടുന്ന രീതിയെക്കുറിച്ച് ഓർത്തു. ഓരോ മനുഷ്യന്റെയും സുഖത്തിനു വേണ്ടി വേറെ കൂടി മനുഷ്യർ വേണമോ? മനസ്സിന്റെ ശൂന്യമായ കുഴികളെ സ്നേഹപൂർണമായ ശബ്ദങ്ങളെ കൊണ്ട് നിറയ്ക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ? അരിവെപ്പുകാരൻ കിഴവന്റെ കർണകഠോരമായ ശബ്ദം പോലും എന്റെ ഏകാന്ത ജീവിതത്തിൽ ചിലപ്പോൾ കുളിർമ ചെയ്യുന്നു. അയാളുടെ വാക്കുകൾ മുഖസ്തുതികളാണെന്നറിഞ്ഞിട്ടും ഞാനവ കേട്ടുകൊണ്ടിരുന്നു. അയാൾ 1-2 ദിവസം വീട്ടിൽ പോകുമ്പോൾ ശൂന്യത അനുഭവപ്പെടുന്നു. ഞാൻ അയാളെപ്പറ്റി ഓർക്കുന്നു. വെറ്റിലക്കറ പറ്റിയ പല്ലുകളും നടുവളവോടുകൂടിയ ശരീരവും എനിക്ക് ലോകമുണ്ടാക്കുന്നു എന്നത് അത്ഭുതമല്ലേ? കിഴവൻ ഒരു ദിവസം കാലത്ത് മരിച്ചു കിടക്കുന്നത് കണ്ടാലോ? ചിരിയിളിച്ച് തണുത്ത കിടപ്പ്, ആലോചിക്കാൻ രസമില്ല. ഒറ്റക്കാളവണ്ടിയുടെ കിലുക്കം പടിക്കൽ വന്നു നിന്നു. ചിരിച്ചുകൊണ്ട് ഗൗണ്ടർ കയറി വന്ന ഉടനെ പറഞ്ഞു,
1: ഇന്ന് വന്നേ പറ്റൂ.
0: ഇന്ന് വേണമോ? എന്നോട് എന്തെങ്കിലും അലോഗ്യമുണ്ടോ?
1: ഒന്നുമില്ല, നമുക്ക് പോകാം.
0: ഞാൻ കീഴടങ്ങി. ഉടുപ്പ് മാറ്റി വന്നപ്പോൾ അഹ്മദ് മുറ്റത്ത് വന്ന് നിൽക്കുന്നു. എനിക്കും ഗൗണ്ടർക്കും സലാം വെച്ച് അലറിയില്ല, ഒന്ന് മുരണ്ടു.
1: അഹ്മദ് വരുന്നോ? ഗൗണ്ടർ ചോദിച്ചു.
0: ഞമ്മളും വരുന്ന്. അഹ്മദ് വണ്ടിക്കാരനടുത്ത് കയറിയിരുന്നു. ഞങ്ങൾ വണ്ടിക്കകത്തും. താളമേളങ്ങളോടെ വണ്ടി നീങ്ങി. നഞ്ചുണ്ട ഗൗണ്ടർ തന്റെ കുടുംബസ്ഥിതി എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. വിഷമമൊന്നുമില്ലാതെ കഴിഞ്ഞുകൂടാം. സ്വല്പം നെല്ലും കാപ്പിയും ഒക്കെയുണ്ട്. 2 പെൺമക്കൾ, 1 ആൺചെറുക്കന് 12 വയസ്സ്. പഠിക്കുന്നില്ലേ? സ്കൂളിലെ മാസ്റ്റർ വന്ന് എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട്. 1-ാമത്തെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. ഇളയ മകള് പ്രായം തികഞ്ഞു നിൽക്കുന്നു. ഗൗണ്ടർ സ്വല്പനേരം മിണ്ടാതിരുന്നു. ഞാൻ വെളിയിലേക്ക് കണ്ണയച്ചു. മലകൾക്കിടയ്ക്ക് വിരിഞ്ഞു വളഞ്ഞു കിടക്കുന്ന നെൽവയലുകൾ. തത്തകൾ അവയ്ക്കുമീതെ പാറി നടന്നു. കതിരുകൾ കൊത്തി എങ്ങോട്ടോ പറന്നു പോകുകയാണ്. ശൂന്യതയോടടുക്കുന്ന പ്രശാന്തത. പെട്ടെന്ന് ഗൗണ്ടർ ശാന്തമായി പറഞ്ഞു, നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ ഐശ്വര്യം കെടുന്നു.
1: എന്താണ്?
0: ഒരു സുഖവുമില്ല. ഇപ്പോൾ നല്ല വെളിച്ചമല്ലേ? ആകാശത്ത് കുറേ കാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയാലോ?
1: നിഴലും വെളിച്ചവും.
0: നഞ്ചുണ്ട ഗൗണ്ടരുടെ സംഭാഷണത്തിൽ ഞാൻ ഇടയ്ക്കിടെ മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. പുളച്ചു നിൽക്കുന്ന പ്രകൃതി എന്റെ ഹൃദയത്തെ ആകർഷിച്ചു കഴിഞ്ഞിരുന്നു. ഉയർന്നു ഞാന്ന മുളയുടെ തുഞ്ചത്തിരുന്ന് ഊഞ്ഞാലാടിക്കൊണ്ട് പേരറിയാത്ത പക്ഷി പാട്ടുപാടുകയാണ്. നീ ആരാണ് എന്ന് ചോദിക്കാൻ തോന്നും. ആർക്കു വേണ്ടിയാണ് ഈ പാടുന്നതെന്നും കെട്ടുപിണഞ്ഞ വള്ളികളിൽ തളികയോളം വലിപ്പമുള്ള തുടുത്ത പൂക്കൾ ആരെയോ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നു.
1: ആരെ?
0: വണ്ടി ഗേറ്റ് കടന്നപ്പോൾ എത്തിയോ എന്ന് അറിയാതെ ചോദിച്ചു. അഹ്മദ് മുരണ്ടുകൊണ്ട് ചാടിയിറങ്ങി. ഗൗണ്ടർ എന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയി. വലിയൊരു തളത്തിൽ കട്ടിലിനുമേലെ ഇരുത്തി. അതിൽ കമ്പിളിയും മേലെ വെള്ളത്തുണിയും വിരിച്ചിരുന്നു. അദ്ദേഹം അകത്തുപോയി ആരോടൊക്കെയോ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ ചുറ്റും നോക്കി. നല്ല വീട്, വൃത്തിയുള്ള വിശാലമായ തളം. ഒരു വശത്ത് പൂക്കൾ നിറച്ച 4 കുടകൾ ഇരിക്കുന്നു. ഒന്നിൽ തെച്ചിയാണ്, മറ്റൊന്നിൽ താമരയാണ്. മറ്റു 2 കുടകളും ചിരിഞ്ഞിരുന്നതുകൊണ്ട് അവയിൽ എന്ത് പൂക്കളാണെന്ന് മനസ്സിലായില്ല, വ്യക്തമായില്ല. ഒരു വശത്ത് ജാലകത്തിനു പകരം നീണ്ട അഴിക്കൂടാണ്. അതിലേക്ക് നോക്കി അപ്പുറത്ത് ആരോ നിൽക്കുന്നുണ്ട്. 2 കണ്ണുകൾ അഴിക്കൂടിനോട് പറ്റി നിൽക്കുന്നുവെന്ന് തോന്നി. സ്ത്രീകൾ ആരെങ്കിലും ആയിരിക്കും. ഞാൻ കീഴ്പോട്ട് നോക്കിയിരുന്നു. കാപ്പിയും അടയും വന്നു. ബഹുരസികനട. നാട്ടിൽ നിന്ന് പോയതിനു ശേഷം ഇത്രയും ഹൃദ്യമായ അട തിന്നിട്ടില്ല. അത് തിന്നുകൊണ്ടിരുന്നപ്പോൾ കൂടെ കൂടെ ഗൗണ്ടരുടെ വീട്ടിൽ വരുന്നത് നല്ലതാണെന്ന് വിചാരിച്ചു.
1: ഗൗണ്ടർ തെക്കൻ കാറ്റ് പോലെ വന്ന് അപ്പുറത്തിരുന്നു. ഞങ്ങളുടെ ഭക്ഷണമൊന്നും നിങ്ങൾക്കത്ര പിടിക്കില്ല. ഗൗണ്ടർ ചിരിച്ചു, വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അഴിക്കൂടിനപ്പുറത്തു നിന്ന് അമർത്തി പിടിച്ചതുപോലെയുള്ള ഗിളുഗിളു ശബ്ദം കേട്ടു. അത് ചിരിയാണോ? പെട്ടെന്ന് ഗൗണ്ടർ പറഞ്ഞു, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. എന്തെന്നറിയാതെ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി. ഈ വീട്ടിൽ അലക്ഷ്മി വന്നുവെന്ന് പറഞ്ഞല്ലോ, അത് കളയണം. നന്നായി ഒരു പൂജ വേണം. ഞാൻ കേട്ടുകൊണ്ടിരുന്നു, അതൊന്ന് ചെയ്തു തരണം.
0: ആര്?
1: നിങ്ങൾ. ഞാൻ ഇത്രയും പരിഭ്രമിച്ച സന്ദർഭമുണ്ടോ എന്ന് സംശയമാണ്.
0: എനിക്കറിയില്ലല്ലോ.
1: കുറുപ്പ് എല്ലാം എന്നോട് പറഞ്ഞു. നിങ്ങളത് ചെയ്തു തന്നാൽ വലിയ അനുഗ്രഹമായി.
0: കുറുപ്പ് തെറ്റിദ്ധരിച്ചതാണ്.
1: അതൊന്നും പറയരുത്. ഒരു കുടുംബത്തിന്റെ രക്ഷയാണ്. നിങ്ങൾക്കും കുടുംബമില്ലേ? അറിയാത്ത ഒരു വിദേശ ഭാഷ കേട്ടിരിക്കുന്നത് പോലെ തോന്നി. മനസ്സ് തെളിഞ്ഞപ്പോൾ ഞാൻ എല്ലാം വിസ്തരിച്ച് പറഞ്ഞു നോക്കി. ഗൗണ്ടർക്ക് ഒന്നും ബോധ്യപ്പെട്ടില്ല. അദ്ദേഹം കേന അപേക്ഷിക്കുകയാണ്. ദൈവങ്ങളെ, നിങ്ങൾ എന്നെ ഇങ്ങനെയൊരു ആപത്തിൽ കൊണ്ടുവന്ന് തള്ളിയിട്ടത് ഒട്ടും നന്നായില്ല. പിന്നെ ഗൗണ്ടറുടെ ഭാര്യ വന്നു. അവരും ഗൗണ്ടർ പറഞ്ഞതൊക്കെ ആവർത്തിച്ചു. ഞാൻ പറയുന്നതൊന്നും ഇവർക്ക് മനസ്സിലാകുന്നില്ലേ? വീണ്ടും വിവരിച്ചു നോക്കി. ഞാൻ എന്തോ തട്ടിപ്പ് പറയുകയാണെന്നേ അവർ ധരിക്കുന്നുള്ളൂ. ഒരു മണിക്കൂർ നേരത്തെ വാദപ്രതിവാദത്തിനു ശേഷം ഞാൻ വീണ്ടും കീഴടങ്ങി. പിടികൾ അകത്ത് മുഴുവൻ മൂത്രമൊഴിച്ചിട്ട് ഇതാണെന്റെ പൂജ എന്ന് വിളിച്ചു കൂവാൻ തോന്നി. നഞ്ചുണ്ട ഗൗണ്ടർ എന്ന സ്വാത്തികന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എല്ലാ ദേഷ്യവും കെട്ടടങ്ങി. എന്റെ പെൺകുട്ടി രക്ഷപ്പെടട്ടെ, ഞങ്ങൾക്ക് വീണ്ടും ഗുണം പിടിക്കട്ടെ. പൂജ കഴിച്ചാൽ പെണ്ണിന് വരൻ എത്തുമെന്നായിരിക്കും വിശ്വാസം. അതോർത്തപ്പോൾ എന്റെ പെങ്ങളെ ഓർമ്മ വന്നു. പുരനിറഞ്ഞു നിൽക്കുന്ന അവളുടെ കല്യാണത്തെപ്പറ്റി അമ്മ എല്ലാ കത്തിലും എഴുതുന്നു. ഇന്നു രാത്രിക്കെല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വിശേഷിച്ചെന്തെങ്കിലും വേണമെങ്കിൽ പറയണം. ഞാൻ ചൂരൽവടി വേണം എന്ന് പറയാൻ തോന്നിയെങ്കിലും പറഞ്ഞതിങ്ങനെയാണ്, സാധാരണ പൂജയ്ക്കുള്ളതൊക്കെ മതി. ഗൗണ്ടരുടെയും ഭാര്യയുടെയും മുഖം വിടർന്നു. പുഷ്പങ്ങൾ അതാ ആറു നിലവിളക്കുകൾ തേച്ചു വെളുപ്പിച്ചു വെച്ചിട്ടുണ്ട്. പോരെ, അപ്പവും പായസവും ഉണ്ടാക്കാം, നല്ലതാണ്. പഴം എത്ര വേണമെങ്കിലും ആകാം.
0: ഓ,
1: ഇവിടെ കരിപ്പെട്ടിയെ കിട്ടു. ഗുണ്ടല്ലൂരിൽ ആളെ അയച്ച് വെള്ളശർക്കര കൊണ്ടുവന്നു.
0: നന്നായി.
1: തലച്ചോറ് കൂടി കൊണ്ടുവരികയായിരുന്നില്ലേ എന്ന് ചോദിച്ചില്ല. ഞാൻ വീട്ടിന് പുറത്തൊക്കെ നടന്നു നോക്കി. വലിയ തോട്ടം, അതിന് നടുക്ക് താമസിക്കുന്ന ഒരു ഡെറ്റ്നിയുവാണ് ഞാനെന്ന് തോന്നി. ഒരു പിക്നിക്കിന്റെ രസം ആസ്വദിക്കാൻ വന്നവനാണ് ഞാൻ. എന്നിട്ട് ഇത്തരം കർമ്മങ്ങളെയൊക്കെ ഒരു കാലത്ത് ഞാൻ എതിർത്തിട്ടുണ്ട്. അതിൻ്റെ ഫലമാണോ? അയിമത് മുൻപിൽ വന്ന് നിൽക്കുന്നു. ഞാനൊന്ന് തറച്ചു നോക്കിയിട്ട് മുഖം തിരിച്ചു. എന്തോ മനസ്സിലായെന്ന് തോന്നുന്നു. അവൻ അലറാതെ അപ്പുറത്തേക്ക് മാറി. വെള്ളിലക്കാട്ടിൽ തത്തിക്കളിക്കുന്ന പൂമ്പാറ്റകളെ നോക്കി. അവയുടെ ചിറകെല്ലാം വെളുത്തവയാണ്. ചിറകേത്, ഇലയേത് എന്ന് തിരിച്ചറിയാൻ വിഷമം. ആ വെള്ളിലകളുടെ വർഗത്തിലേക്ക് അവയങ്ങ് ചേർന്നുവെന്ന് തോന്നി. കുറച്ചു കഴിഞ്ഞ് ഊണ് കഴിക്കാൻ ക്ഷണിച്ചു. കുന്നോളം പഴയരിച്ചോറ്, കുന്നിന്റെ ചുവട്ടിലൊക്കെ വിവിധങ്ങളായ വിഭവങ്ങൾ. ഞാൻ ഒന്നും പറഞ്ഞില്ല, കുറച്ചൊക്കെ വാരിത്തുന്നു. അടയുടെ കനം അപ്പോഴും വയറ്റിലുണ്ടായിരുന്നു. അയിമത് ഉണ്ണുന്നു സമാധാനമായി. ഒന്ന് മയങ്ങി. സൗന്ദര്യലഹരിയിലെ ശ്ലോകം മനസ്സ് മൂളിക്കൊണ്ടിരുന്നു. ജപോ ജൽപശില്പം സകലമഭി മുദ്രാവിരചന. കാപ്പിയും പലഹാരവും. വയ്യ, എങ്കിലും കാപ്പി കുടിച്ചു. പുറത്തേക്ക് കടന്നു. വെളിച്ചം ഊർന്നൂർന്നു പോവുകയായിരുന്നു. സന്ധ്യ പച്ചത്തഴപ്പുകളോട് യാത്ര പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. കുളിച്ചു. കോടി വസ്ത്രം വന്നു. നല്ലത്, ധാരാളം നീളമുണ്ട്. ഒരു പൊടിപ്പൻ പാളസർ ഉടുത്തു. ഭസ്മം തൊട്ടു. നെറ്റിയിൽ ചമന്നൊരു പൊട്ടും. ശാക്തേയക്കാരനായിരുന്ന വലിയച്ഛനെ മനസ്വാധ്യാനിച്ചു. പൊടികൾ കൂട്ടിച്ചേർത്ത് വർണ്ണവൈദ്യുദ്ധ്യം വരുത്തി ഗംഭീരമായൊരു പത്മം നിർമ്മിച്ചു. ആ ഒരൊറ്റ ജോലിയായിരുന്നു അന്ന് രസകരമായി തോന്നിയത്. കുട്ടിക്കാലത്തെ കളികളിലൊന്ന് കളമെഴുത്തായിരുന്നു. മാറി നിന്ന് നോക്കിക്കൊള്ളാം. മഹാലക്ഷ്മി ഇതിൽ വരുന്നില്ലെങ്കിൽ പിന്നെ എവിടെ വരാൻ? അയിമതിനെ പോലെ ഒന്ന് അലറണമെന്ന് തോന്നി. അയ്യഞ്ചു തിരിയോടുകൂടിയ ആറു നിലവിളക്കുകൾ നിരന്നു കത്തി. ചന്ദ്രത്തിരികളുടെയും ധൂപക്കൂട്ടിന്റെയും പുക അന്തരീക്ഷത്തിൽ പരിമളം വിതറി. പറക്കണക്കിലാണ് പുഷ്പങ്ങൾ. അർച്ചന പൊടി പാറി. എന്തിനെയാണ് അർപ്പിച്ചതെന്ന് വ്യക്തമായിരുന്നില്ലെങ്കിലും മണിയടിയും കർപ്പൂരാരാധനയും തകർത്തു. ശ്ലോകങ്ങളും ഇരിക്കട്ടെ.
2: അവിദ്യാനാമന്ദസ്ഥിതി മിരമിഹര ദ്യൂപനഖരി ജഡാനാം ചൈതന്യസ്തബക മകരന്ദ്ര ശ്രുതിസരി.
1: മേളം തന്നെ മേളം. ശ്ലോകങ്ങൾ അവസാനിച്ചപ്പോൾ ഗൗണ്ടർ വന്നു, ഭാര്യ വന്നു, മകള് വന്നു. അയിമതും നാൽക്കാലികളും ഒഴികെ ആ വീട്ടിലുള്ള ജീവജാലങ്ങളൊക്കെ വന്നു. തൊഴൽ, ദണ്ഡ നമസ്കാരങ്ങൾ, ഇഷ്ടംപോലെ പ്രസാദം കൊടുത്തു. അപ്പോൾ നഞ്ചുണ്ട ഗൗണ്ടർ പറയുന്നു, സിദ്ധമ്മയെ ഒന്ന് ഉഴിഞ്ഞു വാങ്ങണം.
3: റെഡി. പോത്തായാൽ നുഖം ചുമക്കണമല്ലോ. ഗൗണ്ടർ മകളെ മുമ്പിലേ കുന്തി നിർത്തി.
1: തിരികെട്ട് കത്തിച്ച് പുഷ്പങ്ങൾ കൂട്ടിപ്പിടിച്ചു. മുകളിൽ നിന്ന് കീഴ്പോട്ട് ഒഴിയുകയാണ്. കൺമിഴിച്ചൊന്ന് നോക്കി.
3: സ്മരഭടന്റെ കുലച്ച പാപം തന്നെ. ദേവത മന്ത്രവാദിയിലേക്ക് ആവാഹിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. നമസ്കരിച്ചു. പുഞ്ചിരി തൂകിക്കൊണ്ട് ദക്ഷിണയും തന്നു. അത് വാങ്ങിയപ്പോൾ വ്യഭിചാരത്തിന് ആദ്യമായി ഫീസ് വാങ്ങുന്ന പെണ്ണിനെ പോലെയായിരുന്നു മനസ്സ്. പൂജാമുറിയിൽ നിന്ന് തളത്തിൽ വന്നിരുന്നു അടിച്ചു വീക്കിയ സാപ്പാട്. സാപ്പാടിനു മേലെ കാച്ചി കുറുക്കിയ പാല്. പിന്നെ സ്വല്പനേരം വർത്തമാനം പറഞ്ഞിരുന്ന് ഇടയ്ക്ക് നഞ്ചുണ്ട ഗൗണ്ടർ ചോദിച്ചു, സിദ്ധമ്മയുടെ ബാധയൊക്കെ ഒഴിഞ്ഞില്ലേ? ഒവ്, എന്താണ് അസുഖം? രാത്രി ചിലപ്പോൾ എഴുന്നേറ്റ് പകച്ചു നോക്കി നിൽക്കും. ആരെങ്കിലും ചെന്ന് തൊട്ടാൽ പൊട്ടിക്കരയും. നിലാവത്തിറങ്ങി നടക്കും. ആ കാണുന്ന പൊറ്റപ്പാറയിൽ നിന്ന് പണിക്കാരിയാണ് രാത്രി ഒരിക്കൽ പിടിച്ചു കൊണ്ടുവന്നത്. ഞാൻ മൂളി. ഇനിയൊന്നും ഉണ്ടാവില്ലല്ലോ. ഇല്ല, ഉറപ്പു കൊടുത്തു. പതുക്കെ സംഭാഷണം അടങ്ങി. കിടക്കാനുള്ള മുറി കാണിച്ചു തന്നു. പതുക്കെ കിടക്കയിൽ ചെരിഞ്ഞു. വിളക്കുകൾ ഓരോന്നായി കെട്ടു. എന്തിനെന്നറിഞ്ഞുകൂടാ. മനസ്സിൽ വേദനയും പരിഹാസവും പാരുഷ്യവും മാറി മാറി വന്നു. ജാലകത്തിലൂടെ കൈ നീട്ടുന്ന മൂഖമായ നിലാവിനെ നോക്കിക്കൊണ്ട് കിടന്നു. എപ്പോഴാണ് ഉറങ്ങിയതെന്നറിഞ്ഞുകൂടാ. കാലിൽ എന്തോ തട്ടിയിട്ടാണ് ഉണർന്നത്. നിലാവ് മുറിയിൽ നിറഞ്ഞിരിക്കുകയാണ്. കാൽക്കലാരവും നിൽക്കുന്നു. സൂക്ഷിച്ചു നോക്കി, അനക്കമില്ല. എഴുന്നേറ്റ് അടുത്തു ചെന്നു. ഞെട്ടിപ്പോയി. സിദ്ധമ്മ പേടിച്ചോ? അവൾ മന്ത്രിച്ചു. എന്താണ് വേണ്ടത്? എന്റെ ഒച്ച ഇടറുന്നത് എനിക്കു തന്നെ അറിയാമായിരുന്നു. കുപ്പിവളകൾ വീണുടിയുന്നത് പോലെയുള്ള ചിരി മാത്രമായിരുന്നു മറുപടി. പോയി കിടന്നുറങ്ങൂ. എന്റെ ബാധയൊക്കെ പോയി. ഇനി ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല. മറുപടി പറയാൻ കഴിയുന്നില്ല. നെഞ്ചിൽ ആവി കെട്ടി നിൽക്കുന്നത് പോലെ. പിന്നെ മൂഖം. മരക്കുടിലുകളിലൂടെ ദീർഘനിശ്വാസമിട്ട് പോകുന്ന കാറ്റു മാത്രം. സിദ്ധമ്മ വീണ്ടും മന്ത്രിച്ചു. നിങ്ങളെന്തിനേ ഈ അയിമ്മദിനെ ഇവിടെ നിന്ന് ഓടിച്ചത്? അവൻ ചാവടിയിൽ കിടന്നുറങ്ങുന്നുണ്ടല്ലോ. നേരോ? നേര്. വീണ്ടും മൂഖം. ഞാൻ പോകട്ടെ. പോയി കിടന്നുറങ്ങൂ. ബാധയൊഴിഞ്ഞുല്ലോ അല്ലേ? ഉടുത്ത പട്ടുസാരി ഒലിയുന്ന നേർത്ത ശബ്ദം ഒന്നുകൂടി തിരിഞ്ഞു ചോദിച്ചു. പോകട്ടെ. അവൾ പുറത്തേക്ക് കടന്നിട്ടും പോയി എന്ന് തോന്നിയില്ല. നിശ്ചലമായി നിന്നു. മുറിയുടെ ചുമരുകളിൽ ജഡധാരികൾ നൃത്തം വയ്ക്കുന്നത്, പുറത്ത് ചാഞ്ചാടുന്നത് ചെടികളുടെ നിഴലുകളാണെന്ന് മനസ്സിലാക്കാൻ സമയം പിടിച്ചു. തുറന്നു കിടന്ന വാതിൽ അടച്ചപ്പോൾ പുറമേ നിന്ന് കുപ്പിവളയുടയുന്ന ശബ്ദം. വാതിലിന്റെ കുറ്റിയിട്ട് കിടക്കയിൽ വന്ന് വീണപ്പോൾ പൊട്ടിക്കരയണമെന്നുണ്ടായിരുന്നു. നീ ആരടാ കഴുതേ എന്ന് എവിടെ നിന്നോ വിളിച്ചു ചോദിക്കുന്നത് പോലെ തോന്നി. കാറ്റ് അപ്പോഴും വള്ളിക്കുടിലുകളെ തഴുകിത്തേങ്ങി. പെട്ടെന്ന് പിൻപുറത്തെ വാതിൽ നേർത്ത് ശബ്ദിക്കുന്നത് കേട്ടു. എഴുന്നേറ്റ് ചെന്ന് നോക്കിയാലോ? വേണ്ട. കണ്ണു ചിമ്മി കമിഴ്ന്ന് കിടന്നു. തലയിണയുറയിലെ കൈതപ്പൂവിന്റെ നേർത്ത മണം അപ്പോഴാണ് അറിഞ്ഞത്. തുണിപ്പെട്ടി വാസിനിപ്പിക്കാൻ കൈതപ്പൂ ഇട്ടതാകും. ഒന്നുറങ്ങിക്കിട്ടിയെങ്കിൽ മനസ്സിൽ നീണ്ട കൈതപ്പൂവും പന്തവും കിലുങ്ങുന്ന കുപ്പിവളകളും ജഡാധാരികളും മാറി മാറി വന്നുപോയി. പെട്ടെന്നാണ് അയിമ്പതിൻ്റെ മുരളൽ കേട്ടത്. അത്ര പെട്ടെന്ന് തന്നെ അതടങ്ങുകയും ചെയ്തു. ഉറക്കത്തിലും വേണോ ഈ അലർച്ച എന്നോർത്തു. ഏതും ദുർനിമിഷത്തിലാണ് ഇറങ്ങി തിരിച്ചത്. പുലർച്ചെ സ്വപ്നങ്ങളിൽ അമർന്നുപോയി എന്ന് തോന്നുന്നു. നഞ്ചുണ്ട ഗൗണ്ടർ വിളിച്ചു നിർത്തി. പല്ലു തേച്ച് കാപ്പി കുടിച്ച് വർണ്ണ ചെണ്ടുകൾ കുലുങ്ങുന്ന ഒറ്റ കാളവണ്ടി ഒരുങ്ങി നിൽക്കുന്നു. കയറിയിരിക്കുമ്പോൾ വിളിച്ചു. അയിമ്മദേ. ഉറക്കച്ചടവോടുകൂടിയ കണ്ണുമായി അവൻ വണ്ടിക്കാരനടുത്തിരുന്നു. അഴിക്കൂട്ടിനിടയിലൂടെ നോക്കുന്ന രണ്ടു കണ്ണുകളെ കണ്ടില്ലെന്ന് ഭാവിച്ചു. നമസ്കാരം ഗൗണ്ടർ. നമസ്കാരം. ചെണ്ടുകൾ വച്ച ഒറ്റ കാളവണ്ടി നീങ്ങി. ചെറിയ മദ്യപാനത്തിൻ്റെതെന്ന പോലെ സിരകളിൽ ഒരുതരം താളം സഞ്ചരിച്ചു. മനസ്സ് മൂളിക്കൊണ്ടിരുന്നു. സ്മരഭടന്റെ കുലച്ച ചാപം. വണ്ടിയിൽ നിന്നിറങ്ങി വണ്ടി തിരിച്ചുപോയി. കിലുക്കം അകന്നകന്ന് കേൾക്കാതായപ്പോൾ തലയും താഴ്ത്തി നിശ്ചലനായി നിൽക്കുന്ന അയിമ്മദിനെ അടുത്ത് വിളിച്ചു. ദക്ഷിണ കിട്ടിയ 100 രൂപയിൽ നിന്ന് 25 രൂപ എടുത്തു നീട്ടി. വേണ്ട. അതെന്താ? അയിമ്മദ് കൈപ്പടം മലർത്തി കാണിച്ചു. അതിൽ 25 രൂപയും നോട്ടുകളും ഉണ്ടായിരുന്നു. എന്നിട്ടും നിർബന്ധിച്ചു പണം വാങ്ങിച്ചു. ബാക്കിയുള്ള പണം 1 രൂപയാക്കി മാറ്റി. വയറ്റത്തൊക്കെ കാട്ടുപഴച്ചാറും ചീഞ്ഞ നാറ്റവുമായി നടക്കുന്ന എസ്റ്റേറ്റ് പിള്ളേർക്ക് വീതിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടും മനസ്സിലെ കുത്തു മാറിയില്ല. ഓഫീസിലെ ഫയലുകൾ മറിക്കുമ്പോഴും മനസ്സ് മൂളിക്കൊണ്ടിരുന്നു. സ്മരപടന്റെ കുലച്ച ചാപം. പിന്നെ ഒരാഴ്ചത്തേക്ക് അയിമ്മദിനെ കണ്ടില്ല. ആരോടന്വേഷിക്കാൻ? ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുഖത്തും നെഞ്ചത്തും തിണർപ്പുകളോടുകൂടി അയിമ്മദ് മുറ്റത്ത് വന്നു നിന്നു. ഒന്നലറി. എവിടെ പോയി? പോലീസ് സ്റ്റേഷനിൽ. എന്തിന്? പെണ്ണ് പിന്നാലെ പോകുന്നതിന്. ഏതു പെണ്ണ്? അവൻ മിണ്ടിയില്ല. എന്റെ മുഖത്തേക്ക് നോക്കി, പിന്നെ കീഴ്പോട്ട് നോക്കി. സ്വല്പനേരം കഴിഞ്ഞ് ഒന്നലറി തിരിഞ്ഞു നടന്നു. എവിടെ പോകുന്നു? പോകുന്നു. ഇടയ്ക്കിടെ അലർച്ച അതകന്നകന്നു പോയി. ശൂന്യതയിൽ വലയം പ്രാപിച്ചു. ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചുറ്റും നോക്കി. അയിമ്മദുണ്ടോ? എന്നെ പ്രതീക്ഷിച്ചു നിന്ന സഹപ്രവർത്തകരോട് കൂടെ അപരിചിതനും സുമുഖനുമായ ഒരു യുവാവുമുണ്ട്. അയാൾ കൈ തന്നു. പേര് പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റാണ്. നഞ്ചുണ്ട ഗൗണ്ടരെ കേട്ടിരിക്കുമല്ലോ. ഉവ്. അദ്ദേഹത്തിന്റെ മകളുടെ മകൻ. സിദ്ധമ്മയുടെ? അതെ. ചിരിച്ചുകൊണ്ട് ആ യുവാവ് പറഞ്ഞു. അയാൾ കാറിന്റെ ഡോർ തുറന്നു തന്നു. അത് നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ എന്റെ ചെവിയിൽ സംഗീതം പൊഴിച്ചിരുന്നത് വർണ്ണചെണ്ടുകൾ പിടിപ്പിച്ച ഒറ്റ കാളവണ്ടിയുടെ കിലുക്കമായിരുന്നു. മനസ്സപ്പോഴും അഹ്മദിനെ അന്വേഷിച്ചു. അവനുണ്ടോ? അലറാറുണ്ടോ? അവനെവിടെ?
4: ഉറൂബിന്റെ നവരസ കഥാപരമ്പരയിലെ അലർച്ച എന്ന ചെറുകഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് ചന്ദ്രലേഖ മല്ലശ്ശേരി. ഇന്നത്തെ വായനശാല ഇവിടെ പൂർണ്ണമാകുന്നു. ഒട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

ഇന്നത്തെ സംഗീത കച്ചേരി ആരംഭിക്കുന്നു. പ്രശസ്ത സംഗീതജ്ഞൻ കാവാലം ശ്രീകുമാർ അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ സംഗീത കച്ചേരിയാണ് ഇന്ന്. വയലിൻ വയല രാജേന്ദ്രൻ, മൃദംഗം പാലക്കാട് കെ എസ് മഹേഷ് കുമാർ,

0: പ്രശസ്ത സംഗീതജ്ഞൻ ശ്രീ കാവാലം ശ്രീകുമാറിന്റെ ശാസ്ത്രീയ സംഗീത കച്ചേരിയാണ് ഇന്ന് സംഗീതനിശയിലൂടെ ശ്രോതാക്കൾ കേട്ടത്. വയലിൻ വയല രാജേന്ദ്രൻ, മൃദംഗം പാലക്കാട് കെ എസ് മഹേഷ് കുമാർ, ഘടം വെള്ളാറ്റന്നൂർ എ എസ് ശ്രീജിത്ത്. കച്ചേരിയുടെ തുടർഭാഗം അടുത്ത സംഗീതനിശയിലൂടെ കേൾക്കാം.
1: സംഗീതനിശ.
2: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
3: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
4: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലേക്ക് സ്നേഹസ്വാഗതം.
5: മധുരഗീതങ്ങൾ.
4: വ്യക്തികൾ തമ്മിലുള്ള ഊഷ്മള ബന്ധങ്ങളെയാണ് സൗഹൃദം എന്ന് വിളിക്കാറുള്ളത്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവി എന്ന നിലയ്ക്ക് നല്ല സൗഹൃദ ബന്ധങ്ങൾ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു. കൊച്ചുകുട്ടികളിൽ നിന്ന് തുടങ്ങി വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്നവർക്ക് വരെ സൗഹൃദ ബന്ധങ്ങൾ ഒഴിച്ചുകൂടാനാവാത്തത് അതുകൊണ്ടാണ്. പുരുഷന്മാർ പരസ്പരവും സ്ത്രീകൾ പരസ്പരവും സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാവാറുണ്ട്. ചെറിയ പുഞ്ചിരിയിൽ നിന്ന് തുടങ്ങുന്ന ബന്ധങ്ങൾ ചിലരെങ്കിലും ഒരിക്കലും വേർപെടുത്താനാവാത്ത വിധം വളരാറുണ്ട്. എല്ലാത്തിലും മിതത്വം അനിവാര്യമാണെന്ന പോലെ സൗഹൃദങ്ങളിലും ഇത് സ്വീകരിക്കാവുന്നതാണ്. ശ്രോതാക്കൾ വിചാരിക്കുന്നുണ്ടാവും, മധുരഗീതങ്ങളിൽ സൗഹൃദത്തിനെന്താണ് സ്ഥാനമെന്ന്. വേറൊന്നുമല്ല, സൗഹൃദത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നിരവധി ചിത്രങ്ങൾ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ തിരഞ്ഞെടുത്ത ചില ചിത്രങ്ങളിലെ സൗഹൃദത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ള ഗാനങ്ങളാണ് ഇന്നത്തെ മധുരഗീതങ്ങളിൽ. ആദ്യ ഗാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1999 സിദ്ദിഖ് രജനിയും സംവിധാനവും നിർവഹിച്ച് പുറത്തിറങ്ങിയ മലയാളം കോമഡി ചലച്ചിത്രമാണ് ഫ്രണ്ട്സ്. ലാൽ നിർമ്മിച്ച ഈ ചിത്രത്തിൽ ജയറാം, മുകേഷ്, ശ്രീനിവാസൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ മീന, ദിവ്യ ഉണ്ണി, ജഗദീഷ് ശ്രീകുമാർ, വി കെ ശ്രീരാമൻ, ജനാർദ്ദനൻ, കൊച്ചിൻ ഹനീഫ എന്നിവരും സഹകഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. അരവിന്ദൻ, ചന്തു, ജോയ് എന്നിവരുടെ സൗഹൃദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രം മുന്നോട്ടു പോകുന്നത്. സൗഹൃദത്തിന് കുടുംബത്തെ പോലും വിലമതിക്കുന്ന മൂന്ന് സുഹൃത്തുക്കളാണ് ഈ മൂവരും. ഇവരുടെ ഇടയിൽ നടക്കുന്ന രസകരമായ സംഭവങ്ങളിലൂടെയാണ് ഫ്രണ്ട്സ് എന്ന ചിത്രം കടന്നു പോകുന്നത്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, ആർ കെ ദാമോദരൻ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന് വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം ഇളയരാജ, കെ ജെ യേശുദാസ്, എം ജി ശ്രീകുമാർ, ബിജു നാരായണൻ, ചന്ദ്രശേഖർ, കൃഷ്ണചന്ദ്രൻ, കെ എസ് ചിത്ര, സുജാതാമോഹൻ എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ പാടി മനോഹരമാക്കിയത്. ഇതിലെ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ രചനയിൽ പിറന്ന് എം ജി ശ്രീകുമാറും ചന്ദ്രശേഖറും ചേർന്നു പാടിയ പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയതാരാണോ എന്ന് തുടങ്ങുന്ന ഗാനം ആസ്വദിക്കാം മധുരഗീതങ്ങളിലൂടെ. മധുരഗീതങ്ങളിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ, മട്ടന്നൂർ.

0: നിർത്ത് നിർത്ത് നിർത്ത്. ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാ.
1: അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ?
0: ആ ഇത് കൊള്ളാം.
2: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
0: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

രാജൻ ശങ്കരാടിയുടെ സംവിധാനത്തിൽ ദിലീപ്, തിലകൻ, ജഗദീഷ് ശ്രീകുമാർ, സുലേഖ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 1998 പ്രദർശനത്തിനെത്തിയ ഒരു മലയാള ചലച്ചിത്രമാണ് മീനത്തിൽ താലികെട്ട്. മൊണാർക്ക് ഫിലിംസിന്റെ ബാനറിൽ സാജൻ വർഗീസ്, പ്രേം പ്രകാശ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. വിതരണം ചെയ്തിരിക്കുന്നത് സെഞ്ചുറി ഫിലിംസ് ആണ്. ലാൽ ജോസിൻ്റെതാണ് കഥ. തിരക്കഥ, സംഭാഷണം എന്നിവ നിർവഹിച്ചത് എ.കെ. സാജൻ, എ.കെ. സന്തോഷ് എന്നിവർ ചേർന്നാണ്. കൂട്ടുകാരുമൊത്ത് സ്കൂളിൽ പഠിച്ചും കളിച്ചും ചിരിച്ചും നടക്കുന്ന സമയത്ത് പ്രത്യേക സാഹചര്യത്തിൽ വിവാഹം കഴിക്കേണ്ടി വരുന്ന ഓമനക്കുട്ടൻ എന്ന കഥാപാത്രത്തെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം മുന്നോട്ടു പോകുന്നത്. ദിലീപാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ദിലീപ്, തിലകൻ, ജഗദീഷ് ശ്രീകുമാർ എന്നിവരെ കൂടാതെ ജനാർദ്ദനൻ, കലാഭവൻ മണി, യദുകൃഷ്ണൻ, വിജയ് മേനോൻ, കൃഷ്ണപ്രസാദ്, ശങ്കരാടി, ജോസ് പ്രകാശ്, ഏലിയാസ് ബാബു, ഒടുവിലുണ്ണികൃഷ്ണൻ, സുകുമാരി, സീനത്ത്, അടൂർ ഭവാനി, തെസ്നി ഖാൻ, ശാന്തകുമാരി എന്നിവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് ഔസേപ്പച്ചനാണ്. കെ ജെ യേശുദാസ്, എം ജി ശ്രീകുമാർ, റിജു ജോസഫ്, കെ എസ് ചിത്ര, സുജാത മോഹൻ എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. കൂടെ പഠിച്ചിരുന്ന സുഹൃത്തിന്റെ സഹോദരിയുടെ കല്യാണത്തിനായി പുറപ്പെടുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കാണാ

സൗഹൃദത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ശ്രീനിവാസന്റെ തിരക്കഥയിൽ ലാൽജോസ് സംവിധാനം ചെയ്ത് 1998 പുറത്തിറങ്ങിയ ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനം. മമ്മൂട്ടി, ബിജു മേനോൻ, മോഹിനി, ദിവ്യ ഉണ്ണി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ കലാഭവൻ മണി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഒറ്റപ്പാലം പപ്പൻ, ജെയിംസ് ചാക്കോ, അഗസ്റ്റിൻ, മേഘനാഥൻ, സുകുമാരി, ചേർത്തല ലളിത എന്നിവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഗിരീഷ് പുത്തഞ്ചേരിയാണ് ചിത്രത്തിന് വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം വിദ്യാസാഗറും രവീന്ദ്രനും ചേർന്ന്. ബിജു നാരായണൻ, ജി വേണുഗോപാൽ, കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര, എം ജി ശ്രീകുമാർ, പുഷ്പവനം കുപ്പുസ്വാമി, രവീന്ദ്രൻ, ശ്രീനിവാസ്, സുജാത മോഹൻ, ദേവാനന്ദ് എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. 8 ഗാനങ്ങളാണ് ചിത്രത്തിന് വേണ്ടി ഒരുക്കിയത്. കൃഷിയിൽ തന്റെ സഹോദരനെ സഹായിക്കാനെത്തുന്ന ചേട്ടനും കൂട്ടുകാരും തന്റെ അനിയൻ താമസിക്കുന്ന ഗ്രാമത്തിലേക്ക് വരുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്ന ഗാന പശ്ചാത്തലം വരുന്നത്. ചേട്ടനായി മമ്മൂട്ടിയും അനിയനായി ബിജു മേനോനുമാണ് വേഷമിട്ടിരിക്കുന്നത്. ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് വിദ്യാസാഗർ ഈണം പകർന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് എം ജി ശ്രീകുമാറും ജി വേണുഗോപാലും ശ്രീനിവാസും ചേർന്ന്.

0: കണ്ടിച്ചിന് സത്തറ് ചോറായി.
1: സുഹൃത്ത് ബന്ധങ്ങളെ ആഴത്തിൽ വരച്ചുകാട്ടിയ ചിത്രമായിരുന്നു. തുളസീദാസിന്റെ സംവിധാനത്തിൽ ദിലീപ്, കുഞ്ചാക്കോ ബോബൻ, കാവ്യ മാധവൻ, ജഗദീഷ് ശ്രീകുമാർ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 2001 പ്രദർശനത്തിനിറങ്ങിയ ദോസ്ത് എന്ന ചിത്രം. കൊട്ടാരക്കര ഫിലിംസിന്റെ ബാനറിൽ യമുന നിർമ്മിച്ച ഈ ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത് ഗുഡ്ലക്ക് റിലീസാണ്. കഥാ, തിരക്കഥാ, സംഭാഷണം എന്നിവയെല്ലാം നിർവഹിച്ചത് ഉദയകൃഷ്ണ, സിബി കെ തോമസ് എന്നിവർ ചേർന്ന്. ദിലീപ്, കുഞ്ചാക്കോ ബോബൻ, ജഗദീഷ് ശ്രീകുമാർ, കാവ്യ മാധവൻ എന്നിവരെ കൂടാതെ ജയസൂര്യ, കലാഭവൻ മണി, ഷിജു, ബാബുസ്വാമി, ബാബുരാജ് ജേക്കബ്, അഞ്ജു അരവിന്ദ്, ഊർമിള ഉണ്ണി, ബിന്ദു പണിക്കർ, നാദിർഷ, രവി വള്ളത്തോൾ, സുബൈർ, അനീഷ്, കനകലത എന്നിവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളായി എത്തി. എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാസാഗറാണ് ഈണം പകർന്നിരിക്കുന്നത്. കെ ജെ യേശുദാസ്, എസ് പി ബാലസുബ്രഹ്മണ്യം, ബിജു നാരായണൻ, ശ്രീനിവാസ്, ബാലഭാസ്കർ, കെ എസ് ചിത്ര, സുജാത മോഹൻ എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ പാടി മനോഹരമാക്കിയത്. 6 ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇതിലെ സൗഹൃദത്തിന്റെ പശ്ചാത്തലത്തിലൊരുങ്ങിയ ഒരു ഗാനമായിരുന്നു വാനം പോലെ വാനം മാത്രം, ദാനം ചെയ്യാൻ മേഘം മാത്രം എന്ന് തുടങ്ങുന്ന ഗാനം. എസ് പി ബാലസുബ്രഹ്മണ്യവും ബിജു നാരായണനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

സിദ്ധാർത്ഥ് ഭരതൻ, ജിഷ്ണു രാഘവൻ, രേണുക മേനോൻ, ഭാവന, ബാലചന്ദ്ര മേനോൻ, സുഹാസിനി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 2002 കമലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു നമ്മൾ. ഈ ചിത്രത്തിന് വേണ്ടി കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം മോഹൻ സിതാര. 5 ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അഫ്സൽ, ബാലു തങ്കച്ചൻ, ഫ്രാങ്കോ സൈമൺ നീലങ്കാവിൽ, ഗോപൻ, ജ്യോത്സന രാധാകൃഷ്ണൻ, കെ ജെ യേശുദാസ്, എം ജി ശ്രീകുമാർ, പി കെ സുനിൽകുമാർ, പുഷ്പവതി, രാജേഷ് വിജയ്, വിധു പ്രതാപ് എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ചിങ്കു അച്ചു സിനിമാസിന്റെ ബാനറിൽ ഡേവിഡ് കാച്ചിപ്പള്ളി നിർമ്മിച്ച ഈ ചിത്രം സ്വർഗചിത്രയാണ് വിതരണം ചെയ്തിരിക്കുന്നത്. ബാലമുരളി കൃഷ്ണയുടെ കഥയ്ക്ക് തിരക്കഥാ സംഭാഷണം എന്നിവ നിർവഹിച്ചത് കലവൂർ രവികുമാറാണ്. ക്യാമ്പസിന്റെ പശ്ചാത്തലത്തിലൊരുക്കിയ ഈ ചിത്രത്തിൽ സൗഹൃദങ്ങളുടെയും വ്യക്തിബന്ധങ്ങളുടെയും മാതൃസ്നേഹത്തിന്റെയും ഒക്കെ കഥ പറയുന്ന ഈ ചിത്രം തിയേറ്ററുകളിൽ വൻ സ്വീകാര്യത നേടിയിരുന്നു. ശിവന്റെയും ശ്യാമിന്റെയും കഥ പറയുന്ന ഈ ചിത്രത്തിലെ ഗാനം കേട്ടിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.

മധുര ഗീതങ്ങൾ സൗഹൃദത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സൗഹൃദത്തിന്റെയും പ്രണയത്തിന്റെയും കഥ പറഞ്ഞ മറ്റൊരു ചിത്രമായിരുന്നു 2003 പുറത്തിറങ്ങിയ സൂപ്പർഹിറ്റ് ചലച്ചിത്രമായ സ്വപ്നക്കൂട്. കമലിന്റെ സംവിധാനത്തിൽ 2003 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിലെ വിദ്യാർത്ഥികളായ അലക്സ് ചാണ്ടി എന്ന കുഞ്ഞൂഞ്ഞിനെയും ദീപുവിനെയും അഷ്ടമൂർത്തിയെയും ഹോംസ്റ്റേ നടത്തുന്ന കമലയെയും പത്മയെയും ആരും മറന്നു കാണില്ല. അക്കാലത്തെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളെ ഒന്നടങ്കം തിയേറ്ററുകളിലേക്ക് എത്തിച്ച ഒരു ചിത്രം കൂടിയായിരുന്നു സ്വപ്നക്കൂട്. 6 ഗാനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ ഈ ചിത്രത്തിനു വേണ്ടി ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. സംഗീതം മോഹൻ സിതാര, അഫ്സൽ, ചിത്ര അയ്യർ, ഡോക്ടർ ഫഹദ് മുഹമ്മദ്, ജ്യോത്സന രാധാകൃഷ്ണൻ, കെ ജെ യേശുദാസ്, മധു ബാലകൃഷ്ണൻ, പി കെ സുനിൽകുമാർ, പ്രദീപ് ബാബു, രാജേഷ് വിജയ്, ശ്രീനിവാസ്, സുജാത മോഹൻ, ബിദു പ്രതാപ് എന്നിവരാണ് ചിത്രത്തിനു വേണ്ടി ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ, മീര ജാസ്മിൻ, ഭാവന എന്നിവരെ കൂടാതെ കൊച്ചിൻ ഹനീഫ, ലഷോയ്, കലാരഞ്ജിനി, മന്യ, ലൈല, പൂർണിമ ആനന്ദ്, സാന്ദ്ര, അംബിക റാവു എന്നിവരും ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഇക്ബാൽ കുറ്റിപ്പുറം, കമൽ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. വൈശാഖ മൂവീസിന്റെ ബാനറിൽ നിർമ്മിച്ച ഈ ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത് ലാൽ റിലീസാണ്. കേൾക്കാം മധു ബാലകൃഷ്ണൻ, പി കെ സുനിൽകുമാർ, ഡോക്ടർ ഫഹാദ് മുഹമ്മദ് എന്നിവർ പാടിയ മായല.

തിയേറ്ററുകളിൽ പ്രേക്ഷകരെ ത്രില്ലടിപ്പിച്ച മറ്റൊരു ചിത്രമായിരുന്നു ലാൽ ജോസിന്റെ സംവിധാനത്തിൽ 2006 പുറത്തിറങ്ങിയ ക്ലാസ്മേറ്റ്സ്. 90s ആരംഭത്തിലെ ക്യാമ്പസിന്റെ പശ്ചാത്തലത്തിലുള്ള കഥയാണ് ഈ ചിത്രം പറയുന്നത്. ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ജെയിംസ് ആൽബർട്ടിൻ്റെതാണ്. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം അലക്സ് പോൾ. സിനിമയുടെ റിലീസോടെ പൂർവ്വ വിദ്യാർത്ഥി മീറ്റിംഗുകൾ എന്ന ആശയം കേരളത്തിൽ പ്രചാരത്തിലായി. പൂർവ്വ വിദ്യാർത്ഥികളെ പരസ്പരം സമ്പർക്കം പുലർത്താൻ സഹായിക്കുന്നതിനായി സ്കൂളുകളും കോളേജുകളും അത്തരം ഒത്തുചേരലുകൾ സംഘടിപ്പിക്കാൻ തുടങ്ങി. ഈ ചിത്രം ഇപ്പോൾ മലയാള സിനിമയിലെ ഒരു ക്ലാസിക്കായി കണക്കാക്കപ്പെടുന്നു. ഗുരു ശിഷ്യബന്ധത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പ്രണയത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും കഥ പറഞ്ഞ ഈ ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ, ജയസൂര്യ, നരേൻ, ഇന്ദ്രജിത്ത്, കാവ്യ മാധവൻ, രാധിക എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവരെ കൂടാതെ ബാലചന്ദ്രമേനോൻ, ജഗതി ശ്രീകുമാർ, സുരാജ് വെഞ്ഞാറമൂട്, വിജേഷ്, അനൂപ് ചന്ദ്രൻ, അനിൽ മുരളി, വി കെ ശ്രീരാമൻ, ജെ പള്ളാശ്ശേരി, ശോഭ, രഞ്ജുഷ മേനോൻ, സുബ്ബലക്ഷ്മി അമ്മാൾ, അംബിക റാവു എന്നിവരും മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. 6 ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. എല്ലാ ഗാനങ്ങളും മലയാളികൾ നെഞ്ചോട് ചേർത്തവയായിരുന്നു. സിസിലി, ഫ്രാങ്കോ സൈമൺ നീലങ്കാവിൽ, ജ്യോത്സന രാധാകൃഷ്ണൻ, എം ജി ശ്രീകുമാർ, മഞ്ജരി, പ്രദീപ് രാജമാണിക്യം, രമേഷ് ബാബു, രഞ്ജിനി ജോസ്, രജു ജോസഫ്, സയനോര ഫിലിപ്പ്, സോണിയ സംജാദ്, സുജാത മോഹൻ, ദേവാനന്ദ്, വിധു പ്രതാപ്, വിനീത് ശ്രീനിവാസൻ എന്നിങ്ങനെ ഒരു കൂട്ടം ഗായകരാണ് ഈ ചിത്രത്തിന് വേണ്ടി പാടിയത്. ഇതിലെ ഫ്രാങ്കോ സൈമൺ നീലങ്കാവിൽ, രഞ്ജിനി ജോസ്, സയനോര ഫിലിപ്പ് എന്നിവർ ചേർന്ന് പാടിയ എത്ര കാലം നാം ദൂരെ എന്നാലും വാടുമോ നീ സൗഹൃദത്തിൻ വാസനപ്പൂവേ, കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

ഒരു സൗഹൃദം ഉടലെടുക്കാൻ ഒരുപാട് കാലങ്ങളൊന്നും വേണ്ട, ചില നിമിഷങ്ങൾ മതി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന കാലത്ത്, ജോലിസ്ഥലത്ത്, അതുപോലെ യാത്ര ചെയ്യുന്ന സമയത്ത്, അങ്ങനെയൊക്കെ ഒരുപാട് സൗഹൃദങ്ങളെ നമുക്ക് നേടുവാൻ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ജയിലിൽ നിന്ന് പരിചയപ്പെട്ട ഒരു സുഹൃത്തിന് വേണ്ടി സുഹൃത്തിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന മഹി എന്ന കഥാപാത്രത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മഹി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരണമെന്നില്ല, മായാവി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരും അല്ലേ? അതെ, ഷാഫിയുടെ സംവിധാനത്തിൽ മമ്മൂട്ടി, മനോജ് കെ ജയൻ, സുരാജ് വെഞ്ഞാറമൂട്, സലീം കുമാർ, ഗോപിക എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 2007 പ്രദർശനത്തിനിറങ്ങിയ ഹാസ്യത്തിനും സംഘട്ടനത്തിനും പ്രാധാന്യമുള്ള ഒരു മലയാള ചലച്ചിത്രമായിരുന്നു മായാവി. മായാവി എന്നറിയപ്പെടുന്ന ഇരുട്ടടിക്കാരൻ മഹിയുടെ വേഷത്തിലാണ് മമ്മൂട്ടി അഭിനയിച്ചിരിക്കുന്നത്. ജയിലിൽ വെച്ച് പരിചയപ്പെട്ട ബാലനു വേണ്ടിയാണ് അവന്റെ നാട്ടിലേക്ക് മഹി എത്തുന്നത്. തുടർന്നുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളാണ് ചിത്രം പറഞ്ഞു പോകുന്നത്. രണ്ട് ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ശരത് വയലാറിന്റെ വരികൾക്ക് അലക്സ് പോളാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ജി വേണുഗോപാൽ, കെ ജെ യേശുദാസ്, എം ജി ശ്രീകുമാർ, മഞ്ജരി എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന ഗാനത്തിന്റെ വരികൾ വളരെ ശ്രദ്ധേയമാണ്. സ്നേഹം തേനല്ല, നോവിൻ കയ്പല്ല, കണ്ണീരും കൈലേസുമല്ല, വെറുതെ പറയുന്ന വേദാന്തമല്ല, മഴവിൽ നിറമുള്ള നുണയൊന്നുമല്ല, നെഞ്ചിൽ നേരുള്ള ചങ്ങാതിയല്ലേ. കേൾക്കാം എം ജി ശ്രീകുമാറും ജി വേണുഗോപാലും ചേർന്ന് പാടിയ ഗാനം.

സൗഹൃദത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിദേശത്തു പോയി ജോലി ചെയ്യണമെന്നാഗ്രഹിക്കുന്ന സുഹൃത്തുക്കളായ റോയിയുടെയും സഞ്ജുവിന്റെയും കഥ പറയുന്ന ചിത്രമായിരുന്നു സൈക്കിൾ. തങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുന്നതിനായി ഒരു ബാങ്ക് കവർച്ച വരെ അവർക്ക് നടത്തേണ്ടി വരുന്നു. തുടർന്നുണ്ടാകുന്ന ഉദ്യോഗജന

ഭയാനകമായ സംഭവങ്ങളിലൂടെയാണ് ചിത്രം കടന്നു പോകുന്നത്. 2008 ജെയിംസ് ആൽബർട്ടിന്റെ തിരക്കഥയിൽ ജോണി ആന്റണി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ, വിനു മോഹൻ, ഭാമ, കാതൽ സന്ധ്യ, ജഗതി ശ്രീകുമാർ, മുരളി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 5 ഗാനങ്ങളാണ് ഈ ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് മെജോ ജോസഫാണ് സംഗീതം പകർന്നിരിക്കുന്നത്. സിസിലി, കെ എസ് ചിത്ര, കാർത്തിക്, ല്യൂക്ക്, ശ്രീനിവാസ്, സ്വപ്ന, വിനീത് ശ്രീനിവാസൻ എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ഇതിലെ കാർത്തിക്കും വിനീത് ശ്രീനിവാസനും ചേർന്ന് പാടിയ പുതിയൊരു ഈണം എന്ന് തുടങ്ങുന്ന ഗാനം കേട്ടിട്ട് നമുക്ക് മറ്റു വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം.

മൂന്ന് സുഹൃത്തുക്കൾ ചേർന്ന് ഗോവയിലെ ചൈന ബസാറിൽ നടത്തിയിരുന്ന കാസിനോ അന്യാധീനപ്പെട്ടുപോവുകയും തുടർന്ന് അവരുടെ മക്കളായ മാത്തുക്കുട്ടിയും സ്കറിയയും ബിനോയയും ചേർന്ന് അന്യാധീനപ്പെട്ടുപോയ കാസിനോ വീണ്ടെടുക്കുന്നതിനു വേണ്ടിയുള്ള പോരാട്ടത്തെക്കുറിച്ച് പറയുന്ന ചിത്രമാണ് റാഫി മെക്കാർട്ടിന്റെ സംവിധാനത്തിൽ 2011 പുറത്ത്

ഇറങ്ങിയ ചൈന ടൗൺ. മോഹൻലാൽ, ജയറാം, ദിലീപ് എന്നിവർ ഒരുമിച്ച് അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ ലാലിന്റെ നായികയായ റോസമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കാവ്യ മാധവനാണ്. കൂടാതെ പൂനം ബജുവയും ദീപീഷയും നായികമാരായുണ്ട്. ഇവരെ കൂടാതെ സുരാജ് വെഞ്ഞാറമൂട്, ക്യാപ്റ്റൻ രാജു, ശങ്കർ, കലാഭവൻ ഹനീഫ്, ഷാനവാസ്, അജിത്, നന്ദു, അശോകൻ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ അണിയുന്നു. റാഫി മെക്കാർട്ടിൻ കഥാ, തിരക്കഥാ, സംഭാഷണം, സംവിധാനം എന്നിവ ഒരുക്കിയ ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ആന്റണി പെരുമ്പാവൂരാണ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആശീർവാദ് റിലീസാണ് ചിത്രം വിതരണം ചെയ്തിരിക്കുന്നത്. മാത്തുക്കുട്ടിയായി മോഹൻലാലും സ്കറിയയായി ജയറാമും ബിനോയിയായി ദിലീപുമാണ് വേഷമിട്ടിരിക്കുന്നത്. അനിൽ പനച്ചൂരാൻ, സന്തോഷ് വർമ്മ എന്നിവരുടെ ഗാനരചനയ്ക്ക് ജാസി ഗിഫ്റ്റാണ് സംഗീതം പകർന്നിരിക്കുന്നത്. അഫ്സൽ, ജാസി ഗിഫ്റ്റ്, കെ എസ് ചിത്ര, കാവാലം ശ്രീകുമാർ, എം ജി ശ്രീകുമാർ, മഞ്ജരി, പ്രദീപ് പള്ളുരുത്തി, രാജലക്ഷ്മി അഭിരാം, രഞ്ജിത് ഗോവിന്ദ്, റിജിയ എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. 5 ഗാനങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ അഫ്സൽ, പ്രദീപ് പള്ളുരുത്തി, ജാസി ഗിഫ്റ്റ് എന്നിവർ ചേർന്ന് പാടിയ ആരാണ് കൂട്ട് എന്ന ഗാനം കേൾക്കാം മധുരഗീതങ്ങളിലൂടെ.

0: പ്രിയ ശ്രോതാക്കളെ, സൗഹൃദങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മധുരഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ സുഗന്ധം.
1: മധുരഗീതങ്ങൾ

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

0: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.
1: സ്വയം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

0: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.
1: സ്വയം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, മേടം 28, ഹിജ്റ വർഷം 1447, ദുൽഖത്ത് 24, ശകവർഷം 1948, വൈശാഖം 22, 2026 മെയ് 12, ചൊവ്വാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.